പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, കർക്കിടകം 11, 2026 ജൂലൈ 27 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 8:30 സുന്ദര സഞ്ചാരം. 9 മണിക്ക് നീതിയുടെ വഴിത്താരകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം. 11:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്. 2 മണിക്ക് വിമുക്തി. 3 മണിക്ക് തിരശീല. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്ന്

ആഴ്ചയിൽ 6 മണിക്ക് ചരിത്രത്തിൽ, ഇന്ന് 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:30 കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻസ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 27. ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചതും ഹരിയാനയിലെ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മയക്കുമരുന്നിലെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ചതും നഗരങ്ങളിലെ കാലാവസ്ഥ പ്രവചനം സാധ്യമാക്കുന്നതിനായി മൌസം മൊബൈൽ ആപ്പ് പുറത്തിറക്കിയതുമൊക്കെ ഒരു ജൂലൈ 27-നായിരുന്നു. ജൂലൈ 27-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 27. ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമദിനമാണ് ഇന്ന്. 2015 ജൂലൈ 27-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. ഇന്നേ ദിവസമായിരുന്നു റഫാലിൻ യുദ്ധവിമാനങ്ങളുടെ ആദ്യ സംഘം ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. 2016 ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള കരാർ പ്രകാരം 36 ഇരട്ട എഞ്ചിൻ വിമാനങ്ങളാണ് ഇന്ത്യ ദസാൾട്ടിൽ നിന്ന് വാങ്ങിയത്. ജൂലൈ 2008 ഇന്നേ ദിവസമായിരുന്നു ഹരിയാനയിലെ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മയക്കുമരുന്നിലെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. നഗരങ്ങളിലെ കാലാവസ്ഥ പ്രവചനം സാധ്യമാക്കുന്ന മൌസം മൊബൈൽ ആപ്പ് ഭൂമിശാസ്ത്ര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ പുറത്തിറക്കിയത് 2020 ജൂലൈ 27-നായിരുന്നു. ഇന്നേ ദിവസമായിരുന്നു കുമരകം കായലിൽ 29 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ടപകടം നടന്നത്. ടൊറന്റോ സർവകലാശാലയിൽ ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്സറും ഇൻസുലിൻ കണ്ടുപിടിച്ചത് 1921 ജൂലൈ 27-നായിരുന്നു. ദാദാഭായ് നവറോജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യ കമ്മിറ്റി സ്ഥാപിതമായത് 1889 ജൂലൈ 27-നായിരുന്നു. ജൂലൈ 27-നായിരുന്നു CRPF സ്ഥാപിതമായത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേരളത്തിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക്.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൌത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
2: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടെ സജീവമായി ഇടപെടാനും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
1: ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് July 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7980 ഉയർന്നു. ആകെ 8589 പേരെ അറസ്റ്റ് ചെയ്തു. 6389 ഗ്രാമിലധികം MDMA 726 കിലോയിലധികം കഞ്ചാവും 4626 ഗ്രാമിലധികം ഹാഷിഷോയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം നായന്മാർമൂല TAHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണിത്. രാജ്യത്തിനുവേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്വഹനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്വഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളിമെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായ തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി കെ മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായു ശില്പവും ഒക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീരജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ചു നൽകാൻ ഇഷ്ടപ്പെടുന്നു.
1: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൌണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ എം എൽ എ വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ 2 ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൌരവ്, നിതിൻകുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൌത്ത് റിസോഴ്സ് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുലർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീൻചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10 ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
0: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നാല് ഏഴ് ആറ് മൂന്ന് എട്ട് ഒന്ന് ഒന്ന് നാല്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 8 5 4 7 6 3 8 1 1 4. ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേഖനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേഖനയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
1: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എ സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി

0: സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതറിയിച്ചത്. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 19577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ ഓർമ്മകൾ പുതുക്കി നാട്. പട്ടം താണുപിള്ള 1970 ജൂലൈ 27 അന്തരിച്ചത്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒഡീഷയിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണുള്ളത്. കപാലി നദി കരകവിഞ്ഞൊഴുകി. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാഭായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാബായ് ചാനു സ്വർണം നേടിയത്. 2018 2022 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ചാനുവിന്റെ തുടർച്ചയായ 3rd കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലാണിത്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ചനമ്പം ഋഷികാന്ത് സിംഗും 65 കിലോഗ്രാം വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളി മെഡൽ നേടി. ഇതോടെ ഒരു സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 4. അതിനിടെ പുരുഷന്മാരുടെ 55 കിലോഗ്രാം ബോക്സിംഗിൽ ജാതുമണി സിംഗും വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാറും ക്വാർട്ടർ ഫൈനലിൽ കടന്നു.
0: ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ICC പുരുഷ T20 റാങ്കിംഗിൽ ഇന്ത്യ 1st സ്ഥാനം തിരിച്ചുപിടിച്ചു. വെറ്റിനറി ഓഫീസർമാരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. KPSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സഹുകാർ, ചില ഉദ്യോഗസ്ഥർ, 29 ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. KPSC അംഗം ശകുന്തള ദുണ്ടിഗൌർ നയിക്കുന്ന സമിതിയോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 17 പ്രസിദ്ധീകരിച്ച നിയമന പട്ടിക അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മരവിപ്പിച്ചു. നിയമനത്തിനായി 80 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നതായ ശബ്ദരേഖയും അന്വേഷണ പരിധിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. ആകാശവാണി. പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്നു അവുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൾ കലാം എന്ന എ പി ജെ അബ്ദുൾ കലാം. അദ്ദേഹം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഭൂമി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അപർണപ്പെട്ട് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കണ്ടെത്തിയെന്ന തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? ഏ അല്ലേട്ടാ.

0: അബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
5: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9446760399
3: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4.

ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവം ഫിഫ വേൾഡ് കപ്പ്. ഏതാനും ആഴ്ചകൾ ലോകത്തെ ഒരേ ഒരു വികാരത്തിൽ കൂട്ടിയിണക്കിയ ഈ ഫുട്ബോൾ ഉത്സവം അവസാനിച്ചപ്പോൾ ബാക്കിയാകുന്നത് അനേകം ഓർമ്മകളും പുതിയ റെക്കോർഡുകളും വരും കാലം വരെ പറയപ്പെടുന്ന ചില വിസ്മയ നിമിഷങ്ങളുമാണ്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ആ മനോഹര നിമിഷങ്ങളിലേക്കും റെക്കോർഡുകളിലേക്കും നമുക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാം. 2026 ഈ ലോകകപ്പ് പല കാരണങ്ങളാൽ ചരിത്രത്തിൽ ഇടം നേടി. ആദ്യമായി 48 ടീമുകൾ പങ്കെടുത്ത ലോകകപ്പ് 3 രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ സംയുക്തമായി വേദിയായ അപൂർവ ടൂർണമെന്റ്. കൂടുതൽ ടീമുകൾ, കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ ആരാധകർ. ലോക ഫുട്ബോളിന്റെ ആഘോഷം മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലമായി. ഗ്രൂപ്പ് ഘട്ടം മുതൽ തന്നെ അപ്രതീക്ഷിത വിജയങ്ങളും കടുത്ത പോരാട്ടങ്ങളും ലോകകപ്പിനെ ആവേശമാക്കി. അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ ടീമുകൾ പലപ്പോഴും ശക്തരായ എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളിയായി. ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന ലോകകപ്പ് എന്ന ചരിത്ര നേട്ടം ഇത്തവണത്തെ ടൂർണമെന്റ് സ്വന്തമാക്കി. ഫൈനലിന് മുമ്പ് വരെ 301 ഗോളുകളാണ് ഈ ടൂർണമെന്റിൽ വല നിറച്ചത്. ഖത്തർ ലോകകപ്പിലെ 172 ഗോൾ റെക്കോർഡാണ് പഴങ്കഥയായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി. ഇത്തവണത്തെ ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയത്. ഫുട്ബോളിൽ അസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ നേടാനുള്ള അവസരം സൃഷ്ടിച്ച താരത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ്. അതായത് ഗോൾ നേടിയ താരം അവസാനമായി പന്ത് സ്വീകരിച്ചത് ആരിൽ നിന്നാണോ ആ നിർണായക പാസ് നൽകിയ താരത്തിനാണ് അസിസ്റ്റ് ലഭിക്കുക. ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഗോൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതും ഫുട്ബോളിൽ ഒരു വലിയ നേട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ലോകകപ്പോടെ മറ്റൊരു ചരിത്ര നേട്ടവും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന റെക്കോർഡ് ഇനി മെസ്സിയുടെ പേരിലാണ്. 12 അസിസ്റ്റുകളുമായി അദ്ദേഹം ഇതിഹാസ താരം ഡീഗോ മർഡോണയുടെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. ഈ ലോകകപ്പ് മറ്റൊരു അപൂർവ നേട്ടത്തിനും സാക്ഷ്യം വഹിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടൂർണമെന്റിൽ 3 താരങ്ങൾ 7 അതിലധികമോ ഗോൾ നേടുന്നത്. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകളുമായി ഗോൾ വേട്ടയിൽ മുന്നിലെത്തിയപ്പോൾ അർജന്റീനയുടെ മെസ്സി 8 ഗോളുകളും നോർവേയുടെ എർലിംഗ് ഹാലൻഡ് 7 ഗോളുകളും സ്വന്തമാക്കി. ഇതോടെ ഒരു ലോകകപ്പിൽ 7 അതിലധികമോ ഗോളുകൾ നേടിയ താരങ്ങളുടെ വിശിഷ്ടമായ എലൈറ്റ് ക്ലബിൽ ഈ 3 പേരും ഇടം പിടിച്ചു. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോകകപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന റെക്കോർഡ് 1.5 പേർ മാത്രമുള്ള കുറസാവോ സ്വന്തമാക്കി. ജർമ്മനിക്കെതിരെ ഗോൾ നേടിയ കുറസാവോ ലോകകപ്പിൽ ഗോൾ നേടുന്ന കുഞ്ഞൻ രാജ്യമെന്ന നേട്ടവുമായാണ് മടങ്ങിയത്. 2026 ഫിഫ വേൾഡ് കപ്പിൽ ചരിത്രം കുറിച്ച് ആഫ്രിക്കൻ ടീമുകൾ. ടൂർണമെന്റിൽ പങ്കെടുത്ത 10 ആഫ്രിക്കൻ ടീമുകളിൽ 9 ടീമുകളും റൗണ്ട് ഓഫ് 32 യോഗ്യത നേടി. ഇത്രയധികം ആഫ്രിക്കൻ ടീമുകൾ നോക്കൌട്ട് ഘട്ടത്തിലെത്തുന്നത് ഇതാദ്യമായാണ്. ലോക ഫുട്ബോളിലെ ആഫ്രിക്കയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ തെളിവായി ഈ നേട്ടം മാറി. അരങ്ങേറ്റ ലോകകപ്പിൽ തന്നെ നോക്കൌട്ട് റൗണ്ടിലെത്തി ചരിത്രമെഴുതിയ ടീമാണ് കാബോ വേർദെ. ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പെയിനെയും ഉറൂഗ്വേയും സമനിലയിൽ തളച്ച അവർ സൗദി അറേബ്യക്കെതിരായ സമനിലയോടെ റൗണ്ട് ഓഫ് 32 മുന്നേറി. നോക്കൌട്ട് റൗണ്ടിൽ അർജന്റീനയെ അധിക സമയത്തേക്ക് വലിച്ചിഴച്ചാണ് അവർ കീഴടങ്ങിയത്. ചെറിയ രാജ്യമെങ്കിലും ലോകകപ്പിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി കാബോ വേർദെയുടെ യാത്ര മാറി. ഈ ലോകകപ്പിലെ ഏറ്റവും തിളക്കമുള്ള വ്യക്തിഗത നേട്ടം സ്വന്തമാക്കിയത് ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെയാണ്. വെറും 27 വയസ്സിൽ തന്നെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന അപൂർവ റെക്കോർഡ് എംബാപ്പെ സ്വന്തമാക്കി. ഈ ടൂർണമെന്റിൽ മാത്രം 10 ഗോളുകളും 4 അസിസ്റ്റുകളും കുറിച്ച അദ്ദേഹം ആകെ 14 ഗോളുകളിൽ നേരിട്ട് പങ്കാളിയായി. 22 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകൾ എന്ന അതുല്യ നേട്ടം അദ്ദേഹത്തിന്റെ സ്ഥിരതയും മികവും

ഗൗരവവും തെളിയിക്കുന്നു. ഈ അസാധാരണ പ്രകടനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ടൂർണമെന്റിലെ മികച്ച ഗോൾ വേട്ടക്കാരനുള്ള 2026 ഗോൾഡൻ ബൂട്ട് എംബാപ്പയെ തേടിയെത്തിയത്. വേഗതയും കൃത്യമായ ഫിനിഷിംഗും നിർണായക മത്സരങ്ങളിലെ പ്രകടനവും കൊണ്ട് ഓരോ ലോകകപ്പിലും സ്വന്തം ഇതിഹാസം രചിക്കുകയാണ് ഈ ഫ്രഞ്ച് സൂപ്പർ താരം. 2026 ഫിഫ വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയറിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് സ്പെയിനിന്റെ മധ്യനിര താരവും ക്യാപ്റ്റനുമായ പെഡ്രി എന്ന പെഡ്രോ ഗൊൺസാലസ് ലോപ്സ് ആണ്. കളിയുടെ വേഗത നിയന്ത്രിക്കുന്നതിലും കൃത്യമായ പാസുകളിലൂടെയും സ്പെയിനിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ച താരമായിരുന്നു പെഡ്രി. ഗോൾ നേടുക മാത്രമല്ല ടീമിന്റെ മുഴുവൻ കളിയും നിയന്ത്രിച്ച അദ്ദേഹത്തിന്റെ മികവിനുള്ള അംഗീകാരമായാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത്. വെറും 22 വയസ്സിൽ തന്നെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായി പെട്രി തന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയ ലോകകപ്പ് ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ അധികമാരും ചർച്ച ചെയ്യാതെ പോയ ഒരു നായകനുണ്ട്. മത്സരം ആവേശകരമായി നീണ്ടുനിന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആ വ്യക്തി മറ്റാരുമല്ല അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. സ്പെയിൻ തുടരെ തുടരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അതിശയിപ്പിക്കുന്ന റിഫ്ലക്സ് സേവുകളിലൂടെ മാർട്ടിനസ് അർജന്റീനയെ വീണ്ടും വീണ്ടും രക്ഷിച്ചുകൊണ്ടേയിരുന്നു. വിരലിന് പരിക്കേറ്റിട്ടും ഒരു നിമിഷം പോലും പിന്മാറാതെ ഗോൾ മുഖത്ത് ഉറച്ചു നിന്ന അദ്ദേഹം ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയ ഗോൾ കീപ്പർമാരിൽ ഒരാളായി മാറി. ഓരോ സേവും അർജന്റീനയുടെ പ്രതീക്ഷയ്ക്ക് പുതിയ ജീവൻ നൽകി. ഒടുവിൽ അധിക സമയത്താണ് സ്പെയിൻ വിജയ ഗോൾ നേടിയത്. അർജന്റീന കിരീടം നഷ്ടപ്പെടുത്തിയെങ്കിലും ഫൈനലിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായി എമിലിയാനോ മാർട്ടിനസ് എന്നും ഓർമ്മിക്കപ്പെടും. പ്രായം വെറും 19, പക്ഷേ കളിക്കളത്തിൽ ആ പക്വത കണ്ടാൽ അത്രയും ചെറിയ പ്രായക്കാരനാണെന്ന് ഒരിക്കലും തോന്നില്ല. സ്പെയിനിന്റെ യുവ പ്രതിരോധ താരം പൌ കുർബാസിയാണ് ഈ ലോകകപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. ഓരോ മത്സരത്തിലും അസാമാന്യമായ ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടെയും പ്രതിരോധ നിരയെ നയിച്ച കുർബാസി സ്പെയിനിന്റെ കിരീടയാത്രയിലെ വിശ്വസ്ത സാന്നിധ്യമായിരുന്നു. എതിരാളിയുടെ ആക്രമണങ്ങൾ കൃത്യസമയത്ത് തടയാനും പ്രശസ്തരായ എതിരാളികളുടെ ഇടയിൽ യാതൊരു പതർച്ചയുമില്ലാതെ കളിച്ച ഈ യുവതാരം സ്പാനിഷ് ഫുട്ബോളിന്റെ ഭാവി എത്ര സുരക്ഷിതമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഒരു ലോകകപ്പ് കിരീടം നേടാൻ ഗോളുകൾ മാത്രം പോരാ, അതിന് പിന്നിൽ വിശ്വസിക്കാവുന്ന ഒരു ഗോൾ കീപ്പറും വേണം. സ്പെയിനിന്റെ ലോകകപ്പ് കിരീടയാത്രയ്ക്ക് ഏറ്റവും ഉറച്ച കാവലായി നിന്നത് ഗോൾ കീപ്പർ ഉനായി സിമോണായിരുന്നു. ടൂർണമെന്റിലുടനീളം 8 മത്സരങ്ങളിൽ 7 എതിരാളികൾക്ക് ഒരു ഗോൾ പോലും നേടാൻ അവസരം നൽകാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. ആകെ വഴങ്ങിയത് ഒരു ഗോൾ മാത്രം. ഈ അസാധാരണ മികവിനുള്ള അംഗീകാരമായാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ഉനായി സിമോണെ തേടിയെത്തിയത്. 2010 ഇക്കർ കസിയാസിനു ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ സ്പാനിഷ് ഗോൾ കീപ്പർ കൂടിയാണ് അദ്ദേഹം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി. 2026 ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എന്ന റെക്കോർഡിൽ അർജന്റീനയുടെ ഇതിഹാസം മറഡോണയെ ലയണൽ മെസ്സി ഈ ലോകകപ്പിൽ മറികടന്നു. 12 അസിസ്റ്റാണ് മെസ്സിയുടെ പേരിലുള്ളത്. ഗ്രീക്ക് ഹീറോ ഹെർക്കുലീസ് ഫുട്ബോളിൽ അവതരിച്ചാൽ അത് മെസ്സി അല്ലാതെ മറ്റാരുമാകില്ല. 2026 ലോകകപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും കൈവരിച്ച ഹെർക്കൂലിയൻ ടാസ്ക് കളികളിലൂടെ മെസ്സി അർജന്റീന എന്ന രാജ്യത്തിന് മാത്രമല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ലോക ജനതയ്ക്കാകെ യോദ്ധാവാണ്. പകരക്കാരനില്ലാത്ത ഒരേ ഒരു യോദ്ധാവ്. നിലവിലുള്ള ചാമ്പ്യന്മാരായ അർജന്റീനയെ കീഴടക്കിയ സ്പെയിന് ഈ വിജയം ഇരട്ടി മധുരമാണ്. കഴിഞ്ഞ വനിതാ ലോകകപ്പ് ജേതാക്കളായ സ്പെയിൻ പുരുഷ ലോകകപ്പിൽ കൂടി വിജയം ആവർത്തിച്ചതോടെ ഈ രണ്ട് കിരീടവും ഒന്നിച്ച് സ്വന്തമാക്കുന്ന ആദ്യ ടീമെന്ന അപൂർവ ബഹുമതിക്ക് അർഹരായി. ഒളിമ്പിക് ഫുട്ബോൾ കിരീടവും സ്പെയിനിന്റെ പേരിലാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും യോഗ്യത നേടിയ 48 ടീമുകളുടെ

0: ജയപരാജയങ്ങളും അട്ടിമറികളും പുത്തൻ താരോദയങ്ങളും അടക്കം ആവേശകരവും അവിസ്മരണീയവുമായ ഒട്ടേറെ ഓർമ്മകൾ ഈ ലോകകപ്പ് സമ്മാനിച്ചു. എല്ലാവരുടെയും ഹൃദയം കവർന്നത് കാബോ വേർദേ എന്ന കുഞ്ഞൻ ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രത്തിന്റെ അവിശ്വസനീയ പ്രകടനമാണ്. എന്നാൽ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ടീമുകൾ നിരാശപ്പെടുത്തി. ജപ്പാനും ഓസ്ട്രേലിയയും മാത്രമാണ് നോക്കൌട്ട് യോഗ്യത നേടിയത്. മൂന്നാം സ്ഥാനത്തേക്കുള്ള പോരാട്ടവും ഇത്തവണ അത്രത്തോളം ആവേശകരമായിരുന്നു. ഗോൾ മഴ പെയ്ത മത്സരത്തിൽ 6-4 എന്ന സ്കോറിന് ഇംഗ്ലണ്ട് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. സെമി ഫൈനലിലെ നിരാശ മറികടന്ന് പോരാട്ട വീര്യത്തോടെ കളിച്ച ഇംഗ്ലണ്ട് അഭിമാനാർഹമായ മൂന്നാം സ്ഥാനത്തോടെയാണ് മടങ്ങിയത്. നിരവധി വിസ്മയ താരങ്ങളുടെ ഉദയത്തിനും ഈ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചു. സ്വിറ്റ്സർലാൻഡിന്റെ യോഹാൻ മാൻസംബി, മൊറോക്കോയുടെ അയൂബ് ബുവാദി, മെക്സിക്കോയുടെ ഗിൽബോട്ടോ മോറ, ഐവറി കോസ്റ്റിന്റെ ക്രൈസ്റ്റ് ഇനാവോ ഔലായ് തുടങ്ങിയവർ ഭാവിയുടെ പ്രതീക്ഷകളായി. ലോകകപ്പ് എന്നത് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന വേദി കൂടിയാണ്. ഇത്തവണ കേപ് വേർദേ പോലെയുള്ള ഒരു കുഞ്ഞൻ രാജ്യം ലോകത്തെ വിസ്മയിപ്പിച്ചപ്പോൾ ഇന്ത്യക്കാരായ നാം ഒരു ചോദ്യം നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഒരു നാൾ ഇന്ത്യക്കും ഈ വേദിയിലെത്താൻ കഴിയില്ലേ? പ്രതിഭയുള്ള കളിക്കാർ നമുക്കുണ്ട്, വളർന്നുവരുന്ന ഫുട്ബോൾ സംസ്കാരവുമുണ്ട്, പ്രതീക്ഷ കൈവിടാത്ത കോടിക്കണക്കിന് ആരാധകരുമുണ്ട്. ശരിയായ പദ്ധതികളും ദീർഘകാല വീക്ഷണവും തുടർച്ചയായ പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരു നാൾ ലോകകപ്പ് വേദിയിൽ ഇന്ത്യൻ പതാകയും അഭിമാനത്തോടെ പാറുന്ന നിമിഷം നമുക്ക് കാണാനാകും. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകം ഒരുമിച്ച് ആഘോഷിച്ച ഫിഫ വേൾഡ് കപ്പ് 2026 തിരശീല വീണപ്പോൾ പിറന്നത് പുതിയ ചരിത്രവും പുതിയ നായകന്മാരുമാണ്. ഇനി 4 വർഷത്തെ കാത്തിരിപ്പ്. അതുവരെ ഈ ലോകകപ്പിന്റെ ഓർമ്മകൾ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.

0: തരാം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: പിറന്നേ കോടി പറന്നേ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ മാരിയപ്പ, ഏ തേര ഇഴുക്ക് എന്നാച്ചുമുത്ത്, ഏ മത്തളം കൊട്ടെ
5: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: സുന്ദര സഞ്ചാരം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. പ്രകൃതിയുടെ അസുലഭ സമ്മാനമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രയുടെ വിശദാംശങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന 36 ദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ്. സാഹസിക സാഗര വിനോദങ്ങളിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദ പരിപാടികൾ ആസ്വദിക്കുന്നതിനും ആനന്ദം പങ്കിടുന്നതിനും കൂടിയാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. സമാധാനപ്രിയരായ ദ്വീപുകാർ നൽകുന്ന ആദിത്യ മര്യാദ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. കടലാഴങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ദർശന സൗഭാഗ്യം ആസ്വദിക്കുവാൻ കഴിഞ്ഞത് അഭിമാനമായി കരുതുന്നു. സമുദ്രാന്തർ ഭാഗത്ത് കാണാൻ കഴിയുന്ന പവിഴാരാമത്തിൻ്റെ ശോഭയും വർണ്ണ മത്സ്യങ്ങളുടെ സൗന്ദര്യവും കടലാമ ദർശനവും എടുത്തു പറയേണ്ടതാണ്. മലിനീകരണമില്ലാത്ത കടൽത്തീരവും ആകാശവും സമ്മാനിക്കുന്ന ദർശന സുഖം എടുത്തു പറയാതെ പോകാനാകില്ല. മത്സ്യവും നാളികേരവും മാത്രം ലഭ്യമാകുന്ന ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന് ടൂറിസമാണ്. കടൽത്തീരങ്ങളിലെ ഹോം സ്റ്റേകളും കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ ലക്ഷദ്വീപിൽ ആരംഭിച്ചിട്ടുള്ള ദീപശ്രീ പ്രവർത്തനവും അവിടുത്തെ വീട്ടമ്മമാരുടെ പ്രധാന വരുമാന മാർഗമായി വികസിച്ചിരിക്കുന്നു. 4 ദിവസവും ഞങ്ങൾക്കുള്ള ഭക്ഷണം നൽകിയത് ദീപശ്രീ അംഗങ്ങളായിരുന്നു. കിലാഞ്ചി എന്ന രുചികരമായ ദ്വീപ് ഭക്ഷണവും അതിന് കറിയായി നൽകുന്ന പഴങ്കറിയും രുചിയോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. ഐസിട്ട് മരവിച്ച മീൻ വിഭവങ്ങൾ ഭക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് കടലിൽ നിന്ന് അപ്പപ്പോൾ പിടിക്കുന്ന മത്സ്യം കൊണ്ട് നിർമ്മിച്ച വിഭവങ്ങൾ എത്രമേൽ സ്വാദിഷ്ടമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഓർക്കുമ്പോൾ തന്നെ വായിൽ ഒരു ജലോത്സവത്തിനുള്ള ഉമിനീർ നിറയുന്നു. ലക്ഷദ്വീപിലെ ശുചിത്വം ഏറെ ശ്രദ്ധേയമാണ്. കടൽ തീരത്തോ റോഡരികുകളിലോ വീടുകളുടെ പരിസരത്തോ ചപ്പു ചവറുകളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ കുന്നുകൂടി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. 36 ദ്വീപുകൾ സജീവമാണെങ്കിലും 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസം ഉള്ളൂ എന്ന വസ്തുത ആരെയും അത്ഭുതപ്പെടുത്തും. ആകർഷകമായ തിരമാല കൈകളാൽ ആലിംഗനം ചെയ്യുന്ന വെള്ളമണൽ നിറഞ്ഞ ബീച്ചുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ലഗൂൺ ബീച്ചിലെ സായാഹ്നവും സൂര്യാസ്തമയവും നൽകിയ വിസ്മയ കാഴ്ച പറഞ്ഞിരുന്നു. ബീച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപുകാരനും ദ്വീപ് വികസന സമിതി അംഗവുമായ വ്യക്തി വിവരിച്ചു തന്ന ഇപ്പോഴത്തെ ദ്വീപ് സാഹചര്യങ്ങളും അവിടുത്തെ സവിശേഷമായ ദ്വീപ് പാരമ്പര്യവും നവീകരണത്തിനായി അടച്ചിട്ടിരിക്കുന്ന ചരിത്ര മ്യൂസിയത്തിലെ തിരുശേഷിപ്പുകളെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഒപ്പം ഐതിഹ്യ കഥകളും പറഞ്ഞത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. രാത്രി 8 മണിക്ക് മീൻ കുത്തിപ്പിടിക്കാൻ പോയ സാഹസ്യതയും ഉപ്പും മുളകും ചേർക്കാതെ കനലിൽ ചുട്ടെടുത്ത അമൂറ മത്സ്യം കഴിച്ച കാര്യവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. 10 മണിയോടെ ഹോം സ്റ്റോയിൽ തിരിച്ചെത്തി ഉറങ്ങാൻ കിടന്ന കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളിലേക്ക് കടക്കാം. പതിവ് പോലെ അടുത്ത ദിവസവും രാവിലെ 5:30 ഉണർന്നു. മടി പിടിച്ച് കുറച്ചു നേരം കൂടി കിടന്നെങ്കിലും രാവിലെ കോറൽ ബീച്ചിൽ നടക്കാൻ പോകണം എന്ന കാര്യം ഓർമ്മയിലെത്തി. 6 മണിയായപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. നേരെ കോറൽ ബീച്ചിലേക്ക് നടന്നു. പട്ടികളൊന്നും ഇല്ലാത്തതിനാൽ പേടി കൂടാതെ നടക്കാൻ കഴിയും. തൊട്ടടുത്തുള്ള പറമ്പിൽ കെട്ടിയിരുന്ന ആടുകളും പശുക്കളും അപ്പോഴേക്കും ഉണർന്നിരുന്നു. ശാന്ത പ്രകൃതികളായ ജീവികൾ ദ്വീപുകാരെ പോലെ തന്നെ സാധുക്കളായിരുന്നു. ഞങ്ങളെ കണ്ട് പേടിച്ചെട്ടെന്ന പോലെ ഒരു പൂവൻകോഴി വളരെ വേഗം മുന്നിൽ നടന്ന് ഒരു പുരയിടത്തിലേക്ക് ചാടിക്കയറി. കാട്ടുകോഴിയുടെ ചന്തമായിരുന്നു അതിന്. നേരെ കടൽ തീരത്തുകൂടി കോറൽ ബീച്ചിലേക്ക്. കടൽ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടുകളൊഴികെ കടലിൽ മറ്റൊന്നും കാണാനായില്ല. മന്ദമാരുതൻ്റെ തലോടലേറ്റുകൊണ്ടുള്ള പ്രഭാത നടത്തത്തിൻ്റെ ആവേശം അവിസ്മരണീയം. കടലിൽ നിന്ന് വീശിയ ഇളം തെന്നൽ സമ്മാനിച്ച തണുപ്പിൻ്റെ സുഖം വർണ്ണനാതീതം തന്നെ. കടൽ തീരത്ത് തത്തിക്കളിക്കുന്ന ചില കിളികൾ, തിരക്കൊപ്പം കരയ്ക്കടിയുന്ന പായലും ചെറുപ്രാണികളെയും കൊത്തി തീനുന്നുണ്ടായിരുന്നു. പുതയുന്ന നനനനത്ത വെള്ളമണലിലൂടെ നടക്കുന്നത് രസകരമാണെങ്കിലും വേഗത കുറവായിരുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കൾ നൽകിയ വിലപ്പെട്ട പ്രോത്സാഹനവും പിന്തുണയുമാണ് സുന്ദരസഞ്ചാരത്തിന്റെ വിജയരഹസ്യം. തുടർന്നും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഞാൻ ടി സദാശിവൻ. അറബിക്കടലിന്റെ മടിത്തട്ടിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച് നിലകൊള്ളുന്ന ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ പങ്കിട്ടുവരുന്നത്. 10 ദ്വീപുകളിൽ മാത്രം ആൾ താമസമുള്ള ഈ ദ്വീപസമൂഹം ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. സാഗര സാഹസിക വിനോദങ്ങൾക്ക് പേരുകേട്ട ലക്ഷദ്വീപിൽ നടത്തിയ ഗ്ലാസ് ബോട്ട് യാത്രയുടെയും സ്കൂബ ഡൈവിങ്ങിൻ്റെയും സ്നോർക്കലിൻ്റെയും കയാക്കിങ്ങിൻ്റെയും സാഹസികത നിറഞ്ഞ അനുഭവം പങ്കിട്ടിരുന്നു. രാത്രി വൈകി നടത്തിയ മീൻ കുത്തിപ്പിടിക്കലിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. പ്രഭാതത്തിൽ കോറൽ ബീച്ചിലേക്ക് നടന്നപ്പോൾ ലഭിച്ച സമാനതകളില്ലാത്ത ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിട്ടാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കോറൽ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. നടന്ന് കോറൽ ബീച്ച് എന്ന ബോർഡിന് അടുത്തെത്തി. അവിടെ കയാക്കിംഗ് അടക്കമുള്ള സാഗര വിനോദങ്ങൾ നടത്തുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായ ബോർഡും അവയ്ക്ക് താഴെ കമഴ്ത്തി വച്ചിരിക്കുന്ന വള്ളങ്ങളും കാണാൻ കഴിഞ്ഞു. അടുത്തു തന്നെ ബോട്ടുകൾ കടുക്കാൻ പാകത്തിൽ ഒരു ജെട്ടി കാണാൻ കഴിഞ്ഞു. പതിയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. നടപ്പാതയിൽ തന്നെ സ്കൂബ ഡൈവിങ്ങിനുള്ള ഓക്സിജൻ ടാങ്ക് അടക്കമുള്ള ഉപകരണങ്ങൾ അടുക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ ഒരു ദ്വീപ് നിവാസി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ജെട്ടിയിൽ നിന്നുള്ള സാഗര ദർശനം മനോഹരമായിരുന്നു. ഉദിച്ചുയർന്ന സൂര്യപ്രഭയിൽ ആകാശം നീല നിറം പൂണ്ട് തെളിഞ്ഞു നിന്നിരുന്നു. പേരിന് പോലും ഒരു മേഘം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശ നീലിമയാകെ ആവാഹിച്ചെടുത്ത് കടലൊരു മോഹിനിയായി മാറിയിരുന്നു. കാഴ്ചയുടെ വസന്തം സമ്മാനിക്കുന്ന പ്രഭാതം, ജെട്ടിയിലെ തെളിവെള്ളത്തിൽ നീന്തി തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ, ഒരു ഭാഗത്ത് കടലും ആകാശവും സമ്മാനിക്കുന്ന നിറക്കൂട്ട്, മന്നാലിനൻ സമ്മാനിക്കുന്ന സുഗതമായ തണുപ്പ്, കരയിലാകെ പ്രകാശം പരത്തുന്ന വെള്ളമണൽ, കുറച്ച് ദൂരെയായി ഒരു കടൽപ്പാലം. അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതിനാൽ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. രാവിലത്തെ വിമാനത്തിൽ തിരികെ നാട്ടിലേക്ക് പോകേണ്ടതിനാലും നടത്തം അരമണിക്കൂർ പിന്നിട്ടതിനാലും ഞങ്ങൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. തെങ്ങോലകൾ മർമരം പൊഴിച്ച് ഞങ്ങൾക്ക് യാത്രാമംഗളം ചൊല്ലുന്നത് പോലെ അനുഭവപ്പെട്ടു. വിരസത സമ്മാനിക്കാത്ത ലക്ഷദ്വീപ് തീരത്തിൻ്റെയും കടലിൻ്റെയും ചാരുത നുകർന്ന് നുകർന്ന് വീണ്ടും താമസ സ്ഥലത്തേക്ക്. നേരം പുലർന്നതോടെ വാഹനങ്ങൾ റോഡുകൾ കീഴടക്കി ഓടിത്തുടങ്ങിയിരുന്നു. പാലും പച്ചക്കറികളും നിറച്ച പാത്രങ്ങളുമായി ചില സ്കൂട്ടറുകൾ ഓടിച്ചു പോയിരുന്നത് വനിതകളായിരുന്നു. ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തുമ്പോൾ പതിവ് പോലെ പ്രാതലുമായി ദീപശ്രീ പ്രവർത്തകർ എത്തിയിരുന്നു. പതിവിന് വിപരീതമായി കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു ദീപശ്രീ പ്രവർത്തകയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളെ പരിചയപ്പെടുകയും വിശേഷങ്ങൾ ആരായുകയും ചെയ്ത ശേഷം അവർ കൊണ്ടുവന്ന ബാഗ് തുറന്ന് കലാമേന്മയുള്ള കരകൗശല വസ്തുക്കൾ മേശപ്പുറത്ത് നിരത്തി വയ്ക്കാൻ തുടങ്ങി. മേശപ്പുറം കൗതുക വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് കന്യാകുമാരിയിലെ വിൽപ്പനശാലകളാണ് ഓർമ്മയിലെത്തിയത്. അവിടെ ധാരാളം കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ച കടകളാണെങ്കിൽ ഇവിടെ ഒരു മേശപ്പുറത്ത് മാത്രം നിരത്തിവെച്ച വസ്തുക്കളേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രപ്പളുങ്ക് മണിമാലകളോ വൈവിധ്യമാർന്ന കല്ലുമാലകളോ ആയിരുന്നില്ല മേശപ്പുറത്തുണ്ടായിരുന്നത്. എന്നാൽ ആരെയും ആകർഷിക്കുവാൻ കഴിയും വിധത്തിലുള്ള കടൽ കക്കകളുടെയും ശംഖുകളുടെയും ചിപ്പികളുടെയും ചെറു കല്ലുകളുടെയും ഒരു വിസ്മയ ലോകമായിരുന്നു അവിടെ കാണാനായത്. കടൽ ചിപ്പികൾ കൊണ്ട് നിർമ്മിച്ച ബ്രേസ്ലെറ്റും ചെറു ശംഖുകൾ ആകർഷകമായി കോർത്ത മാലകളും പേപ്പർ വെയ്റ്റുകളും തുടങ്ങി മോതിരം വളകൾ എന്നിവയടക്കം നമ്മെ അമ്പരപ്പിക്കും വിധമുള്ള ഒരു ശേഖരം തന്നെയായിരുന്നു മേശപ്പുറത്ത് നിരത്തിയിരുന്നത്. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നൽകിയ കറയറ്റ പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കുന്നത്. ഒരു യാത്രയെങ്കിലും നടത്താത്തവർ ചുരുക്കമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8 8 4 8 5 5 8 7 8 5. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിവരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കോറൽ ബീച്ചിലെ പ്രഭാത സവാരിയിൽ കണ്ട മനോഹരമായ സാഗരതീര കാഴ്ചകൾ പറഞ്ഞിരുന്നു. ഒപ്പം സന്ദർശന വേളയിലുടനീളം സ്വാദിഷ്ടമായ ഭക്ഷണം നൽകിയ ദീപശ്രീ പ്രവർത്തകരുടെ സൗമ്യവും ആദരവും നിറഞ്ഞ പെരുമാറ്റവും സൂചിപ്പിച്ചിരുന്നു. കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ദീപശ്രീയിലെ ഒരംഗം എത്തിയതും കടൽ വിഭവങ്ങളായ ശംഖും ചിപ്പിയും കല്ലുകളും കൊണ്ട് നിർമ്മിച്ച മൂല്യവർദ്ധിതവും മനോഹരവുമായ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദീപവിശേഷങ്ങളിലേക്ക് കടക്കാം. കടലിൽ നിന്ന് ശേഖരിച്ച തിളങ്ങുന്നതും നിറശോഭയുള്ളതുമായ ചിപ്പികളും ശംഖുകളും കല്ലുകളും കൊണ്ട് നിർമ്മിച്ച മൂല്യവർദ്ധിത വസ്തുക്കളായിരുന്നു അവയെല്ലാം. ഞങ്ങൾ കുറച്ച് കരകൗശല വസ്തുക്കൾ വാങ്ങി. അത്രമേൽ ആകർഷവും ലക്ഷദ്വീപ് യാത്രയുടെ ഓർമ്മയുടെ സുഗന്ധം പേർന്നവയുമായിരുന്നു. യാത്രയുടെ സുവനീറായി സുഹൃത്തുക്കൾക്ക് ഈ വസ്തുക്കൾ നൽകാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം പകരുന്നതാണ്. വിലയൊരൽപ്പം കൂടുതലായിരുന്നെങ്കിലും ആർഭാടരഹിതവും മനോഹരവുമായിരുന്ന വസ്തുക്കൾ വാങ്ങേണ്ടത് തന്നെയാണ്. ഒരു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന മഹനീയ കർമ്മം കൂടിയായിരുന്നു ആ കച്ചവടം. കച്ചവടം കഴിഞ്ഞതോടെ പ്രഭാത ഭക്ഷണത്തിനായി ഇരുന്നു. ദ്വീപ് യാത്രയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണങ്ങൾ ലഭിച്ച വിവരം നേരത്തെ പറഞ്ഞിരുന്നു. കിലാഞ്ചിയും മധുരക്കറിയും ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം മനസ്സിൽ പതിഞ്ഞിരുന്നു. പതിവുപോലെ പ്രാതലും രുചികരവും സമൃദ്ധവുമായിരുന്നു. തേങ്ങാച്ചമ്മന്തി വളരെ രുചികരം തന്നെയായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിയാറായപ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ദ്വീപ് ഹൽവ എത്തിയിരുന്നു. ഈന്തപ്പഴവും അരിമാവും ശർക്കരയും ചേർത്ത് നിർമ്മിച്ച് ഉണക്ക വാഴയിലയിൽ ഭദ്രമായി പൊതിഞ്ഞ് നൂലുകൊണ്ട് കെട്ടി ഭദ്രമാക്കിയാണ് ദ്വീപ് ഹൽവ അഥവാ ദ്വീപ് മിഠായി നമുക്ക് ലഭിക്കുന്നത്. ഹോം സ്റ്റേയിലെ ജീവനക്കാരെയും ദീപശ്രീ പ്രവർത്തകരെയും നന്ദിയും സ്നേഹവും അഭിനന്ദനവും അറിയിച്ചു. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ കുട്ടികളടക്കം ചില വനിതകൾ ഞങ്ങളെ യാത്രയയക്കാനും ദ്വീപിലെ യാത്രാവിശേഷങ്ങൾ ആരായാനും എത്തിയിരുന്നു. അവരുമൊത്ത് ഫോട്ടോകൾ എടുക്കുകയും കുറച്ച് സമയം ഓരോ ചായ കുടിച്ചുകൊണ്ട് പാട്ടും കഥ പറച്ചിലുമായി ചെലവിടാൻ കഴിഞ്ഞത് ആഹ്ലാദം പകരുന്നതായിരുന്നു. ദീപശ്രീ അംഗങ്ങൾ വിട പറഞ്ഞതോടെ എല്ലാവരും അവസാന വട്ട പാക്കിംഗ് ജോലിയിലേക്ക് വ്യാപൃതരായി. കൃത്യസമയത്ത് തന്നെ ഞങ്ങളുടെ ഗൈഡ് ഷഹീർ മുഹമ്മദ് എത്തി അതുവരെയുള്ള സുഖവിവരങ്ങളും യാത്രയുടെ കാര്യങ്ങളും ആരാഞ്ഞു. ഹോം സ്റ്റേ ജീവനക്കാരോട് വിട പറഞ്ഞ് 4 ദിവസം നീണ്ട ലക്ഷദ്വീപ് യാത്രയുടെ അസുലഭ നിമിഷങ്ങളുടെ ഓർമ്മച്ചെപ്പുമായി നേരെ ഇന്നോവയിൽ കയറി അഗത്തി വിമാനത്താവളത്തിലേക്ക്. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിമാനത്താവള യാത്രയും ഗംഭീരമായിരുന്നു. റോഡിന് വശത്തുള്ള സാഗരഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ പിന്നോട്ടോടി മറയുന്ന തെങ്ങിൻ തോപ്പുകൾ, ഇടയ്ക്കിടെ ഞങ്ങളെ കടന്നു പോകുന്ന ചെറിയ ചെറിയ വാഹനങ്ങൾ, ആകെ ശാന്തതയുടെ നാടാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയെങ്കിലും വിമാനം എയർപോർട്ടിൽ എത്തിയിരുന്നില്ല. തലേ ദിവസത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ കൊടിത്തോരണങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് വിമാനത്താവളവും പരിസരവും വർണ്ണാഭമായിരുന്നു. വളരെ താമസിയാതെ തന്നെ ഞങ്ങൾ പരിശോധനകൾ പൂർത്തിയാക്കി വിമാനത്തിലേക്കുള്ള ഊഴവും കാത്ത് ഇരിപ്പായി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ചെറിയ ഒരു വിഷമം എല്ലാവരിലും കാണാനുണ്ടായിരുന്നു. വിമാനത്തിൽ കയറാനുള്ള അറിയിപ്പ് വന്നതോടെ എല്ലാവരും ഉത്സാഹഭരിതരായി. കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന ചെറു വഴിയിലൂടെ സാവകാശം ഞങ്ങൾ വിമാനത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ ലഗേജുകളുമായി എയർപോർട്ട് അതോറിറ്റിയുടെ വണ്ടിയും എത്തിയിരുന്നു. 4 ദിവസ യാത്രയുടെ പരിസമാപ്തി പോലെ എല്ലാവരും വിമാനത്തിൽ കയറി. കൃത്യസമയത്ത് തന്നെ വിമാനം പറന്നുയർന്ന് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളെയും കാത്ത് അപ്പോഴേക്കും ഡ്രൈവർ എത്തിയിരുന്നു. ഞങ്ങൾ നേരെ കൊല്ലത്തേക്ക്. ലക്ഷദ്വീപ് വിശേഷങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റു ചില സന്ദർശനങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. അതുവരെ വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 weeks മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട

0: എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിന്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസ് നിലവിലിരിക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്ത ആ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ കേസ് പിന്നെ തുടർന്ന് നടക്കുമോ അതോ ഡിസ്മിസ് ചെയ്യുമോ?
1: ഒരിക്കലും ഡിസ്മിസ് ചെയ്യത്തില്ല. കേസിൽ ഫയൽ ചെയ്തതിന് ശേഷം കേസ് നിലവിലിരിക്കുന്ന സമയത്ത്, അതായത് പെൻഡിംഗ് ദ കേസ്, അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് കക്ഷിചേരാം. സപ്പോസ് ഗൃഹനാഥനാണ് അപകടം ഉണ്ടായത്, അയാളുടെ കാലൊടിഞ്ഞു, അദ്ദേഹം കോമ്പൻസേഷൻ വേണ്ടി കേസ് കൊടുത്തു, ആ കേസ് നിലവിലിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി, മറ്റു കാരണത്താൽ, മറ്റസുഖം കൊണ്ടായിരിക്കാം മരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താൽ മരിച്ചാലും അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് അതിൽ അവകാശ കക്ഷിയിൽ നിന്ന് പറഞ്ഞ് കക്ഷി ചേർന്ന് കേസ് തുടർന്ന് നടത്താം.
0: സാറിപ്പോ പറഞ്ഞു ഈ കോമ്പൻസേഷൻ വിധിക്കുന്ന അതിൽ കോടതിയാണ്, അപ്പൊ അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
1: കോമ്പൻസേഷൻ വിധിക്കുന്നതിന് മാനദണ്ഡമുണ്ട്. എല്ലാ കേസുകൾക്കും ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. ഈ ആപ്ലിക്കേഷൻ ഫോർ കോമ്പൻസേഷൻ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ടൈബിളിലാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ടൈബിളിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതും കോമ്പൻസേഷൻ കൊടുക്കുന്നതെല്ലാം വിവരിക്കുന്ന ഒരു നിയമമാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട്. ഈ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്നുണ്ട് കോമ്പൻസേഷൻ അപേക്ഷ എവിടെയാണ് കൊടുക്കേണ്ടത്, എത്രത്തോളം കോമ്പൻസേഷൻ കൊടുക്കണം, എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫിക്സഡ് എമൗണ്ട് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്നില്ല. ഒരാൾ മരിച്ചാൽ ഇത്ര കോമ്പൻസേഷൻ, ഒരാൾക്ക് പരിക്കുപറ്റി ഇത്ര കോമ്പൻസേഷൻ എന്ന് സാധാരണഗതി പറയുന്നില്ല. പറയുന്ന കേസുകളുണ്ട്, അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, സാധാരണങ്ങൾക്ക് അറിയേണ്ട. അതുകൊണ്ട് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. രണ്ടു തരം കേസുകളാണ് വരുന്നത്. വാഹന അപകടത്തിൽ പരിക്കുപറ്റുന്ന കേസുണ്ട്, വാഹന അപകടത്തിൽ മരിക്കുന്ന കേസുണ്ട്. പരിക്കുപറ്റുന്ന കേസാണെങ്കിൽ പരിക്കുപറ്റിയ ആൾ കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ കോടതി നോക്കുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്, അദ്ദേഹത്തിന് അന്നത്തെ പ്രൊഫഷണൽ സ്റ്റാറ്റസ്, ജോലി ചെയ്യുന്ന ആളാണോ, പ്രൈവറ്റ് ജോലിയാണോ, സർക്കാർ ജോലിയാണോ, ബിസിനസ്സുകാരനാണോ, പിന്നെ പ്രൊഫഷണൽ ആണോ, എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ വരുമാനം എത്രയാണ്. കാരണം ആ ജോലി, ആ അപകടം മൂലം അദ്ദേഹത്തിന് വരുമാന നഷ്ടം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വരുമാനം എത്രയാണ് തെളിയിക്കുക, വയസ്സ് എത്രയാണ് തെളിയിക്കുക. പിന്നുള്ളത് അതിലും പ്രധാനം, എന്തൊക്കെ പരിക്ക് പറ്റി. ഇഞ്ചറി കേസിൽ പരിക്ക് പറ്റിയാണല്ലോ പ്രധാനം, എന്തൊക്കെ പരിക്ക് പറ്റി. ഫ്രാക്ചർ ഉണ്ടോ, കൈയോ കാലോ ഒടിച്ചിട്ടുണ്ടോ, ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, റിപ്സ് ഫ്രാക്ചർ ഉണ്ടോ, ഇങ്ങനെയുള്ള പ്രധാന ഘടകങ്ങൾ. എത്ര ദിവസം ആശുപത്രി കിടന്നു, എത്ര ദിവസം, എത്ര രൂപ മെഡിക്കൽ ബില്ലുകളായി, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഇഞ്ചുറി കേസ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, പ്രധാനപ്പെട്ട ഇഞ്ചുറിയുടെ ഗ്രാവിറ്റി, ഫ്രാക്ചർ ഉണ്ടോ, ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, ഇത്തരം കാര്യം നോക്കും. ഈ ഇഞ്ചുറി മുഖേന അദ്ദേഹത്തിന്റെ പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതാണ് പെർമനന്റ് ആയിട്ട് എന്നത്തേക്കുമായി അംഗവൈകല്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള, ഫോർ എക്സാമ്പിൾ ഒരു കാലൊടിഞ്ഞ് ഫ്രാക്ചർ ഉണ്ടായി, ആ ഫ്രാക്ചർ യുണൈറ്റഡ് ആയാൽ പോലും കാലിന് പഴയ സ്വാധീനം കിട്ടത്തില്ല. അപ്പൊ നേരത്തെയുള്ള സ്വാധീനത്തിന്റെ 5% കുറഞ്ഞു. ആ 5% പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോടതി നോക്കുന്ന അങ്ങനെ പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് അന്ന് എത്ര വരുമാനം ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് എത്ര ഡിസബിലിറ്റി പെർസെന്റേജ് ഉണ്ടായി, എത്ര രൂപ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായി, എത്ര മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായാലും, എത്ര രൂപ മെഡിക്കൽ എക്സ്പെൻസ് അതിന്റെ ബില്ല് കോടതി പ്രൊഡ്യൂസ് ചെയ്താൽ കോടതി അതിന് കോമ്പൻസേഷൻ ആ ഹെഡിൽ തന്നെ കൊടുക്കും. അപ്പൊ പാർട്ട് 1 പാർട്ട് 2 എന്നാണ് കോമ്പൻസേഷന്റെ ആപ്ലിക്കേഷൻ അത് പറയുന്നത്. ഞങ്ങൾ വക്കീലന്മാരെ എഴുതി കൊടുക്കുമ്പോൾ പാർട്ട് 1 പറയുന്നത് ലോസ് ഓഫ് ഏണിങ്സ്, എത്ര നാള് ഈ അപകടം മൂലം ഏണിങ്സ് നഷ്ടപ്പെട്ടു. ട്രാൻസ്പോർട്ടേഷൻ ടു ഹോസ്പിറ്റൽ, എത്ര ദിവസം ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ചെലവ്. എക്സ്ട്രാ നറിഷ്മെന്റ്, ഈ ആക്സിഡന്റ് മുഖേന കൂടുതൽ പോഷകാഹാരം കഴിക്കേണ്ടി വന്നോ. മെഡിക്കൽ എക്സ്പെൻസസ്, കംപ്ലീറ്റ് മെഡിക്കൽ എക്സ്പെൻസസ്. ഒരു ബൈസ്റ്റാൻഡറേയും കൂടെ സഹായത്തിലാണോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്, ബൈസ്റ്റാൻഡേർഡ് എക്സ്പെൻസ്. ഇതെല്ലാം പാർട്ട് 1. ഇനി പാർട്ട് 2 അദ്ദേഹത്തിന്റെ പെയിൻ ആൻഡ് സഫറിങ്, എത്രത്തോളം വേദന സഹിച്ചു. അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല, അത് എത്ര ദിവസം കിടന്നെന്ന്, എന്ത് പരിക്ക് പറ്റിയെന്ന് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ കോമ്പൻസേഷൻ ഫോർ ഡിസബിലിറ്റി. ആ ഡിസബിലിറ്റിക്കാണ് ഞാൻ പറഞ്ഞത്, ഈ പരിക്ക് മൂലം എത്ര ശതമാനം പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടോ അതും കൂടെ പരിഗണിച്ചിട്ടാണ് കോടതി കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പം 10,000 മാസവരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് 10% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ 10,000 10% കുറവായിട്ട് ഏണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ കോടതി അതിന് കോമ്പൻസേഷൻ കൊടുക്കും. ഇതെല്ലാം കൂടാതെ ഒരു പരിക്ക് പറ്റിയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയെങ്കിലും അദ്ദേഹത്തിന്റെ മെയ് വഴക്കം പണ്ടതുപോലെ വരുന്നില്ല, അദ്ദേഹത്തിന്റെ പ്ലഷർ ഓഫ് ലൈഫ് കുറഞ്ഞെങ്കിൽ അതിനും കോമ്പൻസേഷൻ കൊടുക്കാം. അപ്പൊ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല എങ്കിൽ പോലും ഈ കാര്യങ്ങളാണ് ചോദ്യം ചോദിച്ച് എന്തൊക്കെ പരിഗണിക്കും, എന്തൊക്കെയാണ് മാനദണ്ഡം എന്നാണ്. അപ്പൊ മാനദണ്ഡങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ, ഒന്ന്, പരിക്ക് പറ്റിയയാളുടെ വയസ്സ്, പരിക്ക് പറ്റിയയാളുടെ ഇൻകം, പരിക്കുകളുടെ കാഠിന്യം, ഫ്രാക്ചർ മുതലായവ ഉണ്ടോ, ഡിസബിലിറ്റി എത്രത്തോളം ഉണ്ട്, മെഡിക്കൽ എക്സ്പെൻസ്, ഇതെല്ലാം ഒന്ന് പരിഗണിച്ചിട്ടാണ് കോമ്പൻസേഷൻ ഇഞ്ചുറി കേസിൽ കൊടുക്കുന്നത്.
0: അപ്പോൾ സാർ, ഇപ്പോൾ ഇഞ്ചുറി കേസിൽ കോമ്പൻസേഷൻ വിധിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞു. സാർ പറഞ്ഞു ഇഞ്ചുറി കേസ് ഉണ്ടെന്നും പറഞ്ഞു,

0: ഡെത്ത് കേസ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡെത്ത് കേസിൽ കോമ്പൻസേഷൻ വിധിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
1: ഡെത്ത് കേസിൽ കോമ്പൻസേഷന്റെ മാനദണ്ഡവും വ്യത്യസ്തമാണ്. കാരണം ആളെ മരിച്ചുപോയല്ലോ ഈ ആക്സിഡന്റ് പോലെ. അപ്പൊ എന്താ നമ്മൾ എല്ലാം വിചാരിക്കുന്നത്? എന്താ നമ്മൾ പറയുന്നത്? ഒരാൾ മരിച്ചതുകൊണ്ട് ആ കുടുംബത്തിന്റെ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു. അദ്ദേഹം നഷ്ടപ്പെട്ടെങ്കിൽ ആളും നഷ്ടപ്പെട്ടു, അദ്ദേഹമുള്ള വരുമാനവും നഷ്ടപ്പെട്ടു. മിക്കവാറും ആക്സിഡന്റ് കേസിൽ സോൾ ബ്രെഡ് വിന്നർ ആയിരിക്കും, കുടുംബത്തിന്റെ ഏക ആശ്രയമായിരിക്കാം, അല്ലെങ്കിൽ ഗ്രഹനാഥനായിരിക്കാം. അപ്പൊ ഗ്രഹനാഥൻ ആണ് ആ ഗ്രഹത്തെ പുലർത്തിക്കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിന് വരുമാനം വെച്ചിട്ടാണ് ആ വീട് പുലർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ആള് മരിക്കുമ്പം വീട്ടിലേക്ക് വരുമാനം നഷ്ടപ്പെടുവല്ലയോ. അപ്പോൾ കോടതി നോക്കുന്നത് ആ വരുമാന നഷ്ടം നികത്തണം. എന്തായാലും പൈസ കൊടുത്ത് നിർത്താൻ പറ്റില്ല, തീർച്ചയായിട്ടും പോയ ആളേക്ക് തിരിച്ചെടുത്തില്ല. പക്ഷേ കുടുംബത്തിന്റെ വരുമാന നഷ്ടം ഉണ്ടാതിരിക്കാൻ വേണ്ടി എത്രയായിരുന്നോ അദ്ദേഹത്തിന്റെ ആക്സിഡൻസ് നടക്കുന്ന സമയത്ത് വരുമാനം, ആ വരുമാനം തന്നെ തുടർന്നും കോടതി കുടുംബത്തിന്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറയും. അതാണ് കോമ്പൻസേഷൻ ഫോർ ഡിപ്പെൻഡൻസി. 10,000 രൂപ മാസ വരുമാനം ഉണ്ടായിരുന്ന ആളിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വരുമാന നഷ്ടം എന്ന് പറയുന്നത്, 35 വയസ്സുള്ള ആളാണെങ്കിൽ എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യായിരുന്നു? ഒരു സർവീസ് ഇരിക്കുന്ന ആൾ 20 വർഷം കൊണ്ട് ജോലി ചെയ്യായിരുന്നു. അപ്പൊ 20 വർഷം ഈ വരുമാന നഷ്ടമുണ്ട്. ആ 20 വർഷത്തെ വരുമാന നഷ്ടം കോടതി കൊടുക്കും ഒരു ഹെഡില്, കോമ്പൻസേഷൻ ഫോർ ഡിപ്പെൻഡൻസി. അതിലെ പ്രത്യേകത, 10,000 രൂപ വരുമാനമുള്ള ആള് 10,000 രൂപ വീട്ടിൽ കൊടുക്കൂ? ഇല്ല, അദ്ദേഹത്തിന് പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ട്. അത് ചിലപ്പോൾ 1/3 ആയിരിക്കാം, 1/4 ആയിരിക്കാം, അല്ലേ? അപ്പൊ ആ പേഴ്സണൽ എക്സ്പെൻസ് സ്വന്തമായ ചെലവാക്കുന്ന ചെലവ് കഴിച്ച് ബാക്കിയാണ് കുടുംബത്തിലേക്കുള്ള നഷ്ടം. അപ്പോൾ 1/3 പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, 10,000-9,000 രൂപ കിട്ടുന്ന വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉദാഹരണം, ഏറ്റവും കുറഞ്ഞ ഒരാൾ 9,000 രൂപ മാസ വരുമാനം. അദ്ദേഹത്തിന് 1/3 പേഴ്സണൽ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ 3,000 രൂപ കുറച്ച് 6,000 രൂപയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വരുമാന നഷ്ടം. ആ വരുമാന നഷ്ടം 20 വർഷം കൊണ്ട് ജോലിയാണെങ്കിൽ 20 വർഷത്തേക്ക് കണക്കായി കൊടുക്കും. ഇത് വരുമാന നഷ്ടമാവുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്പൗസിന് നഷ്ടപ്പെട്ടുകൊണ്ടുള്ള കോമ്പൻസേഷൻ, സ്പൗസിന്റെ കോമ്പൻസേഷൻ കൺസോർഷ്യം എന്ന് പറയും, മനസ്സിലല്ലേ? ആ സ്പൗസിന് നഷ്ടപ്പെട്ടുള്ള സ്നേഹവും വാത്സല്യം നഷ്ടപ്പെട്ടതിന് 40,000 രൂപ മിനിമം കോമ്പൻസേഷൻ. കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടതിന് അതിന് ഫിലിയൽ കോമ്പൻസേഷൻ. പേരൻസിന് അവരുടെ മകനെ നഷ്ടപ്പെട്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ. ഇതെല്ലാം ഓരോ ഹെഡിൽ കൊടുക്കാം. പ്ലസ് ഡെത്ത് കേസിനകത്ത് ഫ്യൂണറൽ എക്സ്പെൻസ് കൊടുക്കണം. ലോസ് ഓഫ് എസ്റ്റേറ്റ്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സമ്പാദിച്ച് സേവിങ്സ് ഉണ്ടായി, എസ്റ്റേറ്റ് ഉണ്ടായ, എസ്റ്റേറ്റ് മീൻസ് റബ്ബർ എസ്റ്റേറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്വത്തുക്കൾ ഉണ്ടായതിന്. അപ്പൊ ലോസ് ഓഫ് എസ്റ്റേറ്റ് ഇതെല്ലാം കോടതി പരിഗണിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഡിപ്പെൻഡൻസി, അത് അദ്ദേഹത്തിന്റെ വരുമാനവും വയസ്സും നോക്കിയിട്ടാണ്. പിന്നെ കോമ്പൻസേഷൻ ഫോർ കൺസോർഷ്യം, ലോസ് ഓഫ് കൺസോർഷ്യം, വൈഫിന്, മക്കൾക്ക്, അച്ഛന്, അല്ല അദ്ദേഹത്തിന്റെ പിതാക്കൾ, ഇത് കൂടാതെ ഫ്യൂണറൽ എക്സ്പെൻസ്, ലോസ് ഓഫ് എസ്റ്റേറ്റ്, ഇതെല്ലാം ചേർത്തിട്ടാണ് കോമ്പൻസേഷൻ ഡെത്ത് കേസിൽ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചുറി കേസിലും ഡെത്ത് കേസിലും ഇത്രയാണ് കൊടുക്കേണ്ടത് എന്നൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാ? മരിക്കുന്ന ആൾക്കാരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം, വയസ്സ് വ്യത്യാസം വരാം, ഓരോരുത്തരുടെ വയസ്സ്, ഓരോരുത്തരുടെ വരുമാനം, ഓരോരുത്തരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം, അല്ലേ? ഇപ്പൊ സർക്കാർ സർവീസ് ഇരിക്കുന്ന ആളാണ് വാഹനപ്പെടുത്തി മരിച്ചെങ്കിൽ ആ സർക്കാർ സർവീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളമാണ് കണക്കാക്കുന്നത്. സർക്കാർ സർവീസ് ഇല്ലാത്തൊരു സാധാരണക്കാരനാണ് കൂലിവേലക്കാരനാണെങ്കിൽ കൂലിവേലക്കാരന് മാസം എത്ര രൂപ വരുമാനം കിട്ടും എന്ന് കോടതി കണക്കാക്കി, അത് കണക്കാക്കിയാണ് കോമ്പൻസേഷൻ. അപ്പൊ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ലെങ്കിലും ആ വിക്ടിമിന്റെ ഏജും ഇൻകവും ആണ് പ്രധാന ഘടകം, പ്ലസ് മെഡിക്കൽ എക്സ്പെൻസസ്. ഇത്രയാണ് ഇഞ്ചറി കേസിലും ഡെത്ത് കേസിലും മിനിമം ലെവലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി കോടതിയുടെ ജുഡീഷ്യൽ പ്രിസിഡൻസും പ്രിൻസിപ്പിൾസും കോടതിയുടെ ഒരു ഔട്ട്ലുക്കും അനുസരിച്ചിട്ട്, ആറ്റിറ്റ്യൂഡും അനുസരിച്ചിട്ടാണോ ആണ് കോമ്പൻസേഷൻ കൊടുക്കാം. ഹാഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. ഇറ്റ് വേരീസ് ഫ്രം ഒരു കോടതിയിലെ കോമ്പൻസേഷൻ തന്നെ വേറെ കോടതി കിട്ടണമെന്നില്ല, ഒരേ കോമ്പൻസേഷൻ തന്നെ ഒരാൾക്ക് കിട്ടുന്ന പോലെ മറ്റേ കിട്ടണമെന്നില്ല. കാരണം ഓരോ കേസിലും ഫാക്ട്സ് വ്യത്യാസമാണ്, നേച്ചർ ഓഫ് ഇഞ്ചുറീസ് വ്യത്യാസമാണ്, സ്റ്റാറ്റസ് ഓഫ് ദ പാർട്ടീസ് വ്യത്യാസമാണ്, എന്ന എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അതാണ്, എന്തുവന്നാലും ഇതെല്ലാം പരിഗണിച്ച് ഒരു ഫെയർ ആൻഡ് റീസണബിൾ കോമ്പൻസേഷൻ ആണ് കോടതി കൊടുക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
4: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

Thank you.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇന്റർവ്യൂവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

Girl. Radio Santhanam 90.4 FM. Stay tuned.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഞാൻ ബീന ഗുവേരയാണ്. ഇന്ന് നമ്മൾ നല്ലൊരു സംഗീതത്തോടു കൂടിയാണ് ഇന്നൊരു സ്റ്റാർട്ടിങ്
1: ചെയ്തിരിക്കുന്നത്.
0: അതെ, നല്ലൊരു പാട്ട് ശ്രീലക്ഷ്മി പാടി എന്നല്ല, നല്ലതുപോലെ തന്നെ പാടിയിരിക്കുന്നു. അപ്പോ ഇന്ന് എന്താണ് ശ്രീലക്ഷ്മി പറയാനുള്ള ആ ഒരു, നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ, കുറച്ച് ഗ്യാപ് ഇടാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ
1: ഒരു ദിവസം വന്നിരിക്കുകയാണ്.
0: നമ്മുടെ ഹൃദയം തൊടുന്ന ഒരു ശബ്ദത്തിന്റെ ജന്മദിനമാണിന്ന് അല്ലേ.
1: അതെ, 63-ാം വയസ്സിലേക്ക് കടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പൊ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായകർ അല്ലേ. നമുക്ക് ഒരിക്കലും ചിലപ്പോൾ നേരിട്ട് പരിചയം കാണില്ല, നമ്മൾ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല. ദേശങ്ങൾക്കൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ കാലങ്ങളും കടന്ന് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ആ ഒരു ശബ്ദത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഓരോ സാധാരണക്കാരൻ്റെ ഹൃദയത്തിലും അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം, അത് തന്നെയാണ് ഒരു ഒരു മനുഷ്യൻ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ ജനങ്ങളുടെ ജീവിതത്തിൽ ജീവനിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ താമസിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കാൻ സാധിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയാണ് അല്ലേ.
0: അതിൽ അവിടെ നമ്മൾ എത്ര തലമുറകൾ മാറി വന്നിട്ട് പോലും ചിത്രചേച്ചിയുടെ ആ ഒരു പാട്ടുകൾക്ക് ഇന്നും പുതുമ ഇങ്ങനെ ഏറി നിൽക്കുകയാണ് അല്ലേ. ഈ ഒരു സംഗീതത്തിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് നമ്മൾ ചിത്രചേച്ചി നൽകിയത് ഒരു പുതിയൊരു മാധുര്യമാണ് നമ്മൾക്ക് നമ്മുടെ സംഗീതത്തിന് നൽകിയത്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് നൽകിയത് അല്ലേ. മലയാളികളുടെ സ്വന്തം വാനമ്പാടി എന്നറിയുന്ന നമ്മുടെ ചിത്രചേച്ചി അല്ലെങ്കിൽ നമ്മുടെ വാനമ്പാടി എന്ന് പറയുന്ന ആ ഒരു അനശ്വര സ്വരത്തിൻ്റെ നമ്മളെ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇനി ഏറെ നമുക്ക് പറയാനുണ്ട്, ഒരിത്ര പറഞ്ഞാലും നമുക്ക് തീരാത്ത വിശേഷങ്ങളും വിശേഷങ്ങളാണ് ചിത്രചേച്ചിയെ കുറിച്ചുള്ളത് അല്ലേ.
1: അതെ, അപ്പോൾ ചിന്നക്കുയിലിൻ്റെ സംഗീതത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നിങ്ങളുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാംസിനെ പറ്റിയൊക്കെയുള്ള ഫീഡ്ബാക്കുകളൊക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട നമ്പർ ഇതാണ്, 8848558785.
0: അതെ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമ്മുടെ ചിത്രചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചിത്രചേച്ചി 1963 ജൂലൈ 27 തിരുവനന്തപുരത്ത് ജനിച്ചു അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ചിത്രചേച്ചിക്ക് ഭയങ്കര സംഗീതത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളായി നമ്മുടെ ചിത്രചേച്ചി മാറിയിരിക്കുകയാണ്.
1: അതെ, അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പദവി കൊടുക്കുന്നതിൽ നമ്മളുടെ ഹൃദയത്തിൽ എത്രമാത്രം ആ പാട്ടുകൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഓരോ പാട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കാനും ആഗ്രഹിക്കാറുണ്ട് അല്ലേ. നമ്മൾ ഹെഡ്സെറ്റിൽ നമ്മൾ ആ പാട്ടിലൂടെയൊക്കെയാണ് പലപ്പോഴും ലൂപ്പിലൊക്കെ ഇട്ട് കേൾക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ ആ പാട്ടുകളിലൊക്കെ ഇത്രയും പാടി മനോഹരമാക്കിയിരിക്കുന്ന ആ ഒരു ശബ്ദമാണ് നമ്മുടെ KS ചിത്ര എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞങ്ങൾ നമ്മളുടെ ചിത്രചേച്ചിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 3:30 മുതൽ ഒരു സ്പെഷ്യൽ ലൈവായിട്ട് റേഡിയോ സാന്ത്വന 90.4 FM നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തും നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയച്ച് ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു പിടി മനോഹര ഗാനങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785.
0: അപ്പോൾ ചിത്രാമ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിത്രചേച്ചിയുടെ ആ ഒരു കുടുംബം തന്നെ സംഗീത കുടുംബമായിരുന്നു. അച്ഛൻ കരമന കൃഷ്ണൻ നായരായിരുന്നു, അദ്ദേഹം സംഗീതജ്ഞനും അതുപോലെ തന്നെ അധ്യാപകനുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകളായിട്ടാണ് നമ്മുടെ ചിത്രചേച്ചി ജനിച്ചത്. അപ്പോൾ കുട്ടിക്കാലം മുതലേ ചിത്രചേച്ചിയിൽ ഒരു സംഗീതജ്ഞയുണ്ട് എന്ന് കണ്ടെത്തിയത് പോലും അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ അദ്ദേഹമായിരുന്നു ചിത്രചേച്ചിയുടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നതും. ചിത്രചേച്ചിക്ക് രണ്ട് സഹോദരങ്ങളാണുള്ളത്. അതുപോലെ തന്നെ അതിൽ KS ബീന എന്ന് പറയുന്ന ഒരു ഗായികയാണ് അമ്മ ചിത്രചേച്ചിയുടെ ഒരു സഹോദരി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഗിറ്റാർ വിദഗ്ധൻ KS മഹേഷാണ് ഒരു സഹോദരൻ എന്ന് പറയുന്നത്. അമ്മ ശാന്തകുമാരിയായിരുന്നു. അപ്പോൾ ഒരു സംഗീത ലോകത്ത് തന്നെ അല്ലെങ്കിൽ സംഗീത കുടുംബത്തിൽ ജനിച്ച ചിത്രാമ്മയുടെ ആ ഒരു ചിത്രചേച്ചിയുടെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഒരു എന്താണെന്ന് പറയുക, നമ്മുടെ സന്തോഷമായാലും സങ്കടമായാലും പ്രണയമായാലും പ്രാർത്ഥനയായാലും അതൊക്കെ കേൾക്കുമ്പോൾ നന്ദനത്തിലെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ചിത്രചേച്ചിയുടെ ആ ഒരു സൗണ്ടിൽ കൂടി നമ്മളും അതിലേക്ക് അങ്ങ് ഇഴുകി ചേർന്ന് നമ്മൾ ആ ഒരു പാട്ടിലേക്ക് ലയിച്ച് ചേർന്ന് പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്.
1: തീർച്ചയായിട്ടും ഒരു നമുക്ക് ഈ ഡിവോഷണൽ സോങ് ഒക്കെ കേൾക്കുമ്പോൾ വേറൊരു വൈബ് ഫീൽ ചെയ്യാറുണ്ട്. പല നമുക്ക് പല ഇങ്ങനെ ഡിവോഷണൽ സോങ് നോക്കുന്ന സമയത്തും ആ ഒരു പക്ഷേ നമ്മളിങ്ങനെ കാലങ്ങളായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് വരുന്നത് കൊണ്ടായിരിക്കാം ഡിവോഷണൽ സോങ്സിനൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ കേൾക്കുന്ന ശബ്ദമായതുകൊണ്ടായിരിക്കാം ആ ഒരു ഡിവോഷണൽ സോങ്സിനൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. അത് കുറേ തരത്തിൽ കുറേ പാട്ടുകളുണ്ട് നമുക്കിപ്പോഴും ആ ഒരു പാട്ടും ആ ഒരു ഭക്തിയും ആ ഒരു പരിസരവും അല്ലേ അറിയാലും അതൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് വേറൊരു ഫീലാണ് നമുക്കത് തരുന്നത്. കുറച്ചും കൂടി ഡിവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
0: തീർച്ചയായിട്ടും ഒരുപാട് പുരസ്കാരങ്ങൾ, ഒരു 6 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ ഉള്ള

0: ഒരുപാട് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചിത്ര ചേച്ചിക്ക്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ പുരസ്കാരങ്ങളൊക്കെയാളൊക്കെ ഉപരി നമ്മുടെ ജനങ്ങളിൽ ഹൃദയം നൽകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ ചിത്രാമ്മയെ കുറിച്ച് അല്ലെങ്കിൽ ചിത്ര ചേച്ചിയെ കുറിച്ച്. ഓരോ അത് കുട്ടി മുതൽ അതുപോലെ തന്നെ മുതിർന്നവർ വരെ ഒരേ രീതിയിലാണ് നമ്മുടെ ചിത്ര ചേച്ചിയെ സ്നേഹിക്കുന്നത്. ആ ഒരു സ്വരമാധുര്യം ഓരോ ദിവസം കൂടുന്തോറും ആ മാധുര്യം കൂടി കൂടി വരികയാണെന്നാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്.
1: അതെ, നമുക്ക് ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലേ. അവരിൽ ഒരാൾ തന്നെയാണ് പ്രിയപ്പെട്ട ചിത്ര ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മൾ റേഡിയോ സാന്ദ്രം 90.4 FM നേരുകയാണ്. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഞങ്ങളിലേക്ക് എത്തിക്കാൻ ചിത്ര ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
0: അതെ, ശ്രീലക്ഷ്മി ആദ്യം പാടി എന്ന് വെച്ചാൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴും ഇന്നും ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഈ ചിത്ര ചേച്ചിയുടെ ആ ഒരു സ്വരമാതിരി കേൾക്കുമ്പോൾ അല്ലേ, ഇപ്പം പഴയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെയാണ് ചിത്ര ചേച്ചിയെ ഇന്നും നമ്മളെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സംഗീതത്തിന് അതിരുകളില്ലെന്ന് അല്ലേ തൻ്റെ സ്വരമാധുര്യത്തിലൂടെ തെളിയിച്ച നമ്മുടെ ഒരു ഗായികയാണ് നമ്മുടെ ചിത്ര ചേച്ചി എന്ന് പറയുന്നത്. ഇതിനെ എത്ര കാലം മാറിപ്പോയാലും ശരി തന്നെ, നമ്മുടെ തലമുറകൾ മാറിപ്പോയാലും ചിത്ര ചേച്ചിയുടെ ഗാനങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ജീവിച്ച് തന്നെ ഇരിക്കും. ആ ഒരു അനശ്വര സ്വരത്തിന് ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങളിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ജനറേഷൻസിൽ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ചിത്ര ചേച്ചിയുടെ ഒരു മനോഹര ഗാനത്തിലേക്ക് കിടക്കാം അല്ലേ.
1: അതെ, നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ധനുമാസ രാവിന്റെ ആദ്യ യാമത്തിൽ വിടർന്ന നീലത്താമരമൊട്ടിൻ്റെ അഴകും നെയ്ത്തിരി നാളത്തിൻ്റെ വിശുദ്ധിയും ചേർന്നവൾ അവൾ ഉണ്ണിമായ. ആളും മേളവും ഒഴിഞ്ഞ ജീവിത ചുറ്റമ്പലത്തിൽ അവൾ തനിച്ചാണ്. കൂടെ അവൾ മാത്രം കാണുന്ന അവളുടെ ഇത്തിരി കിനാക്കൾ അതിൽ മുഴുവൻ നിറങ്ങളുടെ ഉത്സവമാണ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ 90.4 FM-ലെ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ബീനോ ഗുവേര. എന്നോടൊപ്പമുള്ളത്
2: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നല്ലൊരു പാട്ട് കേട്ടു. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മറക്കണ്ട, 3:30 മുതൽ സ്പെഷ്യൽ ലൈവ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ മറക്കരുത് മെസ്സേജൊക്കെ അയക്കുക, പാട്ടുകളൊക്കെ ചോദിക്കുക എന്ന് കൂടി ഒരിക്കൽ കൂടി പറയുകയാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ച് വിഷയാവുന്നതാണ്. അതിൻ്റെ നമ്പർ ഇതാണ്, 8484855785. അപ്പോൾ വാട്സപ്പ് വഴി മാത്രമല്ല ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് മെസ്സേജുകളൊക്കെ അയക്കാവുന്നതാണ് അല്ലേ.
1: തീർച്ചയായിട്ടും നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8844555785. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, എന്നും നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ശുഭചിന്ത കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് എന്തോ ശുഭചിന്ത എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ചിത്ര ചേച്ചിയിലേക്ക് പോയി അല്ലേ. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഒരു ശുഭചിന്ത ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ശുഭചിന്തയാണ്. അത് അത്രയും വ്യക്തിത്വമുള്ള ഒരാളാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെ പറ്റിയും അമിതമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. ഇത് ഞാൻ പറഞ്ഞതോ വേറെ ആരെങ്കിലും പറഞ്ഞതോ അല്ല, നമ്മുടെ ആരാണ് പറഞ്ഞതെന്ന് ശ്രീലക്ഷ്മിക്ക് പറയാൻ പറ്റുമോ?
2: പിന്നെ തീർച്ചയായിട്ടും APJ അബ്ദുൽ കലാം സാറാണ് അത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ അറിയാത്തൊരു ഇന്ത്യൻ ഉണ്ടോ? നമുക്കൊരിക്കലും ഒരു കുട്ടിയുണ്ടോ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നത്? ഒരിക്കലും നമുക്കത് നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ഒരു കാലത്ത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ആ ഒരു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ.
1: അപ്പോൾ
2: നമ്മുടെ കോളേജിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പക്ഷെ പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അതൊക്കെ ഇങ്ങനെ ആ അദ്ദേഹം വന്നിട്ടുള്ളൊരു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് എന്ന് പറയുന്നത് പോലെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു ശുഭചിന്തയിലോട്ട് കടക്കുകയാണെങ്കിൽ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കുകളാണ്.
1: തീർച്ചയായിട്ടും ആ ഒരു ശുഭചിന്ത മാത്രമല്ല ഈ ഇതുപോലെ പറഞ്ഞിട്ടുള്ള, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഓരോ പറയുന്ന ഓരോ വാക്കുകളിലും അർത്ഥങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും മറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ.

0: അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണെന്ന്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിക്കുന്നു, അല്ലേ? അപ്പോൾ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുമ്പോഴും അതിനകത്ത് എത്രത്തോളം അർത്ഥവത്തായ കാര്യങ്ങളാണ് അദ്ദേഹം ജീവിതവുമായി കൂട്ടിയത് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൻ്റെ വളരെ നേർവഴിയായിട്ടുള്ള ചിന്തകളാണ്.
1: അതെ, തീർച്ചയായിട്ടും. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രതിഭാശാലി. എപ്പോഴും ഇന്ത്യ എന്നത്, ഭാരതം എന്നത് ഏറ്റവും ഉയർന്നു നിൽക്കണം എന്ന ഒരു ചിന്തയോട് കൂടിയുള്ള ഒരു മഹാവ്യക്തിത്വം. അതേപോലെ തന്നെ എപ്പോഴും കുട്ടികളുമായിട്ടിങ്ങനെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വം തന്നെയായിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം സാർ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ്. അപ്പോൾ അതിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും തീർച്ചയായിട്ടും നമുക്ക് എന്താ, അതിൽ നമുക്കൊന്ന് മാറ്റി വെക്കപ്പെടാനായിട്ടില്ല എന്നുള്ളത് വളരെയധികം ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഒരു ദിവസം അത് വെറുതെ വായിച്ച് കളയുകയാണെങ്കിൽ പിറ്റേന്നൊരു ദിവസം അല്ലെങ്കിൽ പിന്നീടൊരു ദിവസം നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് എത്രത്തോളം ആണെന്ന് നമുക്കത് മനസ്സിലാക്കാം,
0: അനുഭവമായി തീരുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ദേശീയ ഐക്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് എന്ന് ഓർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു മഹാൻ തന്നെയാണ് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും ശക്തമായ ഒരു അടിത്തറ പാകിയ ഒരു ദീർഘദർശിയായ ഒരു നേതാവെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അദ്ദേഹം 1888 നവംബർ 11 മക്കയിൽ ജനിച്ച അദ്ദേഹം പിന്നീടാണ് അത് ഇന്ത്യയിലേക്ക് എത്തിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിക്കൊപ്പം സജീവമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റു. ഇന്ത്യൻ നമ്മുടെ IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാനുള്ളൊരു സമയമായി. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: മഹാകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം അപ്പം നമ്മൾ ഒരു നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലേ നമ്മുടെ APJ അബ്ദുൽ കലാം സാറിനെ പറ്റി. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടതായിട്ടൊന്ന് വന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
4: ഞാൻ ബീന ഗുവേരയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, നമ്മുടെ യുവതലമുറയെ പഠിപ്പിച്ച മഹാനായ ശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന ഒരു ദിവസമാണിന്ന് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ 11th രാഷ്ട്രപതിയും അതുപോലെ തന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഓർമ്മ ദിനമാണിന്ന് അല്ലേ. ആ ഒരു ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM സ്മരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം ജനിച്ചത് 1931 October 15 നമ്മുടെ തമിഴ്നാട്ടിലെ രാമേശ്വരത്തായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹം ജനിച്ചത് നമ്മളെപ്പോലൊക്കെ തന്നെ ഒരു സാധാരണ
3: കുടുംബത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുന്ന സമയത്ത്, അദ്ദേഹവുമായി പരിചയമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തും ഒക്കെ അദ്ദേഹം എത്രമാത്രം ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലളിത ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മളൊക്കെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ആ ഒരു സ്വപ്നങ്ങൾക്ക് ആ ഒരു ചിറകുകൾ നൽകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വർത്തമാനം അല്ലെ, ചില കുട്ടികളോടുള്ള സംസാരം, അതൊക്കെ ഓക്കെ. എന്താ ഒരു നമ്മളിങ്ങനെ ഒരു ചിലപ്പോൾ ഒരു ഇങ്ങനെ നമ്മൾ റീലൊക്കെ കാണുന്ന സമയത്ത് ഒരു കുട്ടി പറയുകയാണ്, സാർ ഐ ആം പുവർ ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പം, ഓക്കെ എനിക്ക് മലയാളം അറിയാം, മലയാളത്തിൽ പറയൂ.
4: അതെ, എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സാധാരണക്കാരനായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനിച്ചതിൻ്റെ അല്ലെങ്കിൽ വളർന്നതിൻ്റെ ഒക്കെ ഒരു സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും കഠിനാധ്വാനവും ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളർന്ന ആ ഒരു സാഹചര്യമായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തുകളിലും നിറഞ്ഞു നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ കേൾക്കുമ്പോൾ, ഓരോ വാക്കുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അദ്ദേഹം എന്താണോ അനുഭവിച്ചത്, അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ആ ഒരു വികാരങ്ങളും ഒക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. ഈ കൊച്ചു കുട്ടികളോട് സ്നേഹിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കൊച്ചു കുട്ടിയായി മാറുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ നമുക്ക് അത്രയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്.
3: അതെ അതെ, തീർച്ചയായും.
4: അദ്ദേഹം 2015 July 27 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിനിടെ ആണ് അദ്ദേഹം അന്തരിച്ചത്. അതെ, കുഴിഞ്ഞു വേണം. അതെ, അവസാന നിമിഷം വരെ അദ്ദേഹം ആ ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി കർമ്മനിരതൻ എന്ന് മാത്രമല്ല അറിവ് പങ്കിട്ടു കൊടുക്കുകയായിരുന്നു അദ്ദേഹം അല്ലേ. അത്രയ്ക്കും അറിവുകൾ പങ്കിട്ടു കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന നാളുകൾ പോലും ആ ഒരു അധ്യാപകൻ എന്ന നിലയിലായാലും അതുപോലെ തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു നിമിഷങ്ങളിലായാലും ശരി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം പോലും അദ്ദേഹത്തിന് അത്രയും നല്ലൊരു നിർവൃതിയോടുകൂടിയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്.
3: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സാധാരണ രീതിയിലൊക്കെ നമുക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും കോളേജ്, അന്നൊരു കോളേജ് ലൈഫായിരുന്നു. അപ്പോൾ ആ ഒരു കോളേജിലൊക്കെ ചെല്ലുന്നു, ആ ഒരു സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടം തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചില വളരെയധികം വിശേഷപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ കാണണം. നേരത്തെ ചിത്രാമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ അങ്ങനെ ഒരുപാട് കുറച്ച് പേര് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും, ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതേപോലെ കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അബ്ദുൽ കലാം സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശേഷങ്ങൾ പ്രിയ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കിട്ടത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785.
4: അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറയാം, 8848585785.
3: അപ്പൊ നമ്മുടെ മെസ്സേജുകളൊക്കെ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ ഷീജ ചേച്ചി മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. ഗ്രാമഭംഗിയെ പറ്റിയിട്ട് നല്ല മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, കാരണം ഇത്തരത്തിൽ ആ ഒരു പ്രോഗ്രാമിനെ പറ്റി എപ്പോഴും നല്ല മെസ്സേജുകളൊക്കെ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കുറച്ചും കൂടി ടാസ്ക് ആണ്, കുറച്ചും കൂടി വൃത്തിയായിട്ട് അടുത്തത് എന്നുള്ളത്.
4: ശ്രീലക്ഷ്മിയെ ശ്രദ്ധിക്കാൻ, ശ്രീലക്ഷ്മിയുടെ ഓരോ വാക്കുകളും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ അങ്ങനെ ഇനിയിപ്പോ എങ്ങനെയാണ് അല്ലെ, ഏത് രീതിയിലാണ്
3: അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ എടുത്ത് സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും നമ്മളോട് വിഷയങ്ങൾ, ഗ്രാമഭംഗിയിലെ വിഷയങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പയ്യെ പയ്യെ പയ്യെ നമ്മളുടെ ഗ്രാമഭംഗിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ചില ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. അപ്പൊ ചിലതൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ
4: പോകെ പോകെ ഇനിയും നമുക്ക് സബ്ജക്റ്റുകൾ ഒരുപാട് ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ അതിൽ പോകെ പോകെ ഓരോ ശ്രോതാക്കളും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന വിഷയങ്ങൾ ശ്രീലക്ഷ്മി എടുക്കുന്നതായിരിക്കും.
3: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നമ്മളുടെ ചേച്ചി അയച്ച മെസ്സേജ് ഒന്ന് കേൾക്കാം. ഗ്രാമഭംഗിയെ പറ്റി അയച്ചിട്ടുണ്ട്, എപ്പോഴും ചേച്ചി അതിനെപ്പറ്റി മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എടുത്തിരുന്നത് ഫലങ്ങൾ, നാട്ടുപഴങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അതിനെപ്പറ്റി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് കുറേ ഇപ്പോൾ ജബോട്ടിക്കാവ പോലെയുള്ള അല്ലെങ്കിൽ റംബൂട്ടാനൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് ഫെമിലിയർ ആണ്. നമുക്ക് വിദേശത്ത് നിന്നുള്ള പഴങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ. അപ്പം ഒരു കാലത്ത് നമുക്കെപ്പോഴും ഞാറപ്പഴം, അമ്പഴം, കമ്പിളി നാരങ്ങ, അതേപോലെ തന്നെ സീതപ്പഴം, അതേപോലെ തന്നെ ഞൊട്ടാഞ്ഞൊടി എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ ഇത് കേൾക്കുന്നുണ്ട്.
4: ഞൊടിഞ്ഞൊട്ടാന്നൊക്കെ
3: നമ്മൾ പലയിടത്തും പറയാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേറെ ആയിരിക്കും.

0: പേരൊക്കെ വരുന്നത്. അതേപോലെ തന്നെ തുണ്ടിപ്പഴം ഇതൊക്കെ, പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിൻ പുറത്ത് കുറേ പഴങ്ങളുണ്ട് കേട്ടോ, ചിലതൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ പിച്ചിക്കൊണ്ട് പോകാറുണ്ട്.
1: പഴയ പഴയ കുറേ ചെടികളും പഴവർഗ്ഗങ്ങളുള്ള ചെടികളൊക്കെ ഒരുപാട് കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട്. ഇന്നത് കാണാൻ പോലും ഇല്ല എങ്ങും. കാരണം നമുക്ക് അങ്ങനെയുള്ള ചില കാടുകൾ പോലെയുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ എങ്ങും കാണാനില്ല അല്ലേ, എല്ലാം നഗരമായി മാറിയിരിക്കുകയാണ്.
0: അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ പോയതാണ്. അതേപോലെ തന്നെ കാരപ്പഴം ഒക്കെ വളരെ റെയറാണ്. കാരക്കാന്ന് പറയും, അതൊക്കെ ഉപ്പിലിട്ട് കഴിക്കുന്നത് വളരെയധികം ടേസ്റ്റ് ഒക്കെയാണ്.
1: അപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ വീടുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ ഒക്കെ നമ്മുടെ പഴയ കാലങ്ങളിലെ ഇതുപോലുള്ള പഴങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നറിയാൻ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് അല്ലേ ശ്രീലക്ഷ്മി.
0: അതെ തീർച്ചയായിട്ടും.
1: അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ.
0: അതെ, അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം.
2: നമസ്കാരം സ്വന്തനം. മീനാമേട അവതരിപ്പിച്ച ഗസ്റ്റ് ഓഫ് ദ ഡേ എഴുത്തുകാരനും അധ്യാപകനുമായ ശബരിനാഥ് സാറുമായുള്ള അഭിമുഖം വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ച് മാഡം വാതോരാതെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ കവിതകൾ എനിക്കും വായിക്കണമെന്ന് തോന്നുന്നു. അമ്മയുടെ താരാട്ടും അച്ഛൻ്റെ വാത്സല്യവും നിറഞ്ഞു തുളുമ്പുന്ന മഷിപ്പേന എന്ന അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹം വളരെ മനോഹരമായി ചൊല്ലി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അനുഭവങ്ങളും നമുക്ക് വേണ്ടി പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ഈ പരിപാടി ഇത്ര മനോഹരമാക്കിയ പ്രിയപ്പെട്ട മാഡം ബീന ഗുവേരയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
0: നമ്മുടെ ഗസ്റ്റ് ഓഫ് ദി ഡേ പ്രാവശ്യം ചെയ്തിരുന്നത് ബീനചേച്ചി ആയിരുന്നു. അപ്പോൾ
1: വളരെ അസാധാരണമായി കിട്ടിയ ഒരു അവസരമായിരുന്നു എനിക്കത്. കാരണം ഗസ്റ്റ് ഓഫ് ദി ഡേ ചെയ്യുന്നത് ഞാനല്ല, നമ്മുടെ പ്രീത ടീച്ചറിൻ്റെ ഒരു പ്രോഗ്രാമാണ് അത്. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം വരുന്ന ആ ഒരു ടൈമിൽ ടീച്ചർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ഏതായാലും ഇത്രയും വിശദീകരിച്ച് അല്ലെങ്കിൽ ഇത്രയും ആഴത്തിൽ ആ ഒരു പ്രോഗ്രാം കേട്ടിട്ട് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞ ഷീജ ചേച്ചിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. കാരണം ഓരോ പ്രോഗ്രാമും കേൾക്കുമ്പോൾ അത്രയും ഡെപ്തോടുകൂടിയാണ് നമ്മുടെ ഷീജ ചേച്ചി കേൾക്കാറുള്ളത് എന്നുള്ളത് ഓരോ പ്രോഗ്രാമിനെ കുറിച്ചും തരുന്ന റിവ്യൂവിലുണ്ട്. ആ ഒരു ചേച്ചിയുടെ ആ ഒരു ആ കേൾവിയുടെ അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്നത് എത്രത്തോളം ഹൃദയം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അത് ആസ്വദിക്കുന്നത് എന്നുള്ളത് അല്ലേ.
0: അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കിന് എല്ലാവർക്കും നന്ദി നമ്മൾ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നമ്മൾ പരിഗണിക്കുന്നതാണ്. എപ്പോഴും ചിലപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ ആകണം എന്നില്ല, നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായിരിക്കാം അത്, അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയിട്ടായിരിക്കാം അത്. അതൊക്കെ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും പുതിയ പുതിയ പ്രോഗ്രാമിലൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെയുള്ളൊരു പ്രചോദനം. അപ്പോൾ അത് ഒരിക്കലും നഷ്ടമാകാതിരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചേർന്ന് നിൽക്കുക. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബാബുരാജൻ സാറൊരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കടങ്കഥ. പച്ചക്കരിയും വെന്താൽ മധുരം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. പച്ചയ്ക്ക് എരിയും വെന്താൽ മധുരം എന്താണ് ഇതിൻ്റെ ഉത്തരം? അത് ആ ഒരു എനിക്കത് മനസ്സിലായില്ല കേട്ടോ, അതിൻ്റെ ആ ഉത്തരം ഏതാണ്?
1: എവിടെയോ പച്ചയ്ക്ക് എരിയും വെന്താൽ മധുരിക്കും അല്ലേ. അപ്പോൾ വളരെ ബാബുരാൻ സാർ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കാറുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഉത്തരം പോലും ആയിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ സാറ് തരുന്നത്.
0: അതെ അതെ. അപ്പോൾ ചിലപ്പോൾ അത് എന്താണെന്നുള്ളൊരു സസ്പെൻസാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളിലൊക്കെ ഒരുപാട് പേരുണ്ട്, പെട്ടെന്ന് പടപടപടേന്ന് ആൻസറൊക്കെ അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വേണ്ടി അവർക്കൊക്കെ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 10:39 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത് 11:30 വരെയാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ ആ ഒരു മെസ്സേജ് അയക്കണം എന്നുകൂടി പറയുകയാണ്. ഇനി മാത്രമല്ല നമുക്ക് ഈ ഒരു 11 വോയിസ് മെസ്സേജുകൾ പരമാവധി 11:30, അതായത് 11:15 മുന്നേ അയക്കണം എന്നുകൂടി പറയുകയാണ്. കാരണം നമ്മൾ ഈ 11:15 കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ലൈവിൽ കയറുന്ന സമയത്ത് അയക്കുന്ന വോയിസ് കേട്ടിട്ട് അത് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ വോയിസ് മെസ്സേജ് ഇടണം. വോയിസ് മെസ്സേജ് ഇടുന്നവർ അതിന് മുന്നേ തന്നെ ഒന്ന് സെൻഡ് ചെയ്യണം എന്നുകൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മളുടെ രാജൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബീന മാം ഗുഡ് മോർണിംഗ്, ഒരു കുഞ്ഞ് ഗുഡ് മോർണിംഗ് ശ്രീകുട്ടിക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടാ, സുഖമായിരിക്കുന്നു, എന്തുണ്ട് വിശേഷം?
0: അതെ, കുറച്ച് നാളായിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. 8 ഗ്രാമഭംഗി ഞാനും കേട്ടു, സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്തിരി തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ.
1: ആ ഒരു ഇത്തിരി തിരക്കിലും ഇങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളെ ഓർക്കാൻ കണ്ട ആ ഒരു മനസ്സിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്.
0: അതെ അതെ, അപ്പോൾ ആൻസർ ആണെന്ന് തോന്നുന്നു അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ വായിക്കുന്നില്ല. ശരി, ഏകദേശം ഒരു കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കിയുള്ള ശ്രോതാക്കളോട് മെസ്സേജ് അയച്ചോളൂ. പച്ചക്കറിയും വെന്താൽ മധുരം, എന്താണ് ഉത്തരം? അപ്പോൾ അത് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ നമ്മുടെ രാജൻ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ചെറിയ ഒരു പനിയായിരുന്നു. നമ്മുടെ അടുത്ത് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ചെറിയൊരു പനിയായിരുന്നു, ട്രിപ്പ് ഇട്ടിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. നല്ല ഫീവറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരട്ടെ. ഈ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചുക്കുകാപ്പിയൊക്കെ ചുക്കുകാപ്പിയും ചെറിയൊരു ആവിയൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചേച്ചി മെസ്സേജൊക്കെ അയക്കും. ആ ഒരു പനിയും അത്രയും അസുഖത്തിൽ നമ്മളോട് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നതിൽ ഒരുപാട് നമുക്കൊരുപാട് സന്തോഷമുണ്ട്, നിങ്ങൾ ഇത്തരത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നതിൽ. അതേപോലെ റീജ ചേച്ചി ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുകയാണ്. ആൻസർ ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ആൻസർ ബാബുരാജൻ സാർ അയച്ചിട്ടില്ല. അയക്കുമ്പോൾ എന്തായാലും നമ്മളത് പറയുന്നതായിരിക്കും. പിന്നെ സനോജ് മൂന്ന് പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന്
1: സനോജ് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, സനോജ് നമുക്ക് പൂക്കൾ മാത്രമേ തരൂ എന്നുള്ളതാണോ, അതോ പ്രീത ടീച്ചറോട് മാത്രമേ സംസാരിക്കൂ എന്നുള്ളതാണോ?
0: അല്ല, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരങ്ങൾ മാത്രം പോരാ, നമ്മുടെ വിശേഷങ്ങളും കൂടി വേണം കേട്ടോ. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്ന് ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്യൂ എന്ന് പറയുകയാണ്. അതേപോലെ ഷീജ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, ശ്രീകുട്ടി. ശ്രീകുട്ടിയുടെ പാട്ട് മനോഹരമായിരുന്നു.
1: താങ്ക് യു
0: സോ മച്ച്. അതെനിക്ക് ഒരു വെൽക്കം പാട്ട് പോലെയാണ് തോന്നിയത്. താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും ബർത്ത്ഡേ പിറന്നാൾ ആശംസകൾ നേരുന്നു. അതേപോലെ അബ്ദുൾ കലാം സാറിന് എൻ്റെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:42. ഒരു ചെറിയ പാട്ട് കേൾക്കാനുള്ള ഒരു സമയമല്ലേ? അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
4: ഞാൻ ബീന ഗുവേര.
3: അതെ, അപ്പൊ നല്ലൊരു പാട്ടാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് 3:30 സ്പെഷ്യൽ ലൈവുമായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് റേഡിയോ സാന്ത്വനം 90.4 FM എത്തുന്നുണ്ട്. അത് ആ ഒരു സമയത്തും നിങ്ങൾ മറക്കാതെ മെസ്സേജ് ഒക്കെ ഇടണം എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ
4: നമ്മുടെ ചിത്ര ചേച്ചിയുടെ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കമ്മിങ് ടു റേഡിയോ സാന്ത്വനം 90.4 FM കൂടി നിങ്ങൾക്ക് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് കേൾപ്പിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ 8848555875 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്ന് 3:30 മുതലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിത്രചേച്ചിയുടെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് വിഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു അവസരം പാഴാക്കാതെ ഇരിക്കുക.
3: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഈ പ്ലസ് വണ്ണിലെ കുട്ടികൾ ഇങ്ങനെ ചിലർക്ക് സ്കൂളിൽ മാറണം, വിഷയം മാറണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുകയാണ്. ഏകജാലകം വഴി മെരിറ്റിലും സ്പോർട്സ് കോട്ടയിലും പ്ലസ് വൺ പ്രവേശനം ലഭിച്ചവർക്ക് ജില്ലയ്ക്കുള്ളിൽ സ്കൂളും വിഷയവും മാറാൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 അപേക്ഷിക്കാമെന്നുള്ളൊരു ഒരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ 117 സ്കൂളുകളിലായി 120 ബാച്ച് അനുവദിച്ചിട്ടുണ്ട്. 6000 സീറ്റാണ് ഇതുവഴി ലഭിക്കുന്നത്. ഇതുൾപ്പെടെ 4200 സീറ്റാണ് സ്കൂളും വിഷയവും മാറാനുള്ള അലോട്ട്മെൻറ്റിനുള്ളത്. വ്യാഴാഴ്ചയോടെ ഈ അലോട്ട്മെൻറ്റും ഉണ്ടാകും എന്നാണ് ഈ ഒരു വാർത്തയിൽ നമ്മൾ കാണുന്നത്. അതേപോലെ വിഭിന്ന ശേഷിക്കാർക്കുള്ള പ്രത്യേക കോട്ട, കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്, അൺഎയ്ഡഡ് തുടങ്ങിയ കോട്ടകളിലും പ്രവേശനം നേടിയവർക്ക് അപേക്ഷിക്കാനാകില്ല. നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ മറ്റൊരു വിഷയത്തിലേക്കോ മറ്റ് സ്കൂളിൽ അതേ വിഷയത്തിലോ മറ്റൊരു വിഷയത്തിലോ മാറ്റത്തിന് അപേക്ഷിക്കാം. ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റിന്റെ വിവരം ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പ്രവേശന വെബ്സൈറ്റിലുണ്ട്. സീറ്റ് ഒഴിവില്ലാത്ത സ്കൂളിലേക്ക്

0: ഉറപ്പാക്കും, അപേക്ഷ നൽകാം എന്നാണ് പറയുന്നത്. സ്കൂൾ മാറ്റം വഴി അവിടെ സീറ്റ് ഒഴിവുണ്ടായാൽ അപേക്ഷ പരിഗണിക്കുന്നതായിരിക്കും. ഒന്നിലധികം സ്കൂളുകളിലേക്ക് ഓപ്ഷൻ നൽകാൻ തടസ്സമില്ല. മുൻപ് ഓപ്ഷൻ നൽകിയ സ്കൂളും വിഷയവും തന്നെ നൽകണമെന്നുമില്ല. മുൻഗണനാ ക്രമത്തിലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അലോട്ട്മെന്റ് ലഭിച്ചാൽ നിർബന്ധമായും അതനുസരിച്ച് പ്രവേശനം നേടണം. രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ ഓഗസ്റ്റ് 1 സ്കൂളും വിഷയവും മാറാനുള്ള അലോട്ട്മെന്റിന് ശേഷം 1 രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ സ്വീകരിക്കും. നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് സീറ്റ് ഒഴിവ് അനുസരിച്ച് പുതിയ ഓപ്ഷൻ കൂട്ടിച്ചേർത്ത് അപേക്ഷ പുതുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് ചെയ്യാനുള്ള, സ്കൂളിലെ വിഷയം മാറ്റണം അല്ലെങ്കിൽ സ്കൂൾ മാറണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുകൂടി പറയുകയാണ്.
1: ഈ +2 പഠനം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അല്ലേ, ഭാവിയിലോട്ടുള്ള ഒരു പ്രധാന ഒരു ചുവടുവയ്പ് കൂടിയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഏകജാലകത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപേക്ഷകളൊക്കെ കൊടുക്കുകയും അത് തിരുത്തിയൊക്കെ ചെയ്യുമ്പോൾ ശരിയായ വിവരങ്ങൾ നൽകാനും അതുപോലെ തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് സമയത്ത് കൃത്യമായിട്ടൊരു പ്രവേശനം നേടാൻ വേണ്ടിയിട്ടും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ വിട്ടുപോകാറുണ്ട്. അശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലിരുന്നാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. ഇപ്പം അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്, കാരണം നമ്മൾ ചെന്ന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല അല്ലേ.
0: മാത്രമല്ല ഹെൽപ്പ് ഡെസ്കുകളൊക്കെ സ്കൂളിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കുറേ ഹെൽപ്പ് സഹായമൊക്കെ നമുക്ക് ടീച്ചേഴ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട്.
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കുകൾ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സംവരണവും മാനദണ്ഡങ്ങളും മുൻഗണനാക്രമവും ഒക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഈ ഒരു, കാരണം ഓൺലൈനിൽ കൊടുക്കുന്ന ആ ഒരു സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരുത്താനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും അത് പൂരിപ്പിച്ച് കൊടുക്കാൻ എന്നുള്ളത് രീതിയിൽ അല്ലേ. അപ്പോൾ ഇപ്പം SSLC ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 10 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +2 പോകുന്ന കുട്ടികളായാലും ശരി തന്നെ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആദ്യമൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ അല്ലേ, ഏത് കൊടുക്കണം ഏത് കിട്ടും എന്നുള്ള കൺഫ്യൂഷൻ.
0: പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കും. ഒരു പക്ഷേ ചില സമയത്ത് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇതാണോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ ഒരു സ്വപ്നത്തിൻ്റെ പിറകെ പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ കൂട്ടുകാർ അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരും അവരവരുടെ ആയിട്ടുള്ള രീതികളിൽ പോവും. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനൊരു കൂട്ട്, എപ്പോഴും നമ്മൾ ഈ കൂട്ട് കൂട്ട് കൂട്ട് എന്ന് ചിന്തിക്കാതെ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താണ് നമുക്ക് ചിന്തിക്കേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും കൂടി നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എപ്പോഴും ഈ കൂട്ടുകാർ നമ്മുടെ കൂടെ കാണണം എന്നില്ല. നമുക്ക് എന്തായാലും പുതിയ കൂട്ടുകെട്ടുകൾ അതൊക്കെ നമുക്ക് പുതിയ സ്കൂളുകൾ വഴിയും ഒക്കെ നമുക്ക് കിട്ടും.
1: പ്രത്യേകിച്ച് നമ്മുടെ ഭാവി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ടേസ്റ്റുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അപ്പം മറ്റുള്ള ഒരാളുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാവിയെ തിരഞ്ഞെടുക്കരുത്. നമ്മളുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും നമ്മളുടെ ഇപ്പോൾ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഞാനൊരു ഗ്രൂപ്പിൽ എനിക്കിപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരിക്ക് ഫസ്റ്റ് ഗ്രൂപ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് കൂട്ടുകെട്ട് എന്നും കൂട്ടുകെട്ട് തന്നെയാണ്. സ്നേഹബന്ധങ്ങൾ ഒരിക്കലും, സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിലും അത് ഒരിക്കലും എങ്ങും വിട്ടുപോകില്ല. അത് നമ്മളോടൊപ്പം തന്നെ കാണും. അതിന് എത്ര കാലം പിരിഞ്ഞു പോയാലും ദൂരെ ഇരുന്നാലും ഒക്കെ. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിനല്ല വില കൊടുക്കേണ്ടത്, നമ്മളുടെ ഭാവിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള വിഷയങ്ങളും സബ്ജക്റ്റുകളും ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കൂട്ടുകാരെ മുൻനിർത്തി ഒരിക്കലും സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കരുത്.
0: അത് കൂടുതലെന്ന് പറയുമ്പോൾ അവിടെ വരെ പോകാൻ ഒരു കൂട്ടുണ്ടല്ലോ, ഒരു സമാധാനം ഉണ്ടല്ലോ എന്നുള്ളത് വെച്ചിട്ടാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മറ്റൊരാൾ വരും എന്നൊക്കെയുള്ള കുറേ ചിന്തകളാണ്.
1: കുറച്ച് രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ്, ഇന്ന ആൾ ആ സ്കൂളിലാണ് അപ്പൊ അതുകൊണ്ട് ആ സ്കൂളിൽ ചേർക്കേണ്ട, ആ ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്ന്. അങ്ങനെയല്ല, കുട്ടികളുടെ ഇഷ്ടം എന്താണോ അതിപ്പോ ഒറ്റയ്ക്കാണെങ്കിൽ, ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് നിൽക്കാനും അവർക്കൊരു ഒരു പ്രേരണയായിരിക്കും അത്.
0: അതെ, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ഒറ്റയ്ക്ക് നേരിടാനും കൂടി നമ്മളത് പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഒറ്റയ്ക്ക് എന്നുള്ളൊരു ചിന്തയും അങ്ങനെ പാടില്ല. നമ്മുടെ പാരൻസിനോട് പറയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പാരൻസിനോട് പറയുകയും കൂടി വേണം എന്നുകൂടി നമ്മൾ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു സാധാരണ രീതിയിൽ നമുക്കൊരു വെക്കേഷൻ വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പക്ഷേ ഈ 10 +2 ഈ 2 വെക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ടെൻഷനാണ്, അയ്യോ ഇനി അടുത്തത് എന്ത് എന്നുള്ളത്. കാരണം 10 എക്സാം അങ്ങോട്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും അടുത്ത ടെൻഷൻ അയ്യോ റിസൾട്ട്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചോദ്യമായി, പറച്ചിലായി, സയൻസ് എടുക്കണം എന്ന് പലരും. ഇപ്പോൾ ഞാനിപ്പോൾ 10 കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് നിർബന്ധമായിട്ടും പലരും പറഞ്ഞിട്ടുണ്ട് സയൻസ് എടുക്കണം കേട്ടോ, സയൻസ് എടുക്കണം കേട്ടോ എന്ന്. ഞാൻ

0: പക്ഷെ സയൻസ് അല്ല ഞാൻ പൊളിറ്റിക്കൽ കൊമേഴ്സ് ആണ് എടുത്തത്. അഞ്ചാലുംമൂടി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഇത് ആരെങ്കിലും അഞ്ചാലുംമൂടി പഠിച്ചവർ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അഞ്ചാലുംമൂടി സ്കൂളിലെ
1: കൊമേഴ്സ് ശ്രീലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണോ അതോ ആരെങ്കിലും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അത് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞത്?
0: അങ്ങനെയൊന്നുമല്ല, എന്റെ അടുത്ത് പഠിക്കണം എന്ന് എല്ലാവരും നിർബന്ധമായിട്ട് പറഞ്ഞൊരു സബ്ജക്റ്റ് ആണ് സയൻസ് എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്തോ കൊമേഴ്സിനോടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് കൊമേഴ്സിൽ ഞാൻ നോക്കിയപ്പോൾ പൊളിറ്റിക്സ് അതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊമേഴ്സ് പൊളിറ്റിക്സ് ആണ് ഞാൻ വെച്ചത്. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഓപ്ഷൻ എങ്ങാണ്ടായിരുന്നു, മൂന്നോ നാലാമത്തെ ഓപ്ഷൻ ആയിരുന്നു അഞ്ചാലുംമൂടി സ്കൂളിലെ കൊമേഴ്സ് പൊളിറ്റിക്സ്. അപ്പൊ എനിക്ക് അത് കിട്ടി. അപ്പൊ അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ആദ്യമേ കിട്ടിയത് അഷ്ടമുടി സ്കൂളിലാണ്. എനിക്ക് ട്രയലിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അപ്പൊ ആ ഒരു സമയത്ത് ട്രയലിൽ തന്നെ കിട്ടി. അപ്പൊ എന്റെ കുറെ കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ദൂരമൊക്കെ കാരണം അഷ്ടമുടി സ്കൂളും വളരെ മനോഹരമാണ് കേട്ടോ. അഷ്ടമുടി കായലിന്റെ തീരത്ത് ഇങ്ങനെ നല്ലൊരു വൈബൊക്കെ ഉള്ളൊരു സ്കൂളാണ്. ഞാൻ ഒരുവട്ടേ പോയിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യും. അപ്പൊ എന്തായാലും
1: ആ സ്കൂളിൽ ഭാവിയെ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു നിമിഷത്തിൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ ഭാവിയിലേക്ക് ചൂട് വെക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം സബ്ജക്റ്റുകളും വിഷയങ്ങളും സബ്ജക്റ്റുകളൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അത് മറ്റാരുടെയും ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഇരിക്കുക.
0: അത് കൂടുതലും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാനും കൂടി ശ്രമിക്കുക എന്നുള്ളത്.
1: കഷ്ടപ്പെട്ടുള്ള പഠിത്തമായി
0: ഇഷ്ടപ്പെടേണ്ടി വരത്തില്ല. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്കത് എപ്പോഴും ഇഷ്ടത്തോടെ ഇരിക്കും. നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ പൊളിറ്റിക്സിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കഥ പോലെ നമ്മൾ പഠിക്കുമ്പോൾ എക്കണോമിക്സ് ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിലും അക്കൗണ്ടൻസി കുറച്ച് ചെയ്തൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ അത് കഥ പോലെ നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും. ഒരു കഥ പോലെ നമ്മളിലേക്ക് ഇങ്ങനെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നും. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. നമ്മൾ അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് നോക്കും ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി വരുന്ന സമയത്ത് നമ്മളതിൻ്റെ കഥ പോലെ ചിന്തിക്കുകയാണ്. എന്തൊക്കെ മൂന്ന് പോളിസീസ് വരുന്നുണ്ട്, അപ്പോൾ പല മേഖലകളിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയും ആഗോളവൽക്കരണത്തെ പറ്റിയിട്ടും ഒക്കെ നമ്മളിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഒരു കഥയുമായിട്ടോ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫുമായിട്ടോ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളിങ്ങനെ കാണാതെ പഠിക്കേണ്ടി വരില്ല. ഇതിന്റെ കണ്ടന്റ് നമുക്ക് എന്തായാലും മനസ്സിലാവും അല്ലെ, നമ്മുടെ ഉള്ളിൽ അത് കാണും. അപ്പൊ പിന്നെ നമ്മളുടേതായിട്ടുള്ള സെന്റൻസിലൊക്കെ നമുക്ക് അത് പരീക്ഷയ്ക്കൊക്കെ നമ്മൾ എഴുതും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ മാത്രമല്ല
1: അതൊരു നല്ലൊരു ഐഡിയ തന്നെയാണ്. കാരണം നമ്മൾ പി എസ് സി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനെയും ലിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പോയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ മറക്കാറില്ല, പല കാര്യങ്ങളും മറക്കാറില്ല. ഇനി എത്ര അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തിനെങ്കിലും ചേർത്ത് നിർത്തി അതിനോട് ചേർത്ത് ആ ഉത്തരം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വിട്ടുപോയി, ഈ ഒരു ഉത്തരം വിട്ടുപോയാലും നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സംഭവത്തെ നമ്മൾ ഓർക്കും, പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പുസ്തക പുഴുക്കളായി മാറിയിട്ടുള്ള കുട്ടികളൊന്നും അങ്ങനെ ഇല്ല. പലപ്പോഴും അവർ ലാഘവത്തോടുകൂടി തന്നെയാണ് സബ്ജക്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.
0: അത് നമ്മുടെ ഒരു തോന്നലാണ്. അപ്പോൾ കുട്ടികൾക്കറിയാം അവരുടെ വിഷമം. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ചരിത്രം പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഈ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പല സംഭവങ്ങൾ, ഇപ്പോൾ ചാന്നാർ ലഹളയാണെങ്കിലും വില്ലുവണ്ടി സമരം അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിൽ കണ്ടു നോക്കുക. അവിടെ എങ്ങനെയൊക്കെയാണ് അവിടെ ഒരു ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിനെക്കുറിച്ചിട്ടുള്ള ഫൈറ്റ് നടന്നത്, ഇപ്പോൾ ആറ്റിങ്ങൽ കലാപം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ല. അപ്പം നമ്മളത് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് കുറച്ചും കൂടി എന്താ ഗുണം ചെയ്യും,
1: തങ്ങി നിൽക്കും അല്ലെ. ഏത് കാലം പോയാലും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഒരു കഥ കൂടി നമ്മളിലേക്ക് എത്തും അല്ലെ.
0: അതെ അതെ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മളുടെ കവിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി ബീന എന്നൊക്കെ പറഞ്ഞ ചേച്ചി.
1: ഗുഡ് മോർണിംഗ് കവിത ചേച്ചി, സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തുണ്ട് വിശേഷം?
0: അതെ, രണ്ടുപേർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചിക്കും ഇന്നത്തെ ദിവസം അതി മനോഹരമാകട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്. സംഗീതവും ശാസ്ത്രവും രണ്ട് വ്യത്യസ്ത വഴികളായിരുന്നെങ്കിലും ചിത്ര ചേച്ചിയും അബ്ദുൾ കലാം സാറും നമ്മെ പഠിപ്പിച്ചത് ഒരേ സന്ദേശമാണ്: വിനയത്തോടെ ജീവിക്കുക, ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക. മഹത് വ്യക്തിത്വങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരവും സ്നേഹവും എന്ന് പറഞ്ഞ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം നല്ലൊരു മെസ്സേജ് ഞങ്ങളിലേക്ക് എത്തിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇനിയും മെസ്സേജൊക്കെ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമ്മളുടെ ബാബുരാജൻ സാറൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയും വെന്താൽ മധുരം എന്താണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളതായിരുന്നു അതിൻ്റെ ചോദ്യം. അപ്പോൾ കുറേ ശ്രോതാക്കൾ നമുക്ക് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരം അയച്ചവർക്കെല്ലാം അനുമോദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ രാജൻ ചേച്ചി ചക്കയെന്നാണ് അയച്ചിരി

0: ചക്കല്ല കേട്ടോ.
1: എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേച്ചി ആദ്യമൊക്കെ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെയാണ് ചേച്ചി ആൻസർ ഇടുന്നത്, പക്ഷെ പിന്നീടാണ് ചേച്ചി ചിന്തിച്ചൊരു ആൻസർ ഇടുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത് അല്ലെ. അപ്പൊ ചേച്ചി ഏതായാലും ശരി, തന്നെ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏതായാലും 11 മണി ആയിട്ടുള്ളൂ, അപ്പൊ പെട്ടെന്ന് തന്നെ ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്നുകൂടി ചെയ്താൽ, അല്ലെങ്കിൽ കാരണം ഒന്ന് ചിന്തിച്ചാൽ മാത്രം, ഇപ്പൊ ചക്ക എടുക്കുമ്പോ എന്തായാലും എരിയില്ലല്ലോ.
0: അതെ, അതേപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി അത് ആലോചിച്ചാൽ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. കാരണം വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് കിട്ടും അല്ലെ. അപ്പൊ എന്തായാലും ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848557785. നമ്മുടെ സരസ്വതി അമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ നാലമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു തിരക്കിലൊക്കെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് മെസ്സേജ് അയച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോ
1: എന്തായാലും
0: അതെ അതെ, അമ്പലത്തിലൊക്കെ പോയിട്ട് വളരെയധികം ഭക്തിയോടെ എല്ലാവരെയൊക്കെ ഇന്ന് കണ്ട് അതല്ലേ, നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു സമയത്ത് ആ ഒരു അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പീസ്ഫുൾ ആണല്ലേ.
1: ശരിക്കും പറഞ്ഞ ശ്രീലക്ഷ്മി, ശരിക്കും നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അമ്പലത്തിലൊക്കെ ചെന്ന് സ്വന്തം കാര്യം മാത്രമാണ് ചിലരൊക്കെ ഓർക്കാറുള്ളത്. പക്ഷെ ആ ഒരു നിമിഷത്തിലും ദൈവത്തിന്റെ മുൻപിൽ നിന്ന് നമ്മളെ കൂടി ഓർക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് അല്ലെ, അമ്മയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട് സ്നേഹവും.
0: അതെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. ഇപ്പോൾ സമയം 11:01. അപ്പൊ നമ്മുടെ ബാബുരാജൻ സാർ ആ ഒരു മെസ്സേജ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പച്ചക്കരിയും വെന്താൽ മധുരം എന്താണ് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. അറിയാവുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അപ്പൊ ആ ഒരു നമുക്ക് ആ ഒരു നിങ്ങൾ ആലോചിക്കുന്ന സമയത്തിന് നമുക്കൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം

പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ചിൽ ചിൽ പാട്ടൊക്കെ കേട്ട് ഞാനും ശ്രീലക്ഷ്മി ഇങ്ങനെ എത്തുമ്പോൾ നിങ്ങൾ ശ്രോതാക്കളും ഞങ്ങളോടൊപ്പം തന്നെ നല്ല ചിൽ ചില്ലായിട്ട് തന്നെ കൂടെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555875. ശ്രീലക്ഷ്മി, നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രത്യേകതയോടുകൂടി തന്നെയാണ് ജനിക്കുന്നത് അല്ലേ? അപ്പോൾ എന്നും നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു ദിവസത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്.
1: അതെ അതെ
0: അല്ലേ,
1: നമ്മളിങ്ങനെ ഇവർ നമ്മൾ ഈ ഒരു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത ഇങ്ങനെ നോക്കുമ്പോഴാണ് എത്ര രസകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഉണ്ടാവാറുള്ളത് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് നമുക്ക് സംസാരിക്കാൻ തികയില്ല, സമയം തികയാറില്ല പലപ്പോഴും. അത്രത്തോളം ഇങ്ങനെ ഓരോ വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതിലെ അതേപോലെ തന്നെ ചില വിശേഷങ്ങളെ പറ്റി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ, അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അവരിലേക്ക്, പ്രിയപ്പെട്ട ബാക്കിയുള്ള ശ്രോതാക്കളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടിയാണ്.
0: അതെ. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ CRPF സ്ഥാപക ദിനമാണ് ഇന്ന്. CRPF സ്ഥാപക ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. നമ്മുടെ അതിൻ്റെ ഒരു പ്രധാന ചുമതല എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര സുരക്ഷ അല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ ക്രമ സമാധാന നില പരിപാലിക്കാൻ നമ്മുടെ സംസ്ഥാന പോലീസിനെ സഹായിക്കുക, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി, ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പുകൾ സുരക്ഷിതമായി നടത്തുക, അതുപോലെ തന്നെ VVIP സുരക്ഷ എന്ന് പറയുന്നത് നമ്മളെ VVIPകളൊക്കെ വരുമ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ നിർണായക സ്ഥാപനങ്ങൾക്കുമൊക്കെ സുരക്ഷ നൽകുക, ദുരന്ത നിവാരണം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക, ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ചുമതലകളെന്ന് പറയുന്നത്. ഇത് 1939 ജൂലൈ 27 ക്രൗൺ റെപ്രസെൻറ്റേറ്റീവ്സ് പോലീസ് എന്ന പേരിൽ ഈ ഒരു സേന രൂപീകരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം 1949 ഡിസംബർ 28 ഇതിനെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF എന്ന് പുനർനാമകരണം ചെയ്തതും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു CRPFൽ അവർ ചെയ്തതെന്ന്, എന്തൊക്കെ ചുമതലകളാണ് അവർക്കുണ്ടായിരിക്കുന്നത് അല്ലേ. ഒരുപാട് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവരെയൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഒരുപാട് നമുക്ക് എന്ത് പറയണ്ടേ, നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ പോലും അവരിൽ അർപ്പിച്ചിരിക്കുകയാണ്.
1: അതെ. അപ്പോൾ നമുക്ക് ഈ ഇത്തരത്തിൽ അല്ല യൂണിഫോം ഇങ്ങനെ ഫോമിലുള്ള കുറേ ജോലികളുണ്ട്. നമ്മളുടെ സുരക്ഷ, ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ ഒരു നിമിഷം ഓർക്കുകയാണ്. അപ്പോൾ ഇന്നലെ കാർഗിൽ വിജയ് ദിവസമായിരുന്നു, 27 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നുപോയി. നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെയിലും മഴയും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട് ഈ അതിർത്തിയിൽ അല്ലേ. അവരുടെ ഒരു സംരക്ഷണത്തിൽ നമ്മളിങ്ങനെ, നമുക്ക് ഒന്നും ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടാവുന്നില്ല. അവരുടെ ഒരു സംരക്ഷണത്തിൽ നമ്മളിങ്ങനെ ഉറങ്ങുന്നു, നേരം പുലരുന്നു. അപ്പം ആ നമ്മളെത്ര എന്താ ലാഘവത്തോടെ ജീവിക്കുകയാണെങ്കിൽ പോലും അവരുടെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ, അവരങ്ങനെ കാത്ത് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ഈ ഒരു നിമിഷം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ജവാന്മാരെയും CRPF അത്തരത്തിലുള്ള സേനകളെയൊക്കെ നമ്മൾ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ
0: അതെ, ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇന്നലെ എന്ന് പറയുന്ന ദിവസത്തിൽ നമുക്കൊരു ലൈവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു നിമിഷം നമുക്ക് മറക്കാൻ കഴിയാത്തതാണ് അല്ലേ. നമ്മുടെ യുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം നേടിയ വിജയത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായാണ് അത് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായിട്ട് ആചരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ അവരുടെ, എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ, അവരുടെയൊക്കെ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അവരുടെയൊക്കെ മരണം കണ്ടുകൊണ്ടാണ് അവർ ഓരോ നിമിഷവും നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സുരക്ഷിതരായി ജീവിക്കുന്നത്. ആ ഒരു നിമിഷം നമുക്ക് അവരൊക്കെ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ബാക്കി മറ്റൊരു അപ്ഡേറ്റ്സ് ഉണ്ട്. നമുക്കെപ്പോഴും നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുന്നവരാണല്ലേ നമ്മളെ മിക്കവരും. അപ്പോൾ പലരും ഇപ്പോൾ ലേണേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപേക്ഷകരുടെ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതിയായി എന്നുള്ളൊരു വാർത്തയാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഓഫീസുകളിൽ

0: മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ് നടക്കുക. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അപേക്ഷകരുടെ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനമൊക്കെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഇനി ലേണേഴ്സ് എപ്പോഴും നമ്മളുടെ മൊബൈൽ ഫോണിലെടുക്കാം എന്നുള്ള ഒരു ടെക്നോളജി വരെ വന്നിരിക്കുന്നു.
1: അതെ, കാരണം നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്നു ലേണേഴ്സൊക്കെ എടുത്തിട്ട് 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 ദിവസം ലേണേഴ്സിൻ്റെ ടെസ്റ്റ് നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഏറ്റവും കൂടുതൽ, കാരണം വെച്ചാൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ടെൻഷനാണ്, നമുക്ക് ഈ പരീക്ഷ എഴുതുന്നത് പോലൊരു ടെൻഷനാണ് ഈ ലേണേഴ്സ്.
0: അതിന് എനിക്ക് തോന്നുന്നു നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ മൗസ് ഉപയോഗിക്കുന്നവരായിരിക്കാം, പക്ഷെ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ആവത്തില്ല, സമയം പോവുകയും ചെയ്യും. അതെ, ടൈം ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഔട്ട് ആവുകയും ചെയ്യും. അപ്പൊ വീണ്ടും നമ്മൾ ഫീസ് അടച്ച് ലേണേഴ്സ് എടുക്കാൻ പോവേണ്ടതായിട്ട് വരും.
1: അത് മാത്രമല്ല, ലേണേഴ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിന് അവസരം ലഭിക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് 30 ദിവസത്തിനുള്ളിൽ തോറ്റവർക്കും അതുപോലെ തന്നെ 8 ദിവസത്തിനുള്ളിൽ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുന്നവർക്ക് 30 ദിവസത്തിനുള്ളിലും തോറ്റവർക്ക് 8 ദിവസത്തിനുള്ളിൽ അവസരം ലഭിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കാനാണ് ഇനി അവരുടെ ശ്രമമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലേ. അപ്പോൾ പറഞ്ഞോളൂ.
0: അതെ അതെ, അപ്പോൾ എന്തായാലും അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ പുതുതായിട്ട് ലേണേഴ്സൊക്കെ എടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ്. പക്ഷേ അതിന് മേൽനോട്ടം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, നമുക്കൊരു മെസ്സേജിലോട്ട് പോകാം. നമ്മുടെ അരവിന്ദാക്ഷൻ സാർ ഇന്നും നമ്മളിലേക്ക് ഒരു അപ്ഡേറ്റ്സുമായിട്ട് എത്തിയിട്ടുണ്ട്. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച APJ അബ്ദുൽ കലാം 2015 ജൂലൈ 27 അന്തരിച്ചത്. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അഗ്നിച്ചിറകുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന എന്നീ അവാർഡ് നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ലൈവ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളുടെ അബ്ദുൽ കലാം സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജും സാർ അയച്ചിട്ടുണ്ട്. 1960 മുതൽ 1962 കേരളത്തിൻ്റെ 2nd മുഖ്യമന്ത്രിയായിരുന്നു പട്ടം എ താണുപിള്ള. അദ്ദേഹം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയുടെയും ഐക്യ കേരളത്തിൻ്റെയും മുഖ്യമന്ത്രിയായിരുന്നു. 1970 ജൂലൈ 27 അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണിന്ന് എന്ന് പറഞ്ഞ് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടം താണുപിള്ള, നമ്മുടെ കേരളത്തിൻ്റെ 2nd മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ള സാറിൻ്റെയും ഓർമ്മ ദിനമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്സ് നമ്മളിലേക്ക് എത്തിച്ചതാണ് നമ്മുടെ അരവിന്ദാക്ഷൻ സാറ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ അയച്ചു. നമ്മളൊന്ന് വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾക്ക് മെസ്സേജുകളിലൂടെ നമ്മളെ അറിയിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മുടെ അരവിന്ദാക്ഷൻ സാറിനെ നമ്മളിങ്ങനെ അറിയിക്കുകയാണ്.
1: എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ അദ്ദേഹം എപ്പോഴും തരാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യങ്ങളായിരിക്കും അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതൊക്കെ വളരെ ഏറെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കൂടി അറിവുകൾ പങ്കുവെക്കുന്ന നിമിഷങ്ങളാണ് അത്. അതിൽ വളരെ താങ്ക്സ്, ഒത്തിരി നന്ദിയുണ്ട് അദ്ദേഹത്തിനോട് പറയാനായിട്ട്. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 11:14 നമുക്ക് നല്ലൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താം അല്ലേ.
0: അതെ, നല്ലൊരു പാട്ട് കേൾക്കാം.
1: അതെ, തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ഞാൻ ബിന ഗുവേര. നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്,
0: നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഉണ്ണി എന്താ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് വലിയ ഓക്കെ വലിയ മുളക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പച്ചക്കരിയും വെന്താൽ മധുരം എന്നുള്ളതിന് മുളകെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മുളകല്ല കേട്ടോ. പിന്നെ പാട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്.
1: ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അല്ലേ. ഇപ്പൊ പാട്ടിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോ എല്ലാ കാര്യത്തിലും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്.
0: അതെ അതെ. അപ്പോ നമ്മളുടെ ബാബുരാജൻ സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പച്ചക്കരിയും വെന്താൽ മധുരം എന്താണത്. അപ്പൊ നമ്മളുടെ സമയം ഏകദേശം കഴിഞ്ഞ് 11:21 ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ചെറിയ അപ്ഡേറ്റ്സിലോട്ടൊക്കെ പോയിട്ട് നമുക്ക് ആ ആൻസറും പറഞ്ഞ് അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അയച്ച മെസ്സേജുകളൊക്കെ നമുക്ക് വായിക്കാം.
1: അതെ, നമുക്ക് ഇന്ന് ഒരു അപ്ഡേറ്റ്സ് പറയാനുള്ളത്, ശ്രീലക്ഷ്മി നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു കണ്ടെത്തൽ ഇന്ന് നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഷുഗറൊക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് അല്ലേ, അവർക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വരും. അപ്പം ഈ ഇൻസുലിൻ ഒക്കെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഷുഗർ ഇങ്ങനെ ഹൈയിലേക്കൊക്കെ പോകും അല്ലേ.
0: അപ്പോൾ ആദ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ വേണം.
1: അതെ, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓരോ രോഗം വരുമ്പോൾ അതിനെതിരെ ഒരു മരുന്ന് കണ്ടെത്തിയെങ്കിൽ, അല്ലെങ്കിലൊക്കെ ആ ഒരു മരുന്ന് കണ്ടെത്തിയാൽ അതിനെ ഒന്ന് കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻസുലിൻ കണ്ടെത്തിയ ദിവസമാണ്, 1921 ജൂലൈ 27 കനേഡിയൻ ഗവേഷകരായ സർ ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നാണ് ഈ ഒരു ഇൻസുലിൻ എന്ന് പറയുന്ന ഈ ഒരു മരുന്ന് കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഒരു മരുന്ന് കണ്ടെത്തിയപ്പോൾ ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ പ്രമേഹ രോഗികളൊക്കെ ഈ ഒരു ഇൻസുലിൻ മാത്രം കൊണ്ട് നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അത് ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ അതിൻ്റെ ഒരു മഹത്വം ഓർമ്മിപ്പിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടായ നമ്മുടെ ഇൻസുലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ കണ്ടെത്തിയ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അവർക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം.
0: അതെ, അപ്പോൾ ആ ഒരു സമയ ദിവസം അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിങ്ങനെ അതിൻ്റെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് പേര്.
1: തീർച്ചയായും, കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കുറേ കൊച്ചുകുട്ടികൾക്ക് പ്രമേഹം വരുന്ന കൊച്ചുകുട്ടികളെ എനിക്ക് അറിയാവുന്ന കുറേ കുട്ടികളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ ഒരു ഇൻസുലിൻ കൊണ്ടാണ് അവർ നിൽക്കുന്നത് അല്ലേ. അവർക്ക് ആ ഒരു നിമിഷത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളവരെ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരെ നമുക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നത് അല്ലെ ഓർമ്മിക്കുന്നത് നല്ലതാണ്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളെപ്പോഴും മഴയെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ കേരളത്തിൽ 1 August കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പുള്ളത്. തിങ്കളാഴ്ച മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മഞ്ഞ അലേർട്ടും, അതേപോലെ ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും 29 പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും യെല്ലോ അലേർട്ടുണ്ട്. 30 പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും മഴയുടെ ഒരു അലേർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ മുൻകരുതലെടുക്കേണ്ട സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും മുൻകരുതലെടുക്കുക. നമ്മളെപ്പോഴും പറയാറുള്ളതാണ് മഴ വരുന്ന സമയത്ത്, മഴ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മളുടെ ഒരു ജീവനും ജീവിതത്തിനും ഒക്കെ മഴ അത്യാവശ്യമാണ്. പക്ഷെ ചില സമയങ്ങളിൽ പരിധിക്കപ്പുറമാകാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെടുക്കുന്ന മുൻകരുതലുകൾ അത്രത്തോളം നമ്മളെ സുരക്ഷിതമാക്കും എന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് അറിയിക്കുകയാണ്. അപ്പോൾ ഈ മഴ വരുന്ന സമയത്തുണ്ടാകുന്ന അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് രാത്രികാലങ്ങളിൽ മലയോര പ്രദേശങ്ങളിലോട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ മലഞ്ചെരിവുകളിലുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാനും കൂടി ഒന്ന് ശ്രമിക്കുക. ഈ ഒരുപാട് മഴ പെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് സ്പീഡ് കൂടിയുള്ള യാത്രയും കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: അതെ, അപ്പോൾ ശ്രീലക്ഷ്മി നമ്മളിങ്ങനെ മഴയെ കുറിച്ചൊക്കെ പറഞ്ഞു. മഴ ഇങ്ങനെ മഴ ഇല്ലാതിരുന്ന കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ നിന്ന് അതെ അയ്യോ ചൂടേ, മഴ ഇല്ലെന്നുണ്ടെങ്കിൽ ചൂട്, ചൂടില്ലെന്നുണ്ടെങ്കിൽ തണുപ്പ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വരും, എപ്പോൾ പോകും എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തിരുമുരുത്ത് നമ്മുടെ അടുത്ത് നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ യാത്രയുടെ തുടക്കത്തിൽ മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഒരു വെയിലായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ് ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു മാറ്റത്തിൽ ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി പോലും ഇപ്പോൾ നമ്മളെ കബളിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാലാവസ്ഥകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യരെല്ലാവരും ഒരു ജാഗ്രതയോടുകൂടി തന്നെ ഇതിനെയൊക്കെ വരവേൽക്കുക.
0: അതെ. അപ്പൊ നമ്മളുടെ രാജചേട്ടൻ പറയാണ്, ഇന്ന് ടെക് ഹരിക്കുട്ടനാണോ, നല്ല പാട്ടുകളായിരുന്നു രാവിലെ മുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ടെക് ഹരിക്കുട്ടനല്ല.
1: അതെ, ഇന്നലെ ആദർശ്, നമ്മുടെ ആദർശാണ് ഈ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്.
0: അപ്പൊ ഇന്നലെ അപ്പം ആദർശൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ട് പോയ കുറെ പാട്ടുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇന്ന് കേട്ടുകൊണ്ടിരുന്നത്. അതേപോലെ നമ്മളുടെ നമ്മുടെ സാറൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സാറൊരു ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കുറ്റിപ്പുറത്ത് ബസ്സിന്റെ അമിത വേഗത കാരണം തലകീഴായി മറിഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു സംഭവത്തെ പറ്റി സാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ മരണപ്പെടുകയുണ്ടായിരുന്നു.
1: അതെ, ഒരുപാട് നമുക്ക് ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പലപ്പോഴും ഓവർ സ്പീഡാണ് അതിന്റെ കാരണം എന്ന് പറയുന്നു. ഡിവൈഡറിൽ തട്ടി മറിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, എപ്പോഴും ജാഗ്രത വേണം എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാവൽ ചെയ്യുന്നവർക്കായാലും വണ്ടി ഓടിക്കുന്നവർക്കായാലും ശരി തന്നെ, മഴ പെയ്ത് കിടക്കുന്ന സമയങ്ങളിലൊക്കെ, മഴയത്തൊക്കെ

0: വണ്ടികൾ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. കാരണം തെന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓവർ സ്പീഡിൽ പോകുമ്പോൾ ഒരുപക്ഷെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇപ്പോൾ ബസ്സുകാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഓവർ സ്പീഡിലായിരിക്കും പലപ്പോഴും പോകാറുള്ളത്. പക്ഷേ ആ ഇരിക്കുന്ന യാത്രക്കാരുടെ ജീവൻ മുഴുവൻ ആ ഒരു ഡ്രൈവറുടെ കൈകളിലാണ്. അപ്പോൾ അത് അദ്ദേഹം ഏത് ഡ്രൈവറാണെങ്കിൽ പോലും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഓടിക്കാൻ ശ്രമിക്കുക. ടൈം സമയം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തൊന്നുമില്ല. സമയത്തിന് വേണ്ടി എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ കൊടുത്ത് ഒരിക്കലും യാത്രകൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യാതിരിക്കുക.
1: അതെ. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പച്ചക്കറിയും വെന്താൽ മധുരം എന്താണെന്നുള്ളതാണ്.
0: അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് റിവീൽ ചെയ്യാം അല്ലേ? സമയമായിരിക്കുകയാണ്.
1: അതെ അതെ. അപ്പോൾ അതിൻ്റെ ആൻസർ ഉള്ളി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്,
0: മുളകൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ?
1: വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സനോജ് സലാവ സവാളയാണ് എനിക്ക് തോന്നുന്നു, തിരിഞ്ഞു പോയി. അപ്പൊ അത് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സവാളയും വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് പരിഗണിക്കാം.
0: തീർച്ചയായിട്ടും.
1: നമ്മുടെ ഷീജ ചേച്ചി,
0: ഉള്ളി ഇനത്തിൽ പെടുന്നത് തന്നെയാണല്ലോ സവാളയും കൊച്ചുള്ളിയും ഒക്കെ എന്ന് പറയുന്നത്, ഉള്ളി ഇനത്തിൽ പെടുന്നതാണ്.
1: അതെ, സവാള നമ്മുടെ ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട്. മാത്രമല്ല, ഓ, ശ്രീലക്ഷ്മിയുടെ വളരെ സ്വാഗതമായിരുന്നു ഐഡിയ എന്നുള്ളത് പറഞ്ഞിട്ട്, അത് ബീന ചേച്ചിയുടെ ഐഡിയ ആണ് കേട്ടോ, ആ ഒരു പാട്ടൊക്കെ പാടി നമ്മൾ കയറുക എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രതീഷ് അടിമാലി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞൊരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ രതീഷ്,
0: ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? അടിമാലിക്കാരെയൊന്നും കാണാറേ ഇല്ല അല്ലേ?
1: അതേപോലെ അതെ, റഷീദ ചേച്ചിയും കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ രാജൻ ചേച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. പക്ഷെ വീണ്ടും മെസ്സേജുകൾ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞില്ല. അതേപോലെ തന്നെ നമ്മുടെ രമേഷ് സാറും ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. മൈനാകം കടലിൽ നിന്നുയരുന്നു എന്ന പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കവിത ചേച്ചി സവാള എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും അത് കുറച്ചായിട്ട് കുഴപ്പമില്ലല്ലേ?
0: ഏകദേശം കുറച്ചൊന്നല്ല, അത് കറക്റ്റ് ആൻസർ തന്നെയാണ്. ഉള്ളി എന്ന് പറയുന്നത് സവാളയായാലും കൊച്ചുള്ളി ആയാലും ഉള്ളി തന്നെയാണല്ലോ അല്ലേ ശ്രീലക്ഷ്മി? അപ്പൊ അത് കറക്റ്റ് ആൻസർ തന്നെയാണ്.
1: ഉള്ളിയാണ്
0: എന്തായാലും. അത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ എന്തായാലും എരിയും അല്ലേ? സവാളയും നമുക്ക് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ എരിയാറുണ്ടല്ലോ. അപ്പം അത് വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല മധുരമായിരിക്കും.
1: അതെ. അപ്പം നമ്മളുടെ നവാസ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, നമസ്കാരം രണ്ടുപേർക്കും, ഞാൻ നവാസ് കടക്കലാണ്. ഓർമ്മയുണ്ടോ?
0: നമസ്കാരം ചേട്ടാ, ഒരുപാട് നാളായി ഞങ്ങൾ കണ്ടിട്ടല്ലേ.
1: അതെ അതെ. അപ്പൊ ഒരുപാട് നാളായി മെസ്സേജ് അയച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും തിരിച്ചു വന്നു, ഇപ്പോഴാണ് റേഡിയോ കേൾക്കാൻ പറ്റിയത്. പിന്നെ സൗണ്ട് എഞ്ചിനീയർ നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ മെസ്സേജ് അയക്കൂന്ന് കൂടി പറയുന്നു.
0: അതെ, ഇങ്ങനെ കുറെ ഇപ്പം നമ്മുടെ രാജൻ ചേട്ടൻ ആയാലും ശരി തന്നെ, അത്രയും തിരക്കിനിടയിൽ നമ്മളെ ഒന്ന് ഓർക്കാൻ അദ്ദേഹത്തിന് തോന്നിയ ആ ഒരു മനസ്സുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല സന്തോഷകരമായ നിമിഷങ്ങളാണ് നൽകുന്നത്.
1: അതെ. അപ്പൊ നമ്മളുടെ ലീലാമണി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ബീന, ശ്രീകുട്ടി, നല്ലൊരു ദിവസം നേരുന്നു, സുഖമാണോ
0: ചേച്ചി? സുഖാണോ?
1: കുറേ നാളായി അല്ലേ കണ്ടിട്ടും. അപ്പൊ കുറേ ദിവസമായി ഞാൻ തിരക്കിലായിരുന്നു, അമ്പലത്തിൽ രാമായണം പാരായണം ചെയ്യാൻ പോകും, അതുകൊണ്ട് കുറേ ദിവസമായി മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞാവ മിഹിമോൾക്ക് വേണ്ടി പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി എന്നുള്ള പാട്ട് തുടവെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിമാലി ഫ്രണ്ട്സിനോട് എന്റെ അന്വേഷണം പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതാ പറഞ്ഞിരിക്കുന്നു, ലീലാമണി ചേച്ചി ഇത് അടിമാലിക്കാരെയൊക്കെ തിരക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ബാബുരാജൻ സാറും പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീനക്കുട്ടി, ശ്രീകുട്ടി ആൻഡ് ടെക്കി.
0: ഗുഡ് മോർണിംഗ് ചിത്ര ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു.
1: അപ്പം ശ്രീ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിന് എന്റെ ഓർമ്മ പൂക്കൾ. എനിക്ക് ഏറെ പ്രിയപ്പെട്ട അദ്ദേഹം രചിച്ച അഗ്നി ചിറകുകളാണ് നമ്മുടെ യുവതലമുറയ്ക്ക് അവരുടെ പഠന ചിറകുകൾ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള പ്രചോദനം നൽകുന്ന ഒന്നാണ്. അതേപോലെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്ഡേഷൻ സൂപ്പർ, ബീനക്കുട്ടിക്കും ശ്രീകുട്ടിക്കും മികവാർന്ന അവതരണത്തിന് ആശംസകൾ എന്നൊക്കെ പറഞ്ഞ്
0: താങ്ക്
1: യു സോ മച്ച്. അതേപോലെ നമ്മുടെ വനജമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ് സാന്ത്വന കുടുംബത്തിനും അടിമാലിക്കാരെ. സാന്ത്വന കുടുംബത്തിനും അടിമാലിക്കാരെ സുഖമാണോ? നമ്മുടെ വാനമ്പാടിക്ക് ജന്മദിന ആശംസകൾ നേരുന്നു. അബ്ദുൽ കലാം സാറിന് എനിക്ക് വലിയ ബഹുമാനമാണ്. നല്ല പരിപാടികളാണ് എല്ലാം എൻ്റെ സ്വന്തമാണ് സാന്ത്വനം എഫ് എം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: അതെ. അപ്പോൾ അമ്മയുടെ ആ ഒരു സ്വന്തം എന്നുള്ള ആ ഒരു വാക്ക് തന്നെ അല്ലേ നമ്മളെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ആ ഒരു വാക്ക് തന്നെ സന്തോഷമാണ്. അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കട്ടെ എന്ന് കരുതുന്നു, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് തന്നെ കരുതുന്നു.
1: അപ്പോൾ നമ്മളുടെ ഈ ഒരു ആൻസർ പറഞ്ഞ ആദ്യം പറഞ്ഞത് രാജൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കർണാടകയിൽ നീരുള്ളി എന്നാണ് പറയുന്നത്രേ, അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി ബീന ഗുവേര, ഇന്നത്തെ പ്രോഗ്രാം ശരിക്കും ഗംഭീരമായിരുന്നു. അബ്ദുൽ കലാം എം സാറിനെ കുറിച്ച് എത്ര കേട്ടാലും മടുക്കില്ലെങ്കിലും നിങ്ങൾ അത് അവതരിപ്പിച്ചപ്പോൾ അതിന് എന്തോ ഒരു പ്രത്യേക ഭംഗിയും പുതുമയും ഉണ്ടായിരുന്നു.
0: താങ്ക് യു.
1: അത് മനസ്സിലേക്ക് അത്രമേൽ ആഴത്തിൽ തൊട്ടു. അതുപോലെ കുട്ടികളുടെ പഠനത്തെ കുറിച്ചും പുതിയ പഠന രീതികൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും പങ്കുവച്ച ആശയങ്ങൾ വളരെ പ്രയോജനപ്രദവും ഇന്നത്തെ കാലത്ത് ഏറെ പ്രസിദ്ധവുമാണ്. ലളിതമായ ശൈലിയിൽ ഇത്രയും പ്രചോദനമേകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ചതിന് രണ്ടുപേർക്കും ഒത്തിരി നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: താങ്ക് യു സനോജ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.
1: സാധാരണ ഇത്രയും വലിയ മെസ്സേജ് ഒക്കെ സനോജ് പ്രീതി ടീച്ചർ വരുമ്പോഴാണ് അയക്കാറ്.
0: അതെ, പക്ഷേ സനോജ് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അത് അതിൻ്റെതായിട്ടുള്ള ഡെപ്തോട് കൂടി തന്നെയാണ് സനോജ് പലപ്പോഴും പറയാറുള്ളത്.
1: അതെ അതെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് തന്നതിൽ ഒരുപാട് സന്തോഷം സനോജ്. സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ വിദ്യ അടിമാലിയിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണ്. ഇവിടെ ഉണ്ട്, കേൾക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് കൂടി അറിയണ്ടേ വിദ്യയെ അല്ലേ?
1: അത് നമ്മുടെ ലീലാമണിച്ച തിരക്കിയില്ലേ, അപ്പോ വർക്കിലാണ്, അതാ മെസ്സേജ് ചെയ്യാൻ ടൈം കിട്ടാത്തത്. സോറി, എന്നാലും കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്മൈലൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ കേൾക്കൂ. അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിനായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സിന് എന്താ നമ്മളുടെ ഒരു ഫീഡ്ബാക്കും ഒക്കെ നമുക്ക് തരികയാണെങ്കിൽ കുറച്ചും കൂടി സന്തോഷം എന്ന് പറയുന്നു. അതേപോലെ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇന്ന് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മെസ്സേജുകളൊക്കെ അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദി. അങ്ങനെ നമ്മളുടെ സമയം 11:32 ആയിരിക്കുകയാണ്. ഏകദേശം അല്ല, കുറച്ച് അതിക്രമിച്ചു.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് ഇന്നത്തെ ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം അതിൻ്റെ ഒപ്പം ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം മറ്റ് ആർജിമാർ വീണ്ടും കുറേ ഏറെ വിശേഷങ്ങളുമായി എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ബീനാഗുവേരയും എന്നോടൊപ്പം ഉണ്ടായിരുന്നത്
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്.
0: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തി

0: ഉൾപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MESലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

സെൻസസ് ന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 3,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെൻസസ് 2027മായി ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ, 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോദ്യങ്ങളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് തീരുമാനിച്ചത്. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കലാമിന് രാഷ്ട്രീയ സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചു. ഒരു റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയുമാണ് രാജ്യത്തിന്റെ പ്രഥമ പൌരൻ എന്ന പദവിയിലെത്തിയത്. ISROയിലും DRDOയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. SLV-3, പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ കലാമിനെ രാജ്യം ആദരവോടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് വിശേഷിപ്പിച്ചു. 2 ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കലാം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നിട്ടു. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശം പകർന്നു നൽകിയ അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ചിന്തകളും ആശയങ്ങളും ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വഴിവിളക്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്നും വളർന്നുവരുന്ന തലമുറയെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച വ്യക്തിത്വമാണ് വാസുദേവൻ പിള്ളയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. മുഖ്യമന്ത്രി ഓണം മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12-13 തീയതികളിൽ ജില്ലാ മേളകൾക്കും തുടക്കമാകും. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഓഗസ്റ്റ് ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു.
2: സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സപ്ലൈകോയും വഴി 165,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. AY കാർഡുകൾക്ക് സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
0: അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ പഥോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയാണ് ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസിഡർ മൈക്ക് വാൾസ് പറഞ്ഞു. മേഖലയിലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നാളെ വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1-9-5-7-7 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ദർശനവും ആരോഗ്യ സംരക്ഷണ ചികിത്സകളും സജീവം. രാമായണ കഥാസന്ദർഭത്തിന്റെ ദൃഷ്ടാന്ത അനുഭവം സമ്മാനിക്കുന്ന ജഡായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ ജഡായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജഡായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജഡായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജഡായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന വാനരയൂട്ട് ക്ഷേത്രത്തിലെ വഴിപാടാണ്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനുവിന്റെ സുവർണ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 ഉയർന്ന് 76,704, നിഫ്റ്റി 184 നേട്ടത്തിൽ 23,951 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 680 കൂടി 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. ജനം TV തിരുവനന്തപുരം ബ്യൂറോ ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാറശാല സ്വദേശിയാണ്. തിരുവനന്തപുരം മഞ്ചൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പ്രതികളെ പിടികൂടിയ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों

0: या मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं। आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है।
1: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो. इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकणी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
1: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ഐ എസ് ആർഒയിലും ഡിആർഡിഒയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. സി ആർ പി എഫ് സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ സി ആർ പി എഫ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 400,000 കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീനിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൗർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ്പ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യോപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽ കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം

0: റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
1: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് യുഎന്നിലെ യുഎസ് അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 പോയിന്റ് ഉയർന്ന് 76,750, നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതിയിൽ നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ.

0: സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. വിജയത്തിന്റെ ആർപ്പുവിളികളും പരാജയത്തിന്റെ നിശബ്ദ കണ്ണീരും ഒരേ മൈതാനത്ത് കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവം ഫിഫ വേൾഡ് കപ്പ്. ഏതാനും ആഴ്ചകൾ ലോകത്തെ ഒരേ ഒരു വികാരത്തിൽ കൂട്ടിയിണക്കിയ ഈ ഫുട്ബോൾ ഉത്സവം അവസാനിച്ചപ്പോൾ ബാക്കിയാകുന്നത് അനേകം ഓർമ്മകളും പുതിയ റെക്കോർഡുകളും വരും കാലം വരെ പറയപ്പെടുന്ന ചില വിസ്മയ നിമിഷങ്ങളുമാണ്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ആ മനോഹര നിമിഷങ്ങളിലേക്കും റെക്കോർഡുകളിലേക്കും നമുക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാം. 2026 ഈ ലോകകപ്പ് പല കാരണങ്ങളാൽ ചരിത്രത്തിൽ ഇടം നേടി. ആദ്യമായി 48 ടീമുകൾ പങ്കെടുത്ത ലോകകപ്പ് 3 രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, മെക്സിക്കോ സംയുക്തമായി വേദിയായ അപൂർവ ടൂർണമെന്റ്. കൂടുതൽ ടീമുകൾ, കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ ആരാധകർ. ലോക ഫുട്ബോളിന്റെ ആഘോഷം മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലമായി. ഗ്രൂപ്പ് ഘട്ടം മുതൽ തന്നെ അപ്രതീക്ഷിത വിജയങ്ങളും കടുത്ത പോരാട്ടങ്ങളും ലോകകപ്പിനെ ആവേശമാക്കി. അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ ടീമുകൾ പലപ്പോഴും ശക്തരായ എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളിയായി. ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന ലോകകപ്പ് എന്ന ചരിത്ര നേട്ടം ഇത്തവണത്തെ ടൂർണമെന്റ് സ്വന്തമാക്കി. ഫൈനലിന് മുമ്പ് വരെ 301 ഗോളുകളാണ് ഈ ടൂർണമെന്റിൽ വല നിറച്ചത്. ഖത്തർ ലോകകപ്പിലെ 172 ഗോൾ റെക്കോർഡാണ് പഴങ്കഥയായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി. ഇത്തവണത്തെ ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയത്. ഫുട്ബോളിൽ അസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ നേടാനുള്ള അവസരം സൃഷ്ടിച്ച താരത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ്. അതായത് ഗോൾ നേടിയ താരം അവസാനമായി പന്ത് സ്വീകരിച്ചത് ആരിൽ നിന്നാണോ ആ നിർണായക പാസ് നൽകിയ താരത്തിനാണ് അസിസ്റ്റ് ലഭിക്കുക. ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഗോൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതും ഫുട്ബോളിൽ ഒരു വലിയ നേട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ലോകകപ്പോടെ മറ്റൊരു ചരിത്ര നേട്ടവും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന റെക്കോർഡ് ഇനി മെസ്സിയുടെ പേരിലാണ്. 12 അസിസ്റ്റുകളുമായി അദ്ദേഹം ഇതിഹാസ താരം ഡീഗോ മർഡോണയുടെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. ഈ ലോകകപ്പ് മറ്റൊരു അപൂർവ നേട്ടത്തിനും സാക്ഷ്യം വഹിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടൂർണമെന്റിൽ 3 താരങ്ങൾ 7 or more ഗോൾ നേടുന്നത്. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകളുമായി ഗോൾ വേട്ടയിൽ മുന്നിലെത്തിയപ്പോൾ അർജന്റീനയുടെ മെസ്സി 8 ഗോളുകളും നോർവേയുടെ എർലിംഗ് ഹാലൻഡ് 7 ഗോളുകളും സ്വന്തമാക്കി. ഇതോടെ ഒരു ലോകകപ്പിൽ 7 or more ഗോളുകൾ നേടിയ താരങ്ങളുടെ വിശിഷ്ടമായ എലൈറ്റ് ക്ലബിൽ ഈ 3 പേരും ഇടം പിടിച്ചു. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോകകപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന റെക്കോർഡ് 1.5 ലക്ഷം പേർ മാത്രമുള്ള കുറസാവോ സ്വന്തമാക്കി. ജർമ്മനിക്കെതിരെ ഗോൾ നേടിയ കുറസാവോ ലോകകപ്പിൽ ഗോൾ നേടുന്ന കുഞ്ഞൻ രാജ്യം എന്ന നേട്ടവുമായാണ് മടങ്ങിയത്. 2026 ഫിഫ വേൾഡ് കപ്പിൽ ചരിത്രം കുറിച്ച് ആഫ്രിക്കൻ ടീമുകൾ. ടൂർണമെന്റിൽ പങ്കെടുത്ത 10 ആഫ്രിക്കൻ ടീമുകളിൽ 9 ടീമുകളും റൗണ്ട് ഓഫ് 32 യോഗ്യത നേടി. ഇത്രയധികം ആഫ്രിക്കൻ ടീമുകൾ നോക്കൌട്ട് ഘട്ടത്തിലെത്തുന്നത് ഇതാദ്യമായാണ്. ലോക ഫുട്ബോളിലെ ആഫ്രിക്കയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ തെളിവായി ഈ നേട്ടം മാറി. അരങ്ങേറ്റ ലോകകപ്പിൽ തന്നെ

നോക്കൌട്ട് റൗണ്ടിൽ അർജന്റീനയെ അധിക സമയത്തേക്ക് വലിച്ചിഴച്ചാണ് അവർ കീഴടങ്ങിയത്. ചെറിയ രാജ്യമെങ്കിലും ലോകകപ്പിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി കാബുവേർദയുടെ യാത്ര മാറി. ഈ ലോകകപ്പിലെ ഏറ്റവും തിളക്കമുള്ള വ്യക്തിഗത നേട്ടം സ്വന്തമാക്കിയത് ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയാണ്. വെറും 27 വയസ്സിൽ തന്നെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന അപൂർവ റെക്കോർഡ് എംബാപ്പെ സ്വന്തമാക്കി. ഈ ടൂർണമെന്റിൽ മാത്രം 10 ഗോളുകളും 4 അസിസ്റ്റുകളും കുറിച്ച അദ്ദേഹം ആകെ 14 ഗോളുകളിൽ നേരിട്ട് പങ്കാളിയായി. 22 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകൾ എന്ന അതുല്യ നേട്ടം അദ്ദേഹത്തിന്റെ സ്ഥിരതയും മികവും തെളിയിക്കുന്നു. ഈ അസാധാരണ പ്രകടനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ടൂർണമെന്റിലെ മികച്ച ഗോൾ വേട്ടക്കാരനുള്ള 2026 ഗോൾഡൻ ബൂട്ട് എംബാപ്പയെ തേടിയെത്തിയത്. വേഗതയും കൃത്യമായ ഫിനിഷിങ്ങും നിർണായക മത്സരങ്ങളിലെ പ്രകടനവും കൊണ്ട് ഓരോ ലോകകപ്പിലും സ്വന്തം ഇതിഹാസം രചിക്കുകയാണ് ഈ ഫ്രഞ്ച് സൂപ്പർ താരം. 2026 ഫിഫ വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയറിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് സ്പെയിനിന്റെ മധ്യനിര താരവും ക്യാപ്റ്റനുമായ പെഡ്രി എന്ന പെഡ്രോ ഗൊൺസാലസ് ലോപ്സ് ആണ്. കളിയുടെ വേഗത നിയന്ത്രിക്കുന്നതിലും കൃത്യമായ പാസുകളിലൂടെയും സ്പെയിനിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ച താരമായിരുന്നു പെഡ്രി. ഗോൾ നേടുക മാത്രമല്ല ടീമിന്റെ മുഴുവൻ കളിയും നിയന്ത്രിച്ച അദ്ദേഹത്തിന്റെ മികവിനുള്ള അംഗീകാരമായാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത്. വെറും 22 വയസ്സിൽ തന്നെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായി പെട്രി തന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയ ലോകകപ്ക് ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ അധികമാരും ചർച്ച ചെയ്യാതെ പോയ ഒരു നായകനുണ്ട്. മത്സരം ആവേശകരമായി നീണ്ടു നിന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആ വ്യക്തി മറ്റാരുമല്ല അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. സ്പെയിൻ തുടരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അതിശയിപ്പിക്കുന്ന റിഫ്ലക്സ് സേവുകളിലൂടെ മാർട്ടിനസ് അർജന്റീനയെ വീണ്ടും വീണ്ടും രക്ഷിച്ചുകൊണ്ടേയിരുന്നു. വിരലിന് പരിക്കേറ്റിട്ടും ഒരു നിമിഷം പോലും പിന്മാറാതെ ഗോൾ മുഖത്ത് ഉറച്ചു നിന്ന അദ്ദേഹം ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയ ഗോൾ കീപ്പർമാരിൽ ഒരാളായി മാറി. ഓരോ സേവും അർജന്റീനയുടെ പ്രതീക്ഷയ്ക്ക് പുതിയ ജീവൻ നൽകി. ഒടുവിൽ അധിക സമയത്താണ് സ്പെയിൻ വിജയ ഗോൾ നേടിയത്. അർജന്റീന കിരീടം നഷ്ടപ്പെടുത്തിയെങ്കിലും ഫൈനലിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായി എമിലിയാനോ മാർട്ടിനസ് എന്നും ഓർമ്മിക്കപ്പെടും. പ്രായം വെറും 19, പക്ഷേ കളിക്കളത്തിൽ ആ പക്വത കണ്ടാൽ അത്രയും ചെറിയ പ്രായക്കാരനാണെന്ന് ഒരിക്കലും തോന്നില്ല. സ്പെയിനിന്റെ യുവ പ്രതിരോധ താരം പൌ കുർബാസിയാണ് ഈ ലോകകപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. ഓരോ മത്സരത്തിലും അസാമാന്യമായ ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടെയും പ്രതിരോധ നിരയെ നയിച്ച കുർബാസി സ്പെയിനിന്റെ കിരീടയാത്രയിലെ വിശ്വസ്ത സാന്നിധ്യമായിരുന്നു. എതിരാളിയുടെ ആക്രമണങ്ങൾ കൃത്യസമയത്ത് തടയാനും പ്രശസ്തരായ എതിരാളികളുടെ ഇടയിൽ യാതൊരു പതർച്ചയുമില്ലാതെ കളിച്ച ഈ യുവതാരം സ്പാനിഷ് ഫുട്ബോളിന്റെ ഭാവി എത്ര സുരക്ഷിതമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഒരു ലോകകപ്പ് കിരീടം നേടാൻ ഗോളുകൾ മാത്രം പോരാ, അതിന് പിന്നിൽ വിശ്വസിക്കാവുന്ന ഒരു ഗോൾ കീപ്പറും വേണം. സ്പെയിനിന്റെ ലോകകപ്പ് കിരീടയാത്രയ്ക്ക് ഏറ്റവും ഉറച്ച കാവലായി നിന്നത് ഗോൾ കീപ്പർ ഉനായി സീമോണായിരുന്നു. ടൂർണമെന്റിലുടനീളം 8 മത്സരങ്ങളിൽ 7 എതിരാളികൾക്ക് ഒരു ഗോൾ പോലും നേടാൻ അവസരം നൽകാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. ആകെ വഴങ്ങിയത് ഒരു ഗോൾ മാത്രം. ഈ അസാധാരണ മികവിനുള്ള അംഗീകാരമായാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ഉനായി സീമോണെ തേടിയെത്തിയത്. 2010 ഇക്കർ കസിയാസിനു ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന 2 സ്പാനിഷ് ഗോൾ കീപ്പർ കൂടിയാണ് അദ്ദേഹം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി. 2026 ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എന്ന റെക്കോർഡിൽ അർജന്റീനയുടെ ഇതിഹാസം മറഡോണയെ ലയണൽ മെസ്സി ഈ ലോകകപ്പിൽ മറികടന്നു. 12 അസിസ്റ്റാണ് മെസ്സിയുടെ പേരിലുള്ളത്. ഗ്രീക്ക് ഹീറോ ഹെർക്കുലീസ്
ഫുട്ബോളിൽ

0: ധരിച്ചാൽ അത് മെസ്സി അല്ലാതെ മറ്റാരുമാകില്ല. 2026 ലോകകപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും കൈവരിച്ച ഹെർക്കൂലിയൻ ടാസ്ക് കളികളിലൂടെ മെസ്സി അർജന്റീന എന്ന രാജ്യത്തിന് മാത്രമല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ലോക ജനതയ്ക്കാകെ യോദ്ധാവാണ്. പകരക്കാരനില്ലാത്ത ഒരേ ഒരു യോദ്ധാവ്. നിലവിലുള്ള ചാമ്പ്യന്മാരായ അർജന്റീനയെ കീഴടക്കിയ സ്പെയിനിന് ഈ വിജയം ഇരട്ടി മധുരമാണ്. കഴിഞ്ഞ വനിതാ ലോകകപ്പ് ജേതാക്കളായ സ്പെയിൻ പുരുഷ ലോകകപ്പിൽ കൂടി വിജയം ആവർത്തിച്ചതോടെ ഈ രണ്ട് കിരീടവും ഒന്നിച്ച് സ്വന്തമാക്കുന്ന ആദ്യ ടീമെന്ന അപൂർവ ബഹുമതിക്ക് അർഹരായി. ഒളിമ്പിക് ഫുട്ബോൾ കിരീടവും സ്പെയിനിന്റെ പേരിലാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും യോഗ്യത നേടിയ 48 ടീമുകളുടെ ജയ പരാജയങ്ങളും അട്ടിമറികളും പുത്തൻ താരോദയങ്ങളുമടക്കം ആവേശകരവും അവിസ്മരണീയവുമായ ഒട്ടേറെ ഓർമ്മകൾ ഈ ലോകകപ്പ് സമ്മാനിച്ചു. എല്ലാവരുടെയും ഹൃദയം കവർന്നത് കാബോ വേർദെ എന്ന കുഞ്ഞൻ ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രത്തിന്റെ അവിശ്വസനീയ പ്രകടനമാണ്. എന്നാൽ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ടീമുകൾ നിരാശപ്പെടുത്തി. ജപ്പാനും ഓസ്ട്രേലിയയും മാത്രമാണ് നോക്കൌട്ട് യോഗ്യത നേടിയത്. 3rd സ്ഥാനത്തേക്കുള്ള പോരാട്ടവും ഇത്തവണ അത്രത്തോളം ആവേശകരമായിരുന്നു. ഗോൾ മഴ പെയ്ത മത്സരത്തിൽ 6-4 എന്ന സ്കോറിന് ഇംഗ്ലണ്ട് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. സെമി ഫൈനലിലെ നിരാശ മറികടന്ന് പോരാട്ട വീര്യത്തോടെ കളിച്ച ഇംഗ്ലണ്ട് അഭിമാനാർഹമായ 3rd സ്ഥാനത്തോടെയാണ് മടങ്ങിയത്. നിരവധി വിസ്മയ താരങ്ങളുടെ ഉദയത്തിനും ഈ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചു. സ്വിറ്റ്സർലാൻഡിന്റെ യോഹാൻ മാൻസംബി, മൊറോക്കോയുടെ അയൂബ് ബുവാദി, മെക്സിക്കോയുടെ ഗിൽബോട്ടോ മോറ, ഐവറി കോസ്റ്റിന്റെ ക്രൈസ്റ്റ് ഇനാവോ ഔലായ് തുടങ്ങിയവർ ഭാവിയുടെ പ്രതീക്ഷകളായി. ലോകകപ്പ് എന്നത് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന വേദി കൂടിയാണ്. ഇത്തവണ കേപ് വേർദെ പോലെയുള്ള ഒരു കുഞ്ഞൻ രാജ്യം ലോകത്തെ വിസ്മയിപ്പിച്ചപ്പോൾ ഇന്ത്യക്കാരായ നാം ഒരു ചോദ്യം നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഒരു നാൾ ഇന്ത്യക്കും ഈ വേദിയിലെത്താൻ കഴിയില്ലേ? പ്രതിഭയുള്ള കളിക്കാർ നമുക്കുണ്ട്, വളർന്നുവരുന്ന ഫുട്ബോൾ സംസ്കാരവുമുണ്ട്, പ്രതീക്ഷ കൈവിടാത്ത കോടിക്കണക്കിന് ആരാധകരുമുണ്ട്. ശരിയായ പദ്ധതികളും ദീർഘകാല വീക്ഷണവും തുടർച്ചയായ പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരു നാൾ ലോകകപ്പ് വേദിയിൽ ഇന്ത്യൻ പതാകയും അഭിമാനത്തോടെ പാറുന്ന നിമിഷം നമുക്ക് കാണാനാകും. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകം ഒരുമിച്ച് ആഘോഷിച്ച ഫിഫ വേൾഡ് കപ്പ് 2026 തിരശീല വീണപ്പോൾ പിറന്നത് പുതിയ ചരിത്രവും പുതിയ നായകന്മാരുമാണ്. ഇനി 4 കാത്തിരിപ്പ്. അതുവരെ ഈ ലോകകപ്പിന്റെ ഓർമ്മകൾ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ്സ് പുറപ്പെടും. 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്തോളം 90.4 FM.
3: ലഹരി ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി. രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട്

യുവതലമുറയെ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യമയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന് അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം, കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലട, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിനുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പോൾ ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുകവലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞു

എന്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. സംടൈംസ് നോ ഈസ് മോർ പവർഫുൾ ദാൻ യെസ് എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക.

അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക, ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പല പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ ചാരായം അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്ക മരുന്നുകളെ വിഭജിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെന്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങൾ അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ട് പോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ച് ഒരു കുട്ടി ബോധവാനായിരിക്കണം. EM ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി അവൻ ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹ്യ സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും 2+2 കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിന് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്.
പക്ഷേ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ

മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾ കൊടുക്കണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പോൾ ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിൻ്റെ അതിര് കടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കയറുമെന്ന് പലരും പറയാറുണ്ട്, അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവ് കേടിന്റെ ഒരു പ്രശ്നമുണ്ട്. അവര് ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ ഇതിനിങ്ങനെ ഒരു ആപത്തിന്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണെന്ന് ലോകത്തുള്ളത്, വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈക്ഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യമയക്ക് മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന

0: പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വെക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എന്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ വരെയുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-71-78-054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: Tuned to Radio Santhanam 90.4 FM for your favorite programs and music.

Music with Radio Sandvanam 90.4 FM. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
2: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
7: തിരികെ എത്താം തിരശ്ശീലയിലേക്ക്. സജിതാ മഠത്തിലിന്റെ വിശേഷങ്ങളാണ് തിരശ്ശീലയിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാളി എന്ന നാടകത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. ദാരികാവധത്തെ അടിസ്ഥാനമാക്കി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെയാണ് കാളി എന്ന നാടകം ചർച്ച ചെയ്യുന്നത്. 21-ാം നൂറ്റാണ്ടിലെ കാളിയെയും ദാരികനെയും അരങ്ങിലെത്തിക്കുകയാണ് സജിതാ മഠത്തിലിന്റെ കാളി നാടകം. വലിയന്നൂർ കാവിന്റെ മുറ്റത്ത് 51 വർഷങ്ങൾക്ക് ശേഷം കാളി നാടകം അരങ്ങേറുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് നാടകത്തിന്റെ പ്രമേയം. പൊതുസമൂഹത്തിന്റെയും നിയമജ്ഞയുടെയും മാധ്യമങ്ങളുടെയും വീക്ഷണകോണിലൂടെയാണ് നാടകം പുരോഗമിക്കുന്നത്. ലോകധർമ്മി അവതരിപ്പിച്ച് ചെന്നൈ ഫിലിം ഫാക്ടറി നിർമ്മിക്കുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് ചന്ദ്രദാസനാണ്. പാരീസ് ചന്ദ്രനാണ് നാടകത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്.
8: എങ്ങനെയാണ് പരിചയം?
9: കലിവാദിച്ചിരിക്കുന്ന ദേവിയാ, ഓർത്ത എല്ലാവർക്കും നല്ലതാ.
8: നിങ്ങൾ തൽക്കാലം മാറി വെക്ക്, ആവശ്യം അറിഞ്ഞില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്.
10: ദാരികൻ, ഭാനുമതിയുടെ പുത്രൻ ദാരികൻ, അസുരലോകം മുഴുവൻ ഭരിച്ചവൻ, 12,000 ആനകളുടെ ബലമുള്ളവൻ. അറിയാം, കാളിക്കറിയാം.
8: അമ്മേ, ദാരിക വേഷം കെട്ടിയ രാമക്കുറുപ്പിനെ നമുക്ക് എങ്ങനെ അറിയാം? അതാണ് സാർ ചോദിക്കുന്നത്. അപ്പോ ദാരികനെ അറിയാം, ദാരിക വേഷം കെട്ടിയ രാമക്കുറുപ്പിനെ അറിയില്ല. വലിയന്നൂരിലെ ചെറുവേപ്പടി റെയിൽവേ ട്രാക്കിന് സമീപത്തെ പുറമ്പോക്കിൽ താമസിക്കുന്ന വള്ളിയുടെയും കടാരന്റെയും മൂത്തം ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട കേസിൽ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രാമക്കുറുപ്പിന്റെ പേര് പറഞ്ഞു കേൾക്കുകയും പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
10: നീലി, നെറികെട്ടവളെന്ന് വിധിച്ചവൾ തലവെട്ടി വിധി നടപ്പിലാക്കിയില്ലേ?
8: അവളെ അവളെ അറിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവളുടെ മരണത്തെ തുടർന്നുണ്ടായ സമരത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടായിരുന്നില്ല. ആ നീലിയുമായി നിങ്ങൾക്കുള്ള ബന്ധം
0: സംബ്രാന്റെ ആശയ്ക്ക് അവൾ നിന്നില്ല. വെട്ടിത്തുണ്ടമാക്കാൻ ആജ്ഞ പോയി. ചൂരുമായി നിന്നവളെറി ചെവി പൊട്ടന്മാർ ചുറ്റും നെറികെട്ടവളെന്ന് വിധിച്ചു. വാളുയർന്നു പൊന്തി. അതിനിടയിൽ അവൾ തമ്പ്രാനെ ഒന്ന് നോക്കി ഭസ്മമാക്കുന്ന നോട്ടം നോട്ടം പിൻവലിക്കും മുമ്പ് വാളുയർന്നു പൊന്തി. പ്രകൃതിയാകെ മാറി. നീലിയുടെ ശരീരം മുകളിലേക്ക് ഉയർന്നു. പിന്നെ അമ്മമാർ പെറ്റത് ചാപ്പിള്ളകളെ മാത്രം. നീലിയുടെ കലിയടക്കാൻ തറയായി നീലി ഭഗവതിയായി നീലി ഇന്ന് നാടുകാക്കുന്ന മോദി.
7: ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള ഏകാംഗ നാടകമാണ് മത്സ്യഗന്ധി. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും കടലിലെ അവരുടെ പ്രശ്നങ്ങളും മത്സ്യവിപണിയിൽ

0: നമ്മുടെ ഉള്ളിൽ തന്നെ. കാളി എന്നാണ് ആ അവതാരത്തിന്റെ പേര്. സാധാരണ സ്ത്രീയിൽ നിന്ന് ആ കാളിയിലേക്കുള്ള പരിണാമയാത്രയാണ് സജിതാ മഠത്തിലിന്റെ കാളി നാടകം. കളിയരങ്ങിൽ അവർ കാളിയാകുന്നു. ദാരിക നിഗ്രഹമാണ് കാളിയുടെ അവതാരോദ്ദേശ്യം. ഭദ്രകാളിയുടെ ഐതിഹ്യവും സമകാലീന സംഭവങ്ങളും സമന്വയിപ്പിച്ച് അരങ്ങിലെത്തിച്ച ഈ നാടകത്തിൽ ദാരികനും കാളിയും രണ്ട് പ്രതീകങ്ങളാണ്, നന്മയുടെയും തിന്മയുടെയും.
1: ദുർഗാദേവിയുടെ സാന്നിധ്യമാണ് ശക്തി നൽകിയത്. കലി കൂടിയിരിക്കുന്ന സമയമാണ്, ഇരുത്താതെ നിവർത്തിയില്ല.
2: ശക്തി ആർജിച്ചു, പൂർവാധികം ശക്തിയോടെ തിന്മയെ ഞാൻ കൊയ്തെറിഞ്ഞു.
1: ദുർഗാദേവിയുടെ സാന്നിധ്യം നിഷ്ക്രിയമല്ല, സജീവമാണ്. സജീവമാണ് ഭൂതഗണങ്ങളും താമസി മായാവതി എന്നീ വരങ്ങൾ അമ്മയുടെ കൈകളിൽ എത്തിയത്. അത്ഭുതം, അത്ഭുതം തന്നെ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
2: മനോധരിയിൽ നിന്ന് താമസിയെയും മായാവതിയെയും ഞങ്ങൾ കൂടെ കൂട്ടി.
1: ദുരന്തം, ദുരന്തം, മഹാദുരന്തം.
0: സജിതാ മഠത്തിലിന്റെ മത്സ്യഗന്ധി എന്ന ഒറ്റയാൾ നാടകത്തെക്കുറിച്ച് ഇനി വിശദമായി പറയാം. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ ദുരവസ്ഥയാണ് മത്സ്യഗന്ധി. മീൻപിടുത്തം വലിയൊരു കച്ചവടമാണ്. പല ദരിദ്രരും അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നു. ചുഴലിക്കാറ്റ് പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അവരെ ചിലപ്പോൾ റോഡുകളിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നതിനാൽ അവരുടെ ജീവിതം പിരിമുറുക്കത്തിനും ഭയത്തിനും വിധേയമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും അവരുടെ പരമ്പരാഗത മത്സ്യബന്ധന രീതികളും ആധുനിക മാറ്റങ്ങൾ കാരണം അവർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരച്ചുകാട്ടുന്നു. കഥ ഒരു നാടകീയമായ മോണോലോഗാണ്. ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീവേദിയിൽ അഭിനയിക്കുകയും തന്റെ ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകരോട് പറയുകയും ചെയ്യുന്നു. അവരുടെ പ്രശ്നങ്ങളെ മത്സ്യത്തിന്റെ ഗന്ധവുമായി താരതമ്യം ചെയ്യുന്നു. രംഗം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നു. കടൽ തീരം, തുറമുഖം, ബോട്ടുകൾ, മാർക്കറ്റ്, കപ്പലുകൾ എന്നിവയെല്ലാം രംഗങ്ങളിലേക്ക് വരുന്നു.
3: ഇപ്പം കേക്കണ് കടലിനും കടപ്പുറത്തിനും ഇടയിൽ വലിയൊരു മതിൽ വരുമെന്ന്. അപ്പോൾ വഞ്ചി എങ്ങനെ ഇറക്കും? കടലില്ലാതെ വഞ്ചി ഇറക്കാൻ ഒക്കുമോ? നക്ഷത്രങ്ങളെ നോക്കി യാത്ര ചെയ്യട്ടെ, കടലിന്റെ താളമറിയട്ടെ.
0: മത്സ്യബന്ധനത്തിലെ പുരോഗതി വാണിജ്യ ബോട്ടുകളുടെയും കപ്പലുകളുടെയും ഉദയത്തിന് വഴിയൊരുക്കുന്നു. പരമ്പരാഗത മത്സ്യബന്ധന രീതി ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് മാറ്റങ്ങൾ ദഹിക്കാനാവില്ല. അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നഗരവൽക്കരണം കോളനികൾ സ്ഥാപിക്കുന്നതിനും വീട് നിർമ്മാണത്തിനും കാരണമായി. പട്ടണങ്ങളിലും നഗരങ്ങളിലും വീടുകൾക്ക് ഇടം നൽകി കുളങ്ങളും തടാകങ്ങളും അപ്രത്യക്ഷമാവുന്നു. വെള്ളമില്ലാതായത് മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചു. മോട്ടോർ ബോട്ടുകളുടെ വരവോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അവർ സമാധാനപരമായ ജീവിതം നയിച്ചു. ദരിദ്രരാണെങ്കിലും സന്തോഷവും സമാധാനവും ഉള്ളവരായിരുന്നു അവർ. തീരത്തുള്ളവർക്ക് ഹാർബറിലും വലിയ ഹോട്ടലുകളിലും ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണവർ. സ്ത്രീകൾ കരയിൽ നിൽക്കുകയും അമ്മയോടൊപ്പമുള്ള ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യുന്നു. അവരുടെ ഇപ്പോഴത്തെ ജീവിതവും മുൻകാല ജീവിതവും തമ്മിൽ അവൾ താരതമ്യം ചെയ്യുന്നു. ഇവരുടെ വരുമാന സ്രോതസ്സ് അനിശ്ചിതത്വത്തിലാണ്. ചിലപ്പോൾ വിറ്റഴിക്കാത്ത മത്സ്യത്തിന്റെ ദുർഗന്ധം സഹിക്കാൻ നിർബന്ധിതരാകും. ആ സ്ഥലത്ത് താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ അവൾ വിശദീകരിക്കുന്നു. ട്രോളർ ബോട്ടുകളുടെയും വിദേശ കപ്പലുകളുടെയും വരവാണ് ഇവരെ ബാധിക്കുന്നത്. കടലാക്രമണത്തിൽ മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവങ്ങൾ നിരവധിയാണ്. മത്സ്യത്തൊഴിലാളിയുടെ ദത്തുപുത്രിയായ സത്യവതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മത്സ്യഗന്ധി എന്ന നാടകം.
3: കടലിലെ മീൻ തീർന്നാലും കടല് പോയാലും ഈ മീൻ നാറ്റം മാറുമോ?
0: സജിതാ മഠത്തിൽ 2014 വരെ സംഗീത നാടക അക്കാദമി ന്യൂഡൽഹി ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്നു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്യുമെന്റേഷൻ ഓഫീസർ, ഡോക്യുമെന്ററി പ്രൊഡ്യൂസർ, മറ്റ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ് എന്നീ നിലകളിലൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനം. ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്

ഓഫ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മാനേജ്മെന്റിലെ ഫാക്കൽറ്റി കം തിയേറ്റർ വിദഗ്ധ കൂടിയാണ് അവർ. ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ അക്കാദമിക് സെമിനാറുകളിൽ കേരള സംസ്കാരത്തെക്കുറിച്ചുള്ള സെമിനാറുകളിൽ അവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് നാടകകലയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. കുറച്ചു വർഷങ്ങളായി സജിത കേരള നാടകവേദിയിൽ സജീവമായി എഴുതുന്നു. 2010 മലയാള നാടകവേദിയിലെ സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ആദ്യ പുസ്തകത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. കൂടാതെ ആന്തോളജി ഓഫ് സ്ക്രീൻ പ്ലേസിലെ മത്സ്യഗന്ധി സ്ക്രീൻ പ്ലേ, അതിനും അംഗീകാരങ്ങൾ ലഭിച്ചു. നാടകത്തിന്റെ ലോകത്ത് സംഭാവനകൾ നൽകിയവരും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഒട്ടനേകം കലാപ്രവർത്തകരുണ്ട്. അവർ എന്നും നമുക്ക് അഭിമാനമാണ്. തിരശീലയിൽ ഇനിയും നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ നിരവധി സിനിമകളിൽ പ്രധാനമായും സപ്പോർട്ടിംഗ് റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ 2012 പുറത്തിറങ്ങിയ ഷട്ടർ എന്ന ത്രില്ലറിൽ ഒരു പ്രധാന വേഷം ചെയ്തതോടെയാണ് സജിത മഠത്തിൽ ആദ്യമായി ശ്രദ്ധേയയായത്. അതെ, ഇന്ന് തിരശീലയിൽ സജിത മഠത്തിലിന്റെ വിശേഷങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്.
3: അല്ല, ഞാൻ നിങ്ങളെന്താക്കുക, അടുത്ത വീട്ടിലെ ആൾക്കാരെ അറിഞ്ഞു നോക്കുക. ഇതാണ് ഇമ്മാരി ഓരോ സ്ഥലങ്ങളിൽ വന്നു പെട്ടാനുള്ള തകരാറ്. മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവില്ല. ഒരു മിനിറ്റേ. ഹലോ, എന്താടാ? ഷോ, ഞാനിപ്പോ മൈസൂരല്ലേ, താജ് ഹോട്ടല്ല. എന്തൊക്കെയുണ്ട്?
2: ഷട്ടറിലെ ആ കഥാപാത്രത്തിന് മികച്ച 2-ാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തന്നെ നേടി. അങ്ങനെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അഭിനേത്രിയായി സജിത മഠത്തിൽ മാറി.
3: ഇവിടെ ഒരു പാമ്പൂല എലിയില്ല. നിങ്ങൾ വെറുതെ ആളെ മെനക്കെടുത്ത, നിങ്ങളൊരു എലി. നിങ്ങൾ എന്തൊരാളാണ് ഒരു എലിനെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുക? കണ്ട ഭയങ്കര സംഭവാട്ടോ. എലി പുലി എന്നൊക്കെ പറഞ്ഞോരോ സെറ്റപ്പാ, സാരല്ല.
2: 2 പതിറ്റാണ്ടിലേറെയായി മലയാള നാടകവേദിയിലും സ്ത്രീപക്ഷ വ്യവഹാരത്തിലും സജീവമാണ് സജിത മഠത്തിൽ. സ്ത്രീകളുടെ ആവിഷ്കാരങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ നാടക സംഘമായ അഭിനേത്രിയുടെ സ്ഥാപകരിൽ ഒരാളാണ് സജിത. അഭിനേത്രി എന്ന നിലയിൽ 20-ലധികം പ്രൊഡക്ഷനുകളിൽ അവർ പങ്കാളിയാവുകയും കൂടാതെ 2 സോളോ പെർഫോമൻസുകൾ സംവിധാനം ചെയ്യുകയും 3 നാടകങ്ങൾക്ക് തിരക്കഥയൊരുക്കുകയും ചെയ്തു. മത്സ്യഗന്ധി, ചങ്കി ചങ്കരൻ, ഫാമിലി റിയാലിറ്റി ഷോ, മാതൃദിനം തുടങ്ങിയവയായിരുന്നു അത്. സജിത മഠത്തിൽ അവതരിപ്പിച്ച പ്രധാന നാടകങ്ങൾ ഇവയാണ്. 1991 മുടിത്തെയ്യം. മുടികെട്ടാൻ വിസമ്മതിക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവത്തെക്കുറിച്ചുള്ള ഏകാംഗ നാടകമാണത്. പ്രശസ്ത ഫെമിനിസ്റ്റ് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ പ്രൊഫസർ സാറാ ജോസഫ് എഴുതിയ ചെറുകഥയുടെ ആവിഷ്കാരമാണ് ഈ നാടകം.
4: മുക്കുവത്തി മുടിയഴിച്ചിട്ട് നിന്ന കടലമ്മ കോപിക്കും പോലും, മുക്കുവനെ കടലമ്മ കൊണ്ടുപോകും പോലും. എങ്കിലിനി ഈ മുടി അയിനു തന്നെ കിടക്കട്ടെ. കടലമ്മ കോപിക്കട്ടെ.

ഈ നാറ്റം എന്റെ കൊട്ടയിൽ നിന്നല്ല, കടല് ചീഞ്ഞതിന്റെ നാറ്റമാണ്. ട്രോളർ വലകൾ കൊന്നു നശിപ്പിക്കുന്ന കുഞ്ഞു മീനുകളുടെ നാറ്റമാണ്.

മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിഞ്ഞ അറ്റമാണ്.

0: കസ്തൂരി ഗന്ധിയായി. നിങ്ങൾ എന്നെ സ്വീകരിക്കണ്ട, മത്സ്യഗന്ധിയായി മാത്രം. നിങ്ങളിൽ ഒരുവളായി.
1: ഇനി 1993 അഭിനയിച്ച ആഷാദ് കി ഏക് ദിൻ മോഹൻ രാഗേഷിന്റെ ഹിന്ദി നാടകത്തിന്റെ മലയാള അവലംബമായിരുന്നു അത്. 1994 രാധയാണ് മറ്റൊന്ന്, മലയാളത്തിലെ പ്രമുഖ നാടകകൃത്ത് ജി ശങ്കരപിള്ളയുടെ നാടകം. ഇനി 1994 ഭരതവാക്യമാണ് അടുത്തത്. മലയാളത്തിലെ പ്രമുഖ നാടകകൃത്തായ ജി ശങ്കരപിള്ളയുടെ മറ്റൊരു നാടകമായിരുന്നു അത്. 1999 ബ്യൂട്ടി പാർലറാണ് മറ്റൊരു നാടകം. സ്വയം സുന്ദരമാക്കാനുള്ള മനുഷ്യപ്രകൃതിയെ ഈ നാടകം ആഘോഷിക്കുകയും ശരീരത്തിന്റെ അതിജീവനത്തിന് സൗന്ദര്യവൽക്കരണം അനിവാര്യമാകുമ്പോഴുള്ള വേദന അവതരിപ്പിക്കുന്നതുമാണ് ഈ നാടകം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച കേരളത്തിലെ തൃശൂരിൽ നടന്ന ദേശീയ വനിതാ തിയേറ്റർ ഫെസ്റ്റിവലിലാണ് ഈ നാടകം ആദ്യമായി അരങ്ങേറിയത്. പിന്നീട് 2001 ഹൈദരാബാദിൽ നടന്ന യങ് ഫെമിനിസ്റ്റ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും ഇത് അവതരിപ്പിക്കപ്പെട്ടു. തിരുവനന്തപുരത്തും ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിലും ഈ നാടകം അവതരിപ്പിച്ചു. നാടകത്തിന്റെ തിരക്കഥ സാഹിത്യ അക്കാദമിയുടെ ജേണലായ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് എന്നാണ് അതിന്റെ പേര്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലും ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ഗാർഡിയൻസ് ഓഫ് ദി ഡീപ്പ് എന്നാണ് മറ്റൊരു നാടകം. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അഭിനേതാക്കളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ലോകമെമ്പാടുമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പും ശബ്ദങ്ങളും കാഴ്ചപ്പാടും ഈ നാടകത്തിൽ പറയുന്നു. ബ്രിട്ടീഷ് സംവിധായകനായ ജോൺ മാർട്ടിൻ സംവിധാനം ചെയ്ത ഈ നാടകം തിയേറ്റർ ഫോർ ആഫ്രിക്കയാണ് നിർമ്മിച്ചത്. ജൊഹാനസ്ബർഗിലെ ഭൗമ ഉച്ചകോടിക്കിടെ കേപ് ടൗണിലും ജൊഹന്നാസ്ബർഗിലും പ്രകടനങ്ങൾ നടന്നു. ഒരു ആഫ്രിക്കൻ നാടോടി കഥയെ അടിസ്ഥാനമാക്കിയുള്ള 2002 വാട്ടർ പ്ലേ ആണ് മറ്റൊരു നാടകം. നിക്കോളാസ് എലൻബോഗ് ആണ് ഈ കഥ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജീവദാതാവായ ജലത്തിന്റെ പ്രാധാന്യമാണ് ഈ നാടകം വിവരിക്കുന്നത്. 2008 മതിലുകളാണ് മറ്റൊരു നാടകം. 2010 സ്പൈനൽ കോഡായിരുന്നു മറ്റൊരു നാടകം. ദീപൻ ശിവരാമനാണ് ഈ നാടകം സംവിധാനം ചെയ്തത്. 2010 തയ്യാറാക്കിയ ഈ നാടകം ഓക്സിജൻ തിയേറ്ററാണ് നിർമ്മിച്ചത്. 2016 ചന്ദ്രദാസൻ സംവിധാനം ചെയ്ത കാളി മറ്റൊരു വിജയ നാടകമായിരുന്നു. എറണാകുളം ലോകധർമ്മിയാണ് ഈ നാടകം നിർമ്മിച്ചത്. കാളി എന്ന നാടകത്തെക്കുറിച്ച് ഇടവേളയ്ക്ക് ശേഷം പറയാം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447760394007809990944756036.
2: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
6: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
7: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
8: മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചിത്ര പൗർണമി ലൈവ് പ്രോഗ്രാം.
9: ശ്രീമതി കൃഷ്ണൻ നായർ ശാന്തകുമാരി ചിത്ര.
10: ചിത്തിര നക്ഷത്രമായതുകൊണ്ട് ചിത്തിര ചിത്ര എന്നുള്ള പേര് അമ്മുമ്മ ഇട്ടു. എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ ഞാൻ എനിക്ക് പാട്ട് പഠിപ്പിക്കാനായിട്ട് സാറ് വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ചിത്ര തീരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവിടെ കൊണ്ട് കിടത്തുമ്പോൾ പാട്ട് എന്നെ പഠിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. കരച്ചിലില്ലാതെ ഒക്കെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ചിത്രയ്ക്കൊരു പാട്ടിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് മനസ്സിലായിരുന്നു. സോ ഡൗൺ ടു എർത്ത്, അതെനിക്ക് പറയാതെ വിനയം, ഒരു ആരും ഒരു ഇന്ന ഒരു ചെറുത് അങ്ങനെ ഒരു ചിന്തയേ ഇല്ലാത്ത ഒരാൾ, ഒരേപോലെ എല്ലാവരെയും കാണുന്ന ഒരാൾ, ഒരു മാതൃക തന്നെയാണ് പറയാം. എൻ്റെ ബേബിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന്.

0: പകരം വയ്ക്കാനാകാത്ത സ്വരവസന്തം നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ തെന്നിന്ത്യയുടെ വാനം പാടി ചിത്രാമ്മയുടെ 63rd ബർത്ത്ഡേ ദിവസമാണ് ഇന്ന്. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ മനോഹരമായൊരു പ്രോഗ്രാമിലേക്ക് ഇതാ ചുവടുറപ്പിച്ചിരിക്കുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ചിത്ര പൗർണമി എന്ന സ്പെഷ്യൽ പ്രോഗ്രാമാണ്. കേസ് ചിത്ര എന്ന മനോഹരമായ ശബ്ദത്തിലൂടെ കാലാതീതമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്ര ചേച്ചിയുടെ പാട്ടുകളിലൂടെ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമുക്ക് ഈ ഒരു ലൈവ് ഇങ്ങനെ കടന്നു പോകാമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓൺ എയറിൽ ചിത്ര ചേച്ചിയുടെ പാട്ടുകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതി. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു എന്താ പറയുക എസ് പി ബിയുടെ വാക്കുകൾ അല്ലെ, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ കണ്ടിട്ടില്ല ഇതിനു മുൻപ്, ഇനി കാണുകയില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. എത്ര എത്ര പാട്ടുകളാണ്, 25,000-ലധികം പാട്ടുകളാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ പല ഭാഷകളിലായിട്ട് ചിത്ര ചേച്ചി സമ്മാനിച്ചിട്ടുള്ളത്, തുടർന്നും സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. 63 വയസ്സെന്ന് പറയുമ്പോൾ 22-ാമത്തെ വയസ്സിൽ വളരെ ഫെയിം ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടി നിൽക്കുന്നൊരു ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ മാമിൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു ഒരു പ്രത്യേക ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്ന് പാടുമ്പോഴും അതേ ബ്യൂട്ടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും എനിക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ ശബ്ദത്തിന് പ്രായം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ.
1: അതെ, യെസ് യെസ്. നമ്മുടെ മലയാളികളുടെ സ്വന്തം വാനം പാടി തന്നെയാണ്, ഇന്ത്യയുടെ അഭിമാന ഗായികയാണ് പത്മഭൂഷൺ ജേതാവ് കെ എസ് ചിത്ര. എത്രയൊക്കെയായാലും ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, ആ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് കെ എസ് ചിത്രയുടെ പാട്ട് കേട്ടിട്ട് അതിൽ നിന്നും പിന്നോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട്. ആ പാട്ട് കേട്ട് ആർക്കാണ് മരിക്കാനായിട്ടൊക്കെ തോന്നിയില്ല, ആ സ്വരം നമ്മളെ പിടിച്ചിങ്ങനെ നിർത്തും. എത്ര ആയാലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം, ഇനിയും ഈ സൗണ്ടൊക്കെ കേൾക്കണം എന്ന് നമുക്ക് തോന്നും. അതിനെപ്പറ്റി ചിത്രാമ്മ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരാൾ ആത്മഹത്യക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പാട്ട് കേട്ടിട്ട് തിരികെ വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, ഞാൻ ഇനി ജീവിക്കും എന്നൊരു ഉറച്ച തീരുമാനം എടുത്തതായിട്ട് ചിത്രാമ്മ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്.
0: യെസ്, തീർച്ചയായും എപ്പോഴും ആ ഒരു നല്ലൊരു ചിരിയോടുകൂടി എപ്പോഴും ചിത്രാമ്മയുടെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിത്രാമ്മ പാടുന്ന ഒരു ഫേസ് നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ വരാറ്, നല്ലൊരു ഒരു ക്യൂട്ട് ഒരു സ്മൈലാണ്. എത്ര പാടുള്ള പാട്ടുകളാണെങ്കിലും വളരെ ആ മുഖത്തിൽ എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണ്, ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എത്ര വശ്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഈ സ്റ്റുഡിയോയിൽ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടൊന്ന് പാടും, പക്ഷെ പാടി അതിൻ്റെ ഔട്ട് ഇറങ്ങുന്ന സമയത്ത് ആ അതിൻ്റെ ആ ഒരു ഭാവം കറക്റ്റായിട്ട് ചിത്രാമ്മയ്ക്ക് പാടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിൽ വശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് പാട്ടുകൾ ചിത്രാമ്മ സമ്മാനിച്ചിട്ടുണ്ട്. പലപ്പോഴും ചിത്രാമ്മ തന്നെ പറയുന്നൊരു കാര്യമാണ്, ഇതെനിക്ക് പാടുമ്പോൾ നാണക്കേടായിരുന്നു, പക്ഷേ ഞാൻ പാടും. ഈ സംഗീതം തന്നെയാണ്, ആ ഒരു സംഗീത നദിയിലൂടെ ഇങ്ങനെ നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പാട്ടുകളാണ്, വ്യത്യസ്ത തരം ഭാവങ്ങൾ അല്ലേ. മലയാളത്തിൽ തന്നെയാണെങ്കിലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ഭാഷകളിലും ഇങ്ങനെ ഇത്രമാത്രം നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള മറ്റൊരു ഗായിക ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അഹങ്കാരത്തോടു കൂടി വളരെ സ്വാർത്ഥതയോടു കൂടി നമുക്ക് പറയാം
1: മലയാളത്തിൽ.
0: അതെ അതെ, തീർച്ചയായും. അങ്ങനെ കെ എസ് ചിത്രയുടെ ഈ 63rd പിറന്നാൾ നമ്മൾ അതിമനോഹരമായിട്ട് ഇതാ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളിങ്ങനെ നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചിത്രമ്മയുടെ പാട്ടുകൾ കേൾക്കാൻ, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് അല്ലേ.
1: അതെ, ഒരു ദിവസം പോലും കെ എസ് ചിത്രയുടെ ഒരു പാട്ട് പോലും കേൾക്കാത്ത ഒരു മലയാളി ഉണ്ടാവത്തില്ല. അതിപ്പോൾ നമ്മൾ കേൾക്കണ്ട എന്ന് വിചാരിച്ചാലും അമ്പലങ്ങളിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിന്ന് നമ്മൾ അത് കേട്ടിരിക്കും. ഒരു ചെറിയ വരിയെങ്കിലും നമ്മൾ കെ എസ് ചിത്രയുടെ ഒരു വരിയെങ്കിലും നമ്മൾ ഡെയിലി കേട്ടിട്ടാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു മലയാളിക്കും ഒരു ദിവസം പോലും കെ എസ് ചിത്രയുടെ പാട്ട് കേൾക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തേയില്ല. അത്രയ്ക്ക് മനോഹരമായ പാട്ടുകൾ കെ എസ് ചിത്ര നമുക്ക്
0: സമ്മാനിച്ചിട്ടുണ്ട് വിവിധ ഭാവങ്ങളിലൂടെ അല്ലേ. ഇപ്പം നമുക്കൊരു ഒരു നിരാശ, ഒരു കാമുകൻ, അല്ലെങ്കിൽ ആ ഒരു മൂഡിലിരിക്കുന്ന സമയത്ത് ഒരു പാട്ട് കാണും. അതുപോലെ തന്നെ ഈ അമ്മയുടെ സ്നേഹം, ആ ഒരു വാത്സല്യം തുളുമ്പുന്ന തരത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. പ്രണയാർദ്രമായിട്ടുള്ളത്, ആ പ്രണയത്തിന് തന്നെ വിവിധ ഘട്ടങ്ങളുണ്ട് അല്ലേ. അതെല്ലാ ഘട്ടങ്ങളും ഓൾമോസ്റ്റ് ചിത്രാമ്മയുടെ വോയിസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻ കേസിൽ നമ്മൾ ഏറ്റവും പീക്കായിട്ട് മലയാള സിനിമയിൽ ഏറ്റവും ഒരു ക്ലാസിക് ഫിലിംസിലൊന്ന് ഒന്നാണ് മണിച്ചിത്ര താഴെ എന്ന ചിത്രം. അതിൽ ഒരുപാട് ഡൈനാമിക്കുകളുള്ളൊരു പാട്ടുകളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ ചിത്രാമ്മ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഭാവങ്ങളിലൂടെയും ചിത്രാമ്മയ്ക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെന്നിന്ത്യയുടെ അല്ലേ ഒരു നൈറ്റിംഗേൾ എന്ന് തന്നെ ചിത്രാമ്മ അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ മലയാളികൾ സ്വന്തം വാനം പാടി എന്ന് പറയുമ്പോൾ പല ഭാഷകളിലും പല സംസ്ഥാനങ്ങളിലും അടിയാണ്, ചിത്രാമ്മ ഞങ്ങളുടേതാണ്, ചിത്രാമ്മ ഞങ്ങളുടേതാണ് എന്ന് പറയാനൊരു അടിയാണ്. ഇപ്പോൾ തമിഴുള്ളെങ്കിൽ പറയുന്നത് എന്താണ്, ചിന്നക്കുയിൽ എന്നാണ് ചിത്രാമ്മയെ വിളിക്കുന്നത്. അതുപോലെ തന്നെ തെലുങ്കുവിൽ സംഗീത സരസ്വതി എന്നാണ് വിളിക്കുന്നത്. ഉത്തരേന്ത്യക്കാർ പിയ ബസന്തി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ കന്നഡികർ വിളിക്കുന്നത് കന്നഡ കോകില എന്നാണ്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ സ്വന്തം ചിത്രാമ്മയ്ക്ക് എല്ലാ ഭാഷകളിലും അത്രയും സ്നേഹവും പരിഗണനയുമാണ് ലഭിക്കുന്നതെന്നാണ്. അപ്പോൾ മലയാളത്തിലെ ഇത്രമാത്രം പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ചിത്രാമ്മ പറയുന്നത് മലയാളം പാട്ടുകൾ പാടാൻ പാടാണ് എന്നുള്ളതാണ്. മലയാളി ആയിട്ട് കൂടി ചിത്രാമ്മ പറഞ്ഞിട്ടുണ്ട് മലയാളം പാട്ട് പാടാൻ കുറച്ച് ടഫാണ്, കന്നഡ സോങ്സ് ആണ് പാടാനാണ് കന്നഡയും മലയാളവും പാടാനാണ് ഏറ്റവും ടഫ്, അതിങ്ങനെ ഒടിഞ്ഞു വരില്ല എന്നാണ് ചിത്രാമ്മയുടെ വാക്കുകളിൽ വരുന്നത്.
1: ഇപ്പോഴും ഓർമ്മയുണ്ട് ചിത്രാമ്മ കന്നഡയും തെലുങ്കും പഠിച്ച് പാടുന്നത്, അതായത് എഴുതാനും വായിക്കാനും പഠിച്ചിട്ടാണ് ചിത്രാമ്മ പാടി തുടങ്ങുന്നത്. മലയാളം എങ്ങനെയാണ് ഒരാൾ എടുക്കുന്നത് അതേപോലെ തന്നെയാണ് തമിഴ്. എന്തായാലും നമ്മൾക്കൊക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആണ്, തമിഴ് പ്രൊണൗൺസിയേഷൻ എത്ര നമ്മൾക്കെല്ലാം ഒരുവിധം അറിയാം. അതേപോലെ തന്നെ ചിത്രാമ്മ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാണ് നന്നായിട്ട് പഠിച്ചിട്ടാണ് കന്നഡയായാലും തെലുങ്കായാലും ഒരു മാഷിനെ വീട്ടിൽ വിളിച്ച് വരുത്തി പഠിച്ചിട്ടാണ് ആ പാട്ടുകളെല്ലാം പാടിക്കൊണ്ടിരുന്നത്. ഓരോ ഭാഷയിലും പാടുമ്പോൾ ആ ഭാഷയെക്കുറിച്ച് നന്നായിട്ട് പഠിക്കും, എങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ ചെയ്യേണ്ടത്, ഏത് വരികളാണ് കറക്റ്റായിട്ട് വരേണ്ടത് എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ പാടാറുള്ളൂ എന്ന് ഒരിക്കൽ ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുണ്ട്.
0: അതെ അതെ, പലപ്പോഴും ചിത്ര ചേച്ചി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയിൽ നിന്ന് പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും ചെറിയ എന്തെങ്കിലും ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള കഴിവുകളുണ്ട് ആർട്ടിസ്റ്റുകൾ, നമ്മൾ പൊതുവെ എല്ലാവരുടെയും കാര്യമാണ്, ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രമല്ല. പക്ഷേ ചിത്രാമ്മ പറയുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ ആ ഒരു വിദ്യാർത്ഥിയായിട്ട് തുടരുക എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും നമ്മൾ നമുക്ക് എന്തോ അറിയാമെന്നുള്ളൊരു ഭാവം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ചിത്രചേച്ചി എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. തുടക്കകാലത്ത് എന്താണ് ഇത്രയും സിമ്പിൾ ആയിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ചിത്രാമ്മ പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്, എപ്പോഴും ഇപ്പോൾ ഇളയരാജ സാറിൻ്റെ ആണെങ്കിലും രവീന്ദ്ര മാഷിൻ്റെ ആണെങ്കിലും ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും കയ്യിൽ നിന്നും ഇപ്പോഴും ഞാനൊരു കുഞ്ഞു കുട്ടി എന്ന രീതിയിൽ വഴക്ക് കേൾക്കാറുണ്ടായിരുന്ന ഒരാളാണ്.
1: സ്റ്റേജിൽ പാടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ആദ്യമായിട്ട് സ്റ്റേജിൽ വന്ന് പാടുന്ന കണക്ക് വളരെ പേടിച്ച് ഭയതയോടൊക്കെയാണ്.
0: തുടക്കത്തിലെ രണ്ട് പാട്ടുകൾ പലപ്പോഴും ചിത്രാമ്മ പറയുകയാണ് ഞാൻ എൻ്റെ കൈ വിറച്ച് ചിലപ്പോൾ ഞാൻ തെറ്റിച്ചൊക്കെ ആയിരിക്കും പാടുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് കാണുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള വാനം പാടിയുടെ സ്വര വിസ്മയം തന്നെയാണെന്ന് പറയാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ 63 വയസ്സിലും തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആ ഒരു സംഗീത യാത്ര അതിനൊരു ചെറിയൊരു എന്താ പറയുക ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ചിത്ര പൗർണമി എന്ന ലൈവ് പ്രോഗ്രാം ദാ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രാമ്മയുടെ ഒരുപാട് പാട്ടുകളുണ്ട്, എല്ലാവരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന നിരവധി പാട്ടുകളുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാട്ടുകൾ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഒരു ടാസ്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന കുറച്ച് പാട്ടുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്കും ഈ ചിത്ര ചേച്ചിയുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേയിൽ നിങ്ങളുടെ വിഷസും നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളും ഒക്കെ പറയാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ചിത്ര ചേച്ചിയുടെ ബോളിവുഡിൽ തന്നെ ഏറ്റവും ഫെയിമായിട്ട് നിലനിൽക്കുന്നതിൽ ഏറ്റവും ആൾക്കാർ കേട്ടിട്ടുള്ള മനോഹരമായൊരു ഗാനം തന്നെ ആകട്ടെ ചിത്ര പൗർണമിയിൽ ആദ്യ ഗാനം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കേൾക്കാം, ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം.

0: തിരികെവരാം. കമ്മ്യൂണിറ്റി റേഡിയോ 90.4 FM ചിത്ര പൗർണമിയിലേക്ക് നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പാർവതി, എന്നോടൊപ്പം
1: ഗ്യാസ്. അപ്പോൾ ആതിരാണ്. അപ്പോൾ നല്ല നല്ല പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമാണല്ലേ. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ പാട്ടൊക്കെ കേട്ട് മനോഹരമായിട്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ചിത്ര ചേച്ചിയുടെ അതിമനോഹരമായിട്ടുള്ള ഈ സ്പെഷ്യൽ ഡേയിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗോപികയാണ്. അപ്പോൾ ഗോപിക പറഞ്ഞിരിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ ചിത്ര ചേച്ചി, ഒവ്വൊരു പൂക്കളുമേ എന്ന ഗാനം. അത് അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണല്ലേ.
0: അപ്പോൾ
1: ചിത്ര ചേച്ചി പാടിയതിൽ ഏറ്റവും മനോഹരമായിട്ട് നിലനിൽക്കുന്ന പാട്ടുകളിലൊന്നാണ് ഈ ഒരു പാട്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെയും ഇതിലെ ഒരു എന്താ ഒരു പെയിൻ നിലനിൽക്കുന്നുണ്ട്, ഒരു നിസ്സഹായാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു സിറ്റുവേഷനാണ് ആ ഒരു വോയിസിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്.
0: ഈ പാട്ടിന് വേണ്ടിയിട്ട് ചിത്രാമ്മയ്ക്ക് ദേശീയ അവാർഡും തമിഴ്നാട് സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ട്.
1: യെസ്, തീർച്ചയായും. അപ്പോൾ ആ മനോഹരമായ ഗാനം തന്നെ ആയിരിക്കും അടുത്തതായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അതുപോലെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജൻ സർ പറഞ്ഞിരിക്കുന്നു, ചിത്ര ചേച്ചിക്ക് ജന്മദിനാശംസകൾ. ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ. ആ രണ്ട് വോയിസിൻ്റെ ഒരു ബ്ലെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നമ്മുടെ ലൈഫിൽ തന്നെ കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമാണ് ചിത്ര ചേച്ചിയും ദാസേട്ടനും എന്നൊക്കെ പറയുന്നത്. അവരൊരു വോയിസിൻ്റെ ബ്ലെൻഡ് പലപ്പോഴും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു ആ ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ്. ചില കോമ്പിനേഷൻസ് ഒക്കെ അടിപൊളിയാണ്. SPB ചിത്രാമ്മ കോമ്പിനേഷനും അതുപോലെ അടിപൊളിയാണ് തമിഴിൽ. മലയാളത്തിൽ ഏറ്റവും മെയിനായിട്ട് നിലനിൽക്കുന്ന ആ ഒരു മെയിൽ ഫീമെയിൽ വോയിസ് ആ ഒരു ബ്ലെൻഡിങ് എന്ന് പറയുന്നത് ദാസേട്ടൻ്റെയും ചിത്ര ചേച്ചിയുടെയും തന്നെയാണ്.
0: കൂടാതെ ഫീമെയിൽ യേശുദാസ് എന്നും ചിത്രാമ്മ അറിയപ്പെടുന്നത്.
1: അതെ അതെ, തീർച്ചയായും. ഒരു പെർഫെക്ഷൻ വെച്ചൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ദാസേട്ടനെ പോലെ തന്നെ. ദാസേട്ടൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ ചിത്ര ചേച്ചിയുടെ എന്താ പറയുക, ചിത്ര ചേച്ചി ഏറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ദാസ് സാർ. അപ്പോൾ ദാസ് സാറിൻ്റെ ആ

0: ഒരു ഭക്ഷണ കാര്യത്തിലും അല്ലെങ്കിൽ വോയിസ് ശ്രദ്ധിക്കേണ്ട രീതിയിൽ ആണെങ്കിലും എല്ലാം ചിത്രചേച്ചി അതിങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഭക്ഷണ രീതികളിലെല്ലാം. അപ്പോൾ ദാസേട്ടം പറഞ്ഞിട്ടുണ്ട് അത്ര ഇങ്ങനെ എന്താ പറയുക ഓട്സ് കഴിക്കണം എന്നൊക്കെ, പക്ഷെ എല്ലാം കേൾക്കും, പക്ഷെ ചിത്ര ഓട്സ് കഴിക്കണം എന്ന് മാത്രം പറയുന്നത് കേൾക്കാറില്ല.
1: മധുരവും നന്നായി കഴിക്കുന്നു, കാരണം ദാസാർ എപ്പോഴും പറയും മധുരവും തണുപ്പും കഴിക്കാനേ പാടില്ല എന്ന് പറയും, പക്ഷെ ചിത്രാമയ്ക്ക് മാത്രം അത് പറ്റാറില്ല. ഭയങ്കരമായിട്ട് മധുരം ഇങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും പറയാറ്.
0: അപ്പൊ ചിത്രാമ പറയണ എല്ലാം ഞാൻ പറയുന്നത്, ദാസാർ പറയുന്ന എല്ലാം ഞാൻ കേൾക്കും, പക്ഷെ ഓട്സ് ഔട്ട്സിന്റെ കാര്യവും മധുരത്തിന്റെ കാര്യവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ഇഷ്ടത്തോടു കൂടി കാണുന്ന ഗാന ഗന്ധർവനെ അതേപോലെ തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ചിത്രാമ. അപ്പൊ ആ അതുകൊണ്ട് തന്നെ ഫീമെയിൽ യേശുദാസ് എന്ന് മാമിനെ വിളിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്.
1: തുടങ്ങിയ സമയത്ത് സംഗീത പരിപാടികളൊക്കെ യേശുദാസിനോടൊപ്പം സംഗീത പരിപാടികളൊക്കെ ചിത്രാമയ്ക്ക് കൂടുതൽ കൂടുതൽ കരിയറിൽ ഇങ്ങനെ വളർച്ച വന്നത് ഇങ്ങനെയുള്ള സംഗീത പരിപാടികളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷമാണ്. അതോ അതിൽ നിന്നാണ് ചിത്രാമ തന്റെ കരിയറൊക്കെ തുടങ്ങിയത്. പാട്ട് എങ്ങനെ പാടണം, എത്രമാത്രം ശ്രുതി ശ്രദ്ധിക്കണം എന്നൊക്കെ തുടങ്ങിയത് യേശുദാസ് സാറിൽ നിന്നാണ്.
0: യെസ്, തീർച്ചയായും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബാബുരാജൻ സാറിന്റെ മെസ്സേജ് ഇതാണ്, തിരുവോണ പുലരി എന്ന ഓണ ആൽബത്തിലെ പൂത്തങ്ങാടി എന്ന ഗാനം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഞാൻ റീജ, അപ്പൊ റീജാമ്മയ്ക്ക് എന്താ തുള്ളാത മനവും തുള്ളും എന്ന മൂവിയിലെ ചിത്ര ചേച്ചി പാടിയ ഇന്നിസെ പാടി വരും എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ പാട്ട് തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കവിത ചേച്ചിയുടെ ഒരു മെസ്സേജ് ഇതാണ്, ഗുഡ് ഈവനിങ് ആതിര പാർവതി, പ്രോഗ്രാമിൻ്റെ പേര് തന്നെ മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കവിതാമ്മ. അപ്പോൾ കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് ഇതാണ്, ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, ഇവിടെ ചിത്ര ചേച്ചിക്ക് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജശില്പിയിലെ അമ്പിളിക്കല ചൂടും നിൻ തിരു ഇടയിൽ എന്ന ഗാനം പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ടുകൾ ഒരുപാട് പാട്ട് ഇങ്ങനെ സോങ് സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, മാക്സിമം നമ്മൾ പ്ലേ ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഗോപികുട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ നിരവധി അവാർഡുകളാണ് ചിത്ര ചേച്ചിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടും അതിൻ്റെ അത്രയും ഇമോഷനൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു പാട്ട് കൂടിയാണ്. അപ്പോൾ ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് കേട്ടിട്ട് തിരികെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM ചിത്ര പൗർണമി.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം റേഡിയോ സാന്ത്വനം 90.4 FM ചിത്ര പൗർണിമയിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചിത്രശേഷിയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ആതിര? നമ്മളിങ്ങനെ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രശേഷിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിത്രശേഷി എന്നാ ജനിച്ചത് എന്നൊന്നും നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റത്തേയില്ല. 1963 ജൂലൈ 27 സംഗീതജ്ഞനും അധ്യാപകനുമായ കരമന കൃഷ്ണൻ നായരുടെ രണ്ടാമത്തെ പുത്രിയായി ഡോക്ടർ KS ചിത്ര തിരുവനന്തപുരത്ത് ജനിച്ചു. അമ്മ ശാന്തകുമാരി, പ്രമുഖ ഗായികയായിരുന്ന KS ബീന, ഗിറ്റാർ വിദഗ്ധൻ KS മഹേഷ് എന്നിവരാണ് സഹോദരങ്ങൾ. നമുക്കെപ്പോഴും അറിയാം, ചിത്രശേഷി എപ്പോഴും ഇൻ്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട് KS ബീന എന്ന് പറയുന്ന സഹോദരിയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഈ ഇന്റർവ്യൂ നമ്മളീ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബീന മാമിൻ്റെ സൗണ്ടോട് കൂടി തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. യെസ്, അതെ, എപ്പോഴും പറയാറുണ്ട് തന്നേക്കാൾ നന്നായിട്ട് പാടുന്നത് എൻ്റെ ചേച്ചിയാണ്, നന്നായിട്ട് പാടും, പക്ഷേ സ്റ്റേജ് ഫിയർ കാരണമാണ് പരിപാടിക്കൊന്നും വരാത്തത് എന്നൊക്കെ എപ്പോഴും പറയും. ബലം പ്രയോഗിച്ച് വരെ പാടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നുള്ളത് ചിത്രാമയ്ക്ക് എപ്പോഴും ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം അത്രയ്ക്ക് നന്നായി പാടും, ചിത്രാമയേക്കാൾ നന്നായി പാടുമെന്ന് എപ്പോഴും പറയാറുണ്ട്. അത്രയ്ക്ക് ഡൗൺ ടു എർത്ത് ആയ ഒരു പേഴ്സൺ ആണല്ലേ ചിത്രാമ എന്ന് പറയുന്നത്. കാര്യം എൻ്റെ സഹോദരി നന്നായി പാടും, എന്നേക്കാൾ നന്നായി പാടും, പക്ഷേ അവസരം ഇല്ലാഞ്ഞിട്ടല്ല, അവസരം ഞാൻ കൊടുക്കാഞ്ഞിട്ടോ അല്ല, പക്ഷേ എന്താന്ന് വെച്ചാൽ എൻ്റെ സഹോദരിക്ക് സ്റ്റേജ് ഫിയർ ആണ് അല്ലെങ്കിൽ പേടിയാണ്, അത് കാരണമാണ് അതിൽ എപ്പോഴും എനിക്കൊരു ദുഃഖമുണ്ടെന്ന് എപ്പോഴും ചിത്രാമ പറയാറുണ്ട്. സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ചിത്രാമയുടെ സംഗീതത്തിലുള്ള താല്പര്യം കണ്ടെത്തിയത് പിതാവായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ ഗുരുവും, പിന്നീട് ഡോക്ടർ K ഓമനക്കുട്ടി. ഈ ഓമനക്കുട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ്റെ സഹോദരിയാണ്. സഹോദരിയുടെ കീഴിലായിരുന്നു കർണാടക സംഗീതം അഭ്യസിച്ചത്. 1978 മുതൽ 1984 വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പ് ലഭിച്ചു ചിത്രാമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആദ്യമായി 1979 മലയാള സിനിമയിൽ പാടാനായിട്ട് ചിത്രാമയ്ക്ക് അവസരം കൊടുക്കുന്നത് MG രാധാകൃഷ്ണൻ സാറാണ്. അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന മനോഹര ഗാനം പാടിയാണ് KS ചിത്ര നമ്മുടെ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്.
2: അതെ, ഈ തുടക്ക സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, പലയിടത്തും ചിത്രാമ തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ കൾച്ചറൽ ടാലൻറ്റ് സ്കോളർഷിപ്പിന് ചെന്ന സമയത്ത് ഒരു സ്റ്റുഡൻ്റ് ആണ്, അധികമായിട്ട് സംഗീതത്തെ പറ്റി അത്ര നല്ല രീതിയിലുള്ള അറിവ് ഇല്ല, പഠിച്ചു തുടങ്ങുന്നേയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ഒരു ഇൻ്റർവ്യൂ ആണല്ലോ, അപ്പോൾ ആ ഒരു പാറ്റേണിൻ്റെ ഭാഗമായിട്ട് ജഡ്ജസ് ആയിട്ടിരുന്ന ആൾക്കാരൊക്കെ ചോദിക്കുകയാണ് ആരോഹണം അവരോഹണം എന്ന രീതിയൊക്കെ ചോദിച്ചപ്പോൾ ചിത്രാമ പെട്ടെന്ന് ചെറിയ കുട്ടിയാണ്, അപ്പോൾ അത്രയും അതിനുള്ള അറിവിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചിത്രാമ അത്രയും പഠനത്തിൻ്റെ ഭാഗത്ത്

0: ില്ലെങ്കിൽ കൂടും സംഗീതപരമായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്കോളർഷിപ്പിന് അംഗീകാരം ലഭിച്ചു എന്നാണ് ചിത്രാമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളത്.
1: അതെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പാട്ടിടും. ആ പാട്ടിടുന്ന സമയത്ത് ചിത്രാമ്മ കൂടുതൽ പഠിക്കുന്ന സമയമാണ് നമ്മൾ സന്ധ്യാസമയം എന്ന് പറയുന്നത്. ആ സമയങ്ങളിൽ ചിത്രാമ്മ ബുക്ക് എടുത്ത് വെച്ചിട്ട് അമ്പലത്തിലിടുന്ന പാട്ടിൻ്റെ ഏത് രാഗമാണ്, താളമാണ് ഇതൊക്കെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതെന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം പാട്ടെന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പാടണം, എനിക്ക് ഭാവിയിൽ ഒരു പാട്ടുകാരി അല്ലെങ്കിൽ ഗായിക ആയാൽ മതിയെന്ന് ചിത്രാമ്മയ്ക്ക് വളരെ ചെറുപ്പം മുതലേ ഒരു ഇതുണ്ടായിരുന്നു, വിഷയം ഉണ്ടായിരുന്നു.
0: തുടക്കത്തിൽ വീട്ടിൽ ആദ്യമായിട്ട് സംഗീതം പഠിക്കുന്നത് ചേച്ചിയായിട്ടുള്ള ബീനയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ അടുത്ത് ചെന്നിരുന്ന് അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കി ആദ്യം പഠിക്കുകയായിരുന്നു. പിന്നീടാണ് അഭ്യസിക്കാൻ വേണ്ടി, ഈ ഒരു കർണാട്ടിക് മ്യൂസിക് അഭ്യസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. തുടക്കകാലത്ത് ചേച്ചിയാണ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു പഠനത്തിൻ്റെ ഈ കേൾവി കൊണ്ട് പലതും ഇങ്ങനെ പഠിച്ച് പഠിച്ച് പിന്നീട് ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു ചിത്രാമ്മ ചെയ്തിരുന്നത്.
1: അതെ, എത്ര ചെറിയ കുട്ടി പാടിയാലും അതിന് എത്ര വലിയവരായാലും ചെറിയ കുട്ടിയായാലും ചിത്രാമ്മ ആ കേൾവി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. എപ്പോഴും പാട്ടിങ്ങനെ പാടുമ്പോൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധയോടെ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടി ഇരുന്ന് കേൾക്കുന്ന പോലെ, സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എനിക്കെന്നുള്ള രീതിയിൽ ഒരു കൊച്ചുകുട്ടി ഇരുന്ന് കേൾക്കുന്ന പോലെ ആര് പാടിയാലും ചിത്രാമ്മ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അത് ആസ്വദിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
0: അതെ, തീർച്ചയായും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മുടെ ചിത്രചേച്ചിയുടെ ഈ ഒരു പിറന്നാൾ ദിവസത്തിൽ, 63-ാമത്തെ ഈ പിറന്നാൾ ദിവസത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാതെ, എത്ര തലമുറകൾ കടന്നു പോയാലും ആ ഒരു സ്വരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്വരവസന്തത്തിൻ്റെ സാന്നിധ്യം എന്നും ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ചിത്രാമ്മയ്ക്ക് ഇങ്ങനെ മെസ്സേജസ് എല്ലാം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വനജാമ്മ തിരുമുല്ലാവാരത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇന്ത്യയിലെ വാനമ്പാടിക്ക് എൻ്റെ ജന്മദിനാശംസകൾ. 100 വയസ്സ് വരെ ജീവിച്ച് നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ വനജാമ്മ പറഞ്ഞിരിക്കുന്നത്. നന്ദനം എന്ന ചിത്രത്തിലെ കൃഷ്ണ എന്ന വിളിയോടെ അവസാനിക്കുന്ന ഒരു പാട്ടുണ്ട്, അത് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഏറ്റവും ചിത്രാമ്മയുടെ കരിയറിലെ കരിയർ ബെസ്റ്റ് എന്ന രീതിയിൽ എടുത്ത് പറയാൻ സാധിക്കുന്ന പാട്ടുകളിലൊന്നാണ്.
1: നമുക്ക് എപ്പോഴും ചിത്രാമ്മയുടെ പാട്ടുകൾ എടുത്ത് പറയുമ്പോൾ ഫസ്റ്റ് എപ്പോഴും കിടക്കുന്ന ഒരു പാട്ടിൽ ഒന്നായിരിക്കും ഈ നന്ദനം സിനിമയിലെ പാട്ട് എന്ന് പറയുന്നത്.
0: യെസ്. അതുപോലെ നമ്മുടെ റഷീദ കുരിപ്പുഴയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. തങ്കത്തോണി പിൻമലയോരം കണ്ടേ, ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യുമോ? ചിത്ര ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ നേർന്നിട്ടുണ്ട്. അപ്പോൾ റഷീദ കുരിപ്പുഴയിൽ നിന്ന് തീർച്ചയായും നമ്മൾ ആ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഇതിന് മുൻപ് മെസ്സേജ് അയച്ചതാണ് നമ്മുടെ ചിത്രാമ്മ അയച്ചിരിക്കുകയാണ്, പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ കുന്നത്തെ കൊന്നയ്ക്കും എന്ന പാട്ട്. അതും ഒരു അടിപൊളി ഒരു സോങ് ആണ് അല്ലേ? അപ്പോൾ ആ ഒരു പാട്ട് നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഈ ചിത്ര പൗർണമി എന്ന ലൈവ് പ്രോഗ്രാമിൽ നമ്മുടെ ഒരു ട്രിബ്യൂട്ട് ായിട്ട് നമ്മളിങ്ങനെ പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളെല്ലാം നമ്മളിങ്ങനെ മാക്സിമം വെച്ചു കൊടുക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. ആ ഒരു പാട്ട് കേട്ടാലോ?
1: അതെ, തീർച്ചയായും കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ചിത്ര പൗർണമിയിലേക്ക് നമ്മളിങ്ങനെ ചിത്ര ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ചിത്രാമയെ കുറിച്ച് പറഞ്ഞു, യേശുദാസ് സാറിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അവരാണ് ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങളൊക്കെ പാടിയിരിക്കുന്നത്. എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും ഇന്ത്യയിലെ ഏറ്റവും അധികം യുഗ്മഗാനങ്ങൾ പാടിയിട്ടുള്ള ഗായകരിലാണെന്ന് എടുത്തു പറയാറുണ്ട് നമ്മളല്ലേ ഇപ്പോഴും. കാരണം അവരുടെ രണ്ടുപേരുടെ ആ കോമ്പൻസേഷനുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു നമ്മളേതോ ഒരു ഫീലിംഗ് ഇങ്ങനെ പറന്ന് പോകുന്ന പോലെ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത്ര അടിപൊളിയായിട്ടാണ് അവർ പാടുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായി യേശുദാസിനോടൊപ്പം എണ്ണിയാൽ ഒടുങ്ങാത്ത യുഗ്മഗാനങ്ങൾ ചിത്ര ആലപിച്ചിട്ടുണ്ട്. എസ് പി ബാലസുബ്രഹ്മണ്യം കഴിഞ്ഞാൽ സിനിമയിൽ യേശുദാസിനോടൊപ്പം ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിച്ചത് ചിത്ര തന്നെയാണ്. 80-90 കാലഘട്ടങ്ങളിൽ യേശുദാസിനെയും ചിത്രയും കൊണ്ട് പാടിക്കാത്ത സംഗീത സംവിധായകർ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എസ് പി ചിത്ര കോംബോ, അതേപോലെ യേശുദാസ് ചിത്ര കോംബോ അത്രയ്ക്കും ജനകീയമായിരുന്നു. ഒരിടയ്ക്ക്, അതായത് ഒരു സ്റ്റേജ് ഷോയിൽ ഇവർ മൂന്ന് പേരും കൂടി നിന്ന് പാടുന്ന ഒരു സ്റ്റേജ് ഷോ തന്നെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റായ ഒരു സ്റ്റേജ് ഷോ തന്നെയാണ്. ഇപ്പോഴും ആൾക്കാർ അതൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഇപ്പോഴും അതൊക്കെ കാണാറുണ്ട്. അത്രയ്ക്കും ഹിറ്റായ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു അത്.
1: അതെ. അപ്പോൾ അങ്ങനെ ചിത്രാമ്മയുടെ അല്ലെങ്കിൽ ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനെ പറ്റി പറയുമ്പോൾ എല്ലാവരുമായിട്ടും അല്ല, ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിലും ഇന്നും എന്താ പറയുക, ചിത്ര ചേച്ചിക്ക് ഭയമില്ല. പുതിയ തലമുറ വന്നു അല്ലെങ്കിൽ അവർ പാടുന്നു, അപ്പം അതിൽ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് അർഹിച്ചത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും എന്നുള്ളൊരു രീതിയാണ് ചിത്രാമ്മ പലപ്പോഴും പറയുന്നത്.
0: സംഗീത സംവിധായകരാണെങ്കിലും ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരോടൊപ്പം എല്ലാം ചിത്രാമ്മ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോഴും ആരും അതിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകരൊക്കെ പറയാറുണ്ട്, നമ്മൾ പുതിയ ഒരാളെ വിളിച്ച് പാടാനായിട്ട് എങ്ങനെ നിർത്തുന്നു അതേപോലെയാണ് ചിത്രാമ്മ വരുമ്പോൾ സ്റ്റുഡിയോയിൽ വരുമ്പം. ഞാൻ എനിക്ക് വലിയ പാട്ടറിയാം അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല, പറയുക അത് അതേപോലെ പാടി തന്നിട്ടായിരിക്കും ചിത്രാമ്മ പോകുക എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
1: അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഡൗൺ ടു എർത്ത് ആണ്, ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ സ്റ്റുഡിയോയിൽ കയറുന്ന സമയത്തും ഇത്രയും വർഷത്തെ ഒരു 47 വർഷത്തെ ഈ ഒരു സംഗീത സബരി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. 47 വർഷം എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമല്ല അല്ലേ. അതിൽ അതേ രീതിയിൽ അതേ ഫോർമാറ്റിൽ പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ലെജൻഡറി സിംഗർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സംഗീതത്തിൻ്റെ വിസ്മയമായിട്ട് തന്നെ അല്ലെങ്കിൽ ഇതിഹാസമായിട്ട് തന്നെ നമ്മുടെ ചിത്ര ചേച്ചിയെ അറിയപ്പെടുന്നത്. അപ്പോൾ ചിത്ര ചേച്ചി പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് പുതിയ ജനറേഷനിലെ സംഗീത സംവിധായകർ, അപ്പോൾ അവർ പുതിയ ശബ്ദങ്ങൾ തേടാൻ ആഗ്രഹിക്കാതെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ചിത്ര ചേച്ചിയുടെ വോയിസ് അത് ആപ്റ്റായിട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴും സ്റ്റുഡിയോയിൽ ചിത്ര ചേച്ചി ഞാൻ എല്ലാം ഓക്കെ എന്ന രീതിയിലല്ല പറയുന്നത്, ഓക്കെ ആയോ മോനെ എന്നാണ് പലപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഈ സംഗീത സംവിധായകർ എപ്പോഴും ചിന്തിക്കുകയും നമ്മളോട് ഓക്കെ ആണോ എന്ന് എന്താണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ടെൻഷനാണ് പലപ്പോഴും സംഗീത സംവിധായകരും ചിത്ര ചേച്ചിയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും കേട്ടറിവുകൾ. അപ്പം അത്രയും മനോഹരമായിട്ട് ഇങ്ങനെ ആ ഒരു സംഗീത യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ചിത്ര ചേച്ചി.
0: രവീന്ദ്രമാഷ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്റ്റുഡിയോയിൽ ചിത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം, അത്രയും നേരം ചിത്രം നമുക്ക് വേണ്ടി നിൽക്കും. ഒരു നമ്മുടെ കമലദളം സിനിമയിൽ ചിത്രാമ്മയ്ക്ക് പാടേണ്ടാത്ത ഒരു പാട്ടുണ്ട്, സായന്തനം ചന്ദ്രിക എന്ന് പറഞ്ഞ പാട്ട്. പക്ഷെ അത് ചിത്രാമ്മയല്ല പാടേണ്ടത്, യേശുദാസ് സാറാണ് പാടേണ്ടത്. ആ സമയത്ത് രവീന്ദ്രമാഷിന് തീരെ വയ്യായിരുന്നു. ആ സമയത്ത് യേശുദാസ് സാറിനോട് ഈ പാട്ട് പറഞ്ഞു കൊടുത്ത് പാടിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിത്രാമ്മ വന്ന് അത് പാടി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോയി. അത് കേട്ടിട്ടാണ് പിന്നെ യേശുദാസ് സാറ് ആ പാട്ട് പിന്നീട് പാടിയത്. അതിന് ഒരു ഓർമ്മയ്ക്ക് അത്രയും മനോഹരമായിട്ട് ചിത്രാമ്മ പാടിയതുകൊണ്ട് ആ സിനിമയുടെ സംവിധായകൻ അതിൻ്റെ കുറച്ച് പോർഷൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇട്ടിട്ടുണ്ട്. അതായത് ലാലേട്ടൻ മരിക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ചെറിയ ഒരു പോർഷൻ ആ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് യൂട്യൂബിലൊക്കെ ആ ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഫീമെയിൽ വേർഷൻ കേൾക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
1: അതെ. അപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പല ഇപ്പോൾ നമ്മൾ കാണുന്ന പല ആൾക്കാരുടെയും പ്രിയപ്പെട്ട ശബ്ദങ്ങളിലൊന്നായിട്ട് തന്നെ ചിത്രാമ്മയുടെ ശബ്ദം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചിത്രാമ്മയുടെ ഇപ്പോൾ പാർവതി നേരത്തെ പറഞ്ഞിരുന്നു ചിത്രാമ്മയുടെ ഒരുപാട് ഇപ്പോൾ ചിത്രാമ്മ ദാസേട്ടൻ അതുപോലെ അത് എസ് പി ബി ആയിട്ട് പാടുന്നത് അങ്ങനെ ഒരുപാട് പുതിയ ജനറേഷൻ്റെ കൂടെയൊക്കെ പാടി എല്ലാ തരത്തിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻസൊക്കെ ഉണ്ട്. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഏതായിരിക്കും പാർവതി ആ പാട്ട്?
0: അതെ, ലാലേട്ടൻ്റെ കൂടെ പാടിയ പാട്ട് എനിക്ക് സ്ഫടികത്തിലെ പാട്ടായിരുന്നു
1: ഏഴിമലപ്പൂഞ്ചു. എനിക്ക് അതുപോലെ തന്നെ അത് അതിൽ ചിത്രാമ്മയാണോ നമ്മുടെ എന്താ പറയുക സ്റ്റേജിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇന്നത്തെ ഒരു പുതിയ ജനറേഷൻ ആണെങ്കിലും ഇപ്പോൾ റിമി ടോമിയുടെ ഒരു കാലം തൊട്ടാന്ന് തോന്നുന്നു എന്താ പറയുക ഈ ഒരു സ്റ്റേജ് ഷോസ് കുറച്ചും കൂടെ ഒന്ന് വൈബായിട്ട് തുടങ്ങിയ ഒരു ടൈം എന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ
0: അതുവരെ എല്ലാവരും
1: ഒരു മിതത്വം പാലിച്ചിരുന്നു, പക്ഷെ അതിനുശേഷം ഒരു വൈബ്രന്റ് ആയിട്ടാണ് സ്റ്റേജ് ഷോസിനെയൊക്കെ കണ്ടിരുന്നത്. അപ്പം അത് പക്ഷേ അതും നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ പലപ്പോഴും ഈ എന്താ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് പാടുന്നതിനേക്കാൾ കുറച്ചും കൂടെ ആൾക്കാരെ ഇംപ്രസീവ് ആക്കി പാടുന്നതിനും നമ്മൾ അതിനോടും നമ്മൾ എന്താ പറയുക താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ചിത്രാമ്മയ്ക്ക് ഇപ്പോഴും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നാണ് പാടുന്നത്. പക്ഷേ പാടുന്ന പാട്ടുകൾ എത്ര ഡൈനാമിക് ഉണ്ടെങ്കിലും ചിത്രാമ്മ സ്റ്റഡി ആയിട്ട് നിന്ന് പാടും.
0: ഈ പാട്ടിനെ കുറിച്ച് ചിത്രാമ്മ എപ്പോഴും പറയാറുണ്ട്, ചിത്രാമ്മയ്ക്ക് ഭയങ്കര നാണമായിരുന്നു ഈ പാട്ട് പാടാൻ, എനിക്ക് ഭയങ്കര നാണമാണ് ഇത് പാടാൻ. അതുകൊണ്ട് ആദ്യമേ ചോദിച്ചിരുന്നു ഞാൻ തന്നെ ഇത് പാടണോ ഞാൻ തന്നെ. അപ്പോൾ പറഞ്ഞിരുന്നു ഇല്ല ചിത്ര പാടിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു നാണമൊക്കെ സഹിച്ച് കടിച്ചു പിടിച്ചാണ് പാടിയത്. ഒരു കാലഘട്ടം വരെ ചിത്രശേഷി ഈ പാട്ട് സ്റ്റേജ് ഷോകളിൽ പാടാറേ ഇല്ലായിരുന്നു, കാരണം നാണമായിരുന്നു. പിന്നെ ഇപ്പൊ ഒക്കെ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ പാടുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ പാട്ടിറങ്ങിയ ഒരു കാലഘട്ടം വരെയും ചിത്രശേഷിക്ക് ഈ പാട്ട് സ്റ്റേജിലൊക്കെ നിന്ന് പാടാൻ ഭയങ്കര നാണമായിരുന്നു.
1: ചിലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പാട്ട് ചിത്രാമ്മ പാടിയതാണോ? അതെ, ചിത്രശേഷിയാണ് അത്രയും എന്താ പറയുക അങ്ങനെയും പാടാൻ. ഒരു ഗായിക എന്ന് പറയുമ്പോൾ എല്ലാ വേർഷൻസും പാടാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പം അതിന് വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗീതജ്ഞയാണ് നമ്മുടെ ചിത്ര ചേച്ചി എന്ന് പറയുന്നത്. ഈ സിനിമയിലെ തന്നെ ഇതുപോലെ തന്നെയാണ് മറ്റൊരു വേറൊരു പാട്ട് കൂടെ ഉണ്ട്, അതും എനിക്ക് ഫേവറേറ്റ് ആണ്. നമ്മുടെ ഉർവശി മാമിൻ്റെ ഗംഭീര അഭിനയത്തിനൊപ്പം ഇങ്ങനെ ചൂടുറപ്പിച്ചിട്ടുള്ള ഒരു ശബ്ദ സാന്നിധ്യമാണ് ചിത്രചേച്ചി. ആ പാട്ട് പാർവതി കേട്ടിട്ടുണ്ട്?
0: ആ തീർച്ചയായും.
1: പരിമല ചെരുവിലെ പടിപ്പുര വീട്ടിൽ പതിനെട്ടാം പട്ട തെങ്ങു വച്ചു.
0: അത് കേൾക്കുമ്പോ നമുക്ക് തോന്നും

0: കുടിച്ചിട്ടുണ്ട് എന്ന്
1: നമുക്ക് തോന്നും.
0: ചിലര് ചോദിക്കുന്നേ കേട്ടിട്ടുണ്ട്, ചിത്രം കുടിച്ചിട്ടാണോ പാടിയത്? അത്രയല്ല, അത്രയും ഒരു എന്താ പറയാ, അതിന്റെ ഒരു അതാണ് നമ്മൾ ഇതിഹാസം എന്ന്, സംഗീതത്തിന്റെ ഒരു ഇതിഹാസം എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെ അത്രയും ഒരു ഇമ്പാക്റ്റ് ആണ് ഓരോ പാട്ടിനും ചിത്ര ചേച്ചി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതിമനോഹരമായ ശബ്ദ സാന്നിധ്യത്തിലൂടെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ചിത്ര ചേച്ചിയുടെ ഈ മനോഹരമായ സമയത്ത് നമുക്ക് ഈ ചിത്ര പൗർണമിയിലൂടെ ഈ ഒരു പാട്ട് തന്നെ കേട്ടാലോ? നമ്മുടെ മോഹൻലാൽ കോമ്പിനേഷനിൽ ആ ഒരു ശബ്ദ ഭംഗിയിൽ ചിത്ര ചേച്ചിയും മോഹൻലാലും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള ഏഴുമല പൂഞ്ചോല. ഞാൻ പാടുന്ന പോലെ അല്ല, ചിത്ര ചേച്ചിയും മോഹൻലാലും അടിപൊളിയായിട്ട് പാടിയിരിക്കുന്ന പാട്ടാണ്. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം ചിത്ര പൗർണമിയിലൂടെ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ചിത്ര പൗർണമി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം, പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ചിത്ര പൗർണമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ചിത്രചേച്ചിയുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന ചിത്രചേച്ചിയുടെ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. സമയം 4:37 ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കിങ്ങനെ പോകാനുള്ള സമയം. എത്രയും പെട്ടെന്ന് ചിത്രചേച്ചിയായിട്ടുള്ള പാട്ടുകളൊക്കെ പെട്ടെന്ന് ചോദിക്കുക, ഞങ്ങൾ പെട്ടെന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും.
1: അതിര, ചിത്ര പൗർണമിയിൽ നല്ല നല്ല പാട്ടുകളാണ് നമ്മുടെ ചിത്രചേച്ചിയുടെ അതിമനോഹരമായിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുകളാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കുറച്ച് എന്താ പറയുക, എത്ര കേട്ടാലും മതി വരാത്ത കുറച്ച് ലിസ്റ്റിലുള്ള കുറച്ച് പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മൾ ഈ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ അതെല്ലാം പ്ലേ ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പാട്ടുകളും നിങ്ങളുടെ ചിത്രചേച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ മെസ്സേജസ് ഒക്കെ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ പാർവതി, ചിത്രചേച്ചിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ബോളിവുഡിൽ നിരവധി അല്ല ഒരുപാട് പാട്ടുകാരുണ്ട്, പക്ഷേ തെന്നിൻ്റെയിൽ നിന്ന് ബോളിവുഡിലേക്ക് ചെന്ന് അവിടെ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഗായിക എന്ന് പറയുന്നത് നമ്മുടെ ചിത്രചേച്ചി തന്നെയാണല്ലോ. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് പാട്ടുകളൊക്കെ പാടുന്നത്. അപ്പോൾ അവരുടെ ഒരു അവരെപ്പോഴും പി ആർ ബസന്തി എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ തന്നെയും വളരെ ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റേജിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പാടുമ്പോഴോ സംസാരിക്കുമ്പോഴോ എല്ലാം വളരെ സൗമ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടിയും അവരുടെയൊക്കെ ഒരു മനസ്സിൽ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ഭാവമാണ് ചിത്രചേച്ചിക്കുള്ളത്. അത്ര മനോഹരമായിട്ടാണ് പാട്ടുകളൊക്കെ ചിത്രചേച്ചി സമ്മാനിക്കുന്നത്. എല്ലാ ഭാഷകളിലും അതിൻ്റെതായ ഒരു തന്മയത്വത്തോടു കൂടിയാണ് ചിത്രചേച്ചി പാടുന്നത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 6 ദേശീയ പുരസ്കാരങ്ങളാണ് ചിത്രചേച്ചിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ എന്താ പറയുക സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് തന്നെ 43-ലധികം സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ളൊരു ഗായികയാണ് ചിത്രചേച്ചി.
0: അതെ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചതും ചിത്രാമയ്ക്ക് തന്നെയാണ്. 6 തവണയാണ് ലഭിച്ചിരിക്കുന്നത്. 2005 പത്മശ്രീ പുരസ്കാരവും 2021 ചിത്ര കലാരംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ മാനിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3-ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്.
1: യെസ്, തീർച്ചയായും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഈ പണ്ടുള്ള ഇപ്പോൾ നസീർ സാറിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകളാണ്, എല്ലാം നമുക്ക് അറിയാവുന്ന മുഖങ്ങളായിരിക്കും.

0: അല്ലേ? അപ്പൊ അത്രയും ഇങ്ങനെ ഓടി നടന്ന സത്യൻ സാർ ആണെങ്കിലും നസീർ സാർ ആണെങ്കിലും ഷീലാമ്മയാണെങ്കിലും ശാരദാമ്മയാണ് എല്ലാവരും ഇങ്ങനെ ഓടി നടന്നിട്ടാണ് അഭിനയിക്കുന്നത്. അതുപോലെ ഓടി നടന്ന് പാട്ട് പാടിയിട്ടുള്ള ഒരു ഗായിക കൂടിയാണ് ചിത്ര ചേച്ചി എന്ന് പറയുന്നത്. ദാസേട്ടനും അവർ ഒരു കാലഘട്ടം, നമ്മുടെ ഈ മലയാള സിനിമാ ഗാനങ്ങളുടെ ഒരു സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 80s 90s കാലഘട്ടമുണ്ട്. ആ ഒരു ടൈമിൽ 15 മണിക്കൂറിലധികമായിട്ട് തന്നെ 12 പാട്ടുകളൊക്കെ ചിത്രാമ്മ പാടിയിട്ടുണ്ട് എന്നൊരു കേട്ടറിവുണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും പാട്ടുകളാണ് ഒരു ദിവസം തന്നെ ഇത്രയും മണിക്കൂറിനുള്ളിൽ ചിത്ര ചേച്ചി പാടിയിട്ടുള്ളത്. റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് പലപ്പോഴും ഈ ദാസേട്ടൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കളിയാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ ചിത്ര ചേച്ചിയും നമ്മുടെ സുജാത മാമിനെയൊക്കെ ഇങ്ങനെ കളിയാക്കിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത്ര മനോഹരമായിട്ട് പാട്ടുകളിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടം പിടിച്ചിട്ടുള്ള ഏതൊരു വികാരത്തിനൊപ്പവും നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ചിത്ര ചേച്ചി നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്.
1: യെസ്, അതേപോലെ തന്നെ ഒരു തവണ ഒറീസ സംസ്ഥാന അവാർഡിനും അതേപോലെ ഒരു തവണ ബംഗാൾ സംസ്ഥാന അവാർഡും 16 തവണ കേരള സംസ്ഥാന അവാർഡും 11 തവണ ആന്ധ്ര സംസ്ഥാന അവാർഡ്, 4 തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും 3 തവണ കർണാടക സംസ്ഥാന അവാർഡും ചിത്ര ചേച്ചിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്.
0: യെസ്, തീർച്ചയായും ഈ ഒരു ചിത്ര പൗർണമി എന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഗായിക ചിത്ര ചേച്ചിയുടെ ഈ ഒരു ലൈവ് പ്രോഗ്രാമാണ്. അപ്പം അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പാട്ടുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ചിത്ര ചേച്ചിക്ക് അവാർഡിന് അർഹത കിട്ടിയിട്ടുള്ള നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പുരസ്കാരം ലഭിച്ച പാട്ട് എന്ന രീതിയിലായിരിക്കില്ല ചിത്രാമ്മയുടെ പാട്ടുകൾ നമ്മളെ ഹൃദയത്തിലേക്ക് എടുക്കുന്നത് അല്ലേ. പക്ഷേ അതിന് ആ ഒരു രീതിയിൽ കൂടി സംസ്ഥാനമാണെങ്കിലും രാജ്യമാണെങ്കിലും എല്ലാം ഒരു പ്രശസ്തി നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ദു പുഷ്പം എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള ചിത്ര ചേച്ചിയുടെ പാട്ടൊന്ന് കേട്ടാലോ.
1: അതെ, ദേശീയ അവാർഡ് കിട്ടിയ പാട്ടാണ്. 1989 അവാർഡ് കിട്ടിയത്.
0: അതെ, അപ്പോൾ ആ മനോഹരമായ ഗാനം നമ്മുടെ ഈ ചിത്ര പൗർണമി എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് കേട്ടെടുത്തിരിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ചിത്ര പൗർണമി.

0: വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM ചിത്ര പൗർണമി. നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള വാനം പാടി ചിത്രാമ്മയുടെ ബർത്ത്ഡേ ഇങ്ങനെ മനോഹരമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുകളിലൂടെ കാലാതീതമായി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആ ശബ്ദമാധുരം അല്ലേ. എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകൾ. ചിത്രാമ്മ ആദ്യമായിട്ട് പാടിയത് മലയാളത്തിന് വേണ്ടി പാടിയത് അട്ടഹാസം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഏകനായ എന്ന ചിത്രത്തിലൂടെയാണ് സൂപ്പർ ഹിറ്റ് ഒരു ഏറ്റവും പ്രശസ്തിയുള്ളൊരു സോങ്ങിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത ഒരു റെക്കോർഡിസ്റ്റിനും സംഗീത സംവിധായകനും ഈ പറയുന്ന ചിത്ര ചേച്ചിക്കോ പോലും അറിയില്ലായിരിക്കും അല്ലേ. മലയാളത്തിന് അല്ലെങ്കിൽ ലോക സംഗീത ലോകത്തിന് ലഭിക്കുന്ന ഏറ്റവും ഇതിഹാസമാണ് ഇവിടെ പിറവി കൊള്ളുന്നതെന്ന്. അത്രമാത്രം നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നൊരു പേരാണ് KS ചിത്ര എന്നുള്ളത്. അപ്പോൾ ചിത്രാമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ചെറിയൊരു ലൈവ് പ്രോഗ്രാമാണ് റേഡിയോ സാന്ത്വനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ചിത്രാമ്മയുടെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളെല്ലാം കോർത്തിണക്കാൻ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. മാക്സിമം നമ്മൾ ഈ കുറച്ച് നിമിഷത്തിനുള്ളിൽ ആ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നിങ്ങൾക്ക് വേണ്ടി ചിത്ര പൗർണിമയിൽ ഈ മനോഹരമായ പാട്ടുകൾ പ്ലേ ചെയ്ത് ചിത്രാമ്മയുടെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആതിരയും
1: ഞാൻ പാർവതിയാണ്. അപ്പം നമ്മളിങ്ങനെ ചിത്രാമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമാ ഗാനങ്ങൾ മാത്രമല്ല, ചിത്രാമ്മ നല്ല ഭക്തിഗാനങ്ങളും പാടിയിട്ടുണ്ട്. നമ്മൾ ഓരോ പാട്ടുകളും ഞാനിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതലൊക്കെ ഇടുന്നത് ചിത്രാമ്മ പാടിയ പാട്ടാണ്. അത് സിനിമയിലാണെങ്കിലും

0: ഭക്തിഗാനങ്ങളാണെങ്കിലും അത് ആൽബം സോങ്സ് ആണെങ്കിലും എല്ലാം ചിത്രാമ്മയുടെ കയ്യിൽ ഭദ്രമായിട്ട് ഇങ്ങനെ ഉണ്ട് അല്ലേ. അതേപോലെ പ്രണയം, വിരഹം, സന്തോഷം, കുഞ്ഞു കുട്ടികളുടെ സൗണ്ടിൽ പാടുക, അതൊക്കെ ചിത്രാമ്മ ഇങ്ങനെ എല്ലാ തലത്തിലും ചിത്രാമ്മ പാടിയിട്ടുണ്ട്. എത്ര പറഞ്ഞാലും നമുക്കതൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. പറഞ്ഞ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര പാട്ടുകൾ ചിത്രാമ്മ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്.
1: അതെ, തീർച്ചയായും ചിത്ര ചേച്ചി തെന്നിന്ത്യയുടെ ഒരു റാണി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഇതേ സെയിം ഒരു വിശേഷണം ചെറിയ കാലഘട്ടത്തിൽ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടി ചിത്രാമ്മയുടെ അമ്മ ട്യൂൺ ചെറിയ രീതിയിൽ ട്യൂൺ ചെയ്യുകയും വരികളൊക്കെ എഴുതുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, ഒരു വിശ്വാസമുള്ളൊരു അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു എന്താ ഒരു ദേവീ സാന്നിധ്യം പോലെ അവർ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരിങ്ങനെ തലയിൽ കൈവച്ചിട്ട് തെന്നിന്ത്യയുടെ റാണി ആയിരിക്കും എന്ന രീതിയിൽ ഇങ്ങനെ വിഷയമുണ്ടായി. പക്ഷെ അത് പിന്നീട് സംഭവിക്കുക തന്നെ ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ അതിൻ്റെ ഒരു പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ചിത്രാമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ചെറിയ രീതിയിലൊരു പാട്ടൊക്കെ പാടാൻ അറിയാമെങ്കിൽ തന്നെ പലർക്കും എനിക്ക് പാടാനൊക്കെ അറിയാം, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ ഇങ്ങനെ ഇച്ചിരി ജാടേക്കും. പക്ഷേ ചിത്രാമ്മ അവിടെ എന്താണ്, അത്രയും പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും ഡൗൺ ടു എർത്ത് ആയിട്ട് എനിക്ക് ഒന്നും അറിയില്ല, ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയാനുള്ളൊരു മനസ്സാണ് അല്ലേ. അവിടെയാണ് നമ്മൾ ആ ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിനൊപ്പം തന്നെ മാതൃകയാക്കേണ്ട ഒരു മെയിൻ ഘടകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ശ്രോതാക്കളിൽ ഒരാളാണ് നമ്മുടെ ബാബുരാജൻ സർ. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും. ചിത്രാമ്മയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ പാർവതി.
0: അതെ,
1: അപ്പോൾ ആ മനോഹരമായ ഗാനമാണ് നമ്മുടെ ബാബുരാജൻ സർ ചോദിച്ചിരിക്കുന്നത്. ആ മനോഹരമായ ഗാനം നമുക്ക് ചിത്ര പൗർണമിയിലൂടെ കേൾക്കാം, ആസ്വദിക്കാം, തിരികെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ചിത്ര പൗർണമി.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ചിത്ര പൗർണമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പാട്ടുകളൊക്കെ കേട്ടോണ്ടേ ഇരിക്കുകയാണ്. ആതിരേ,
1: ഞാൻ ആ ഹമ്മിങ്ങിൽ ഇങ്ങനെ അലിഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും ആ ഒരു ട്രെൻഡിങ്ങിൽ ഈ അഞ്ജലി അഞ്ജലിയുടെ ഹമ്മിങ് ഉണ്ട്. അപ്പോൾ ഈ ഹമ്മിങ് ഇങ്ങനെ പാടാൻ ഇങ്ങനെ ശ്രമം നടത്തും. പക്ഷേ ചിത്ര ചേച്ചിയുടെ റേഞ്ചിൽ അതൊരു വേറെ റേഞ്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു ചിത്ര പൗർണമി എന്ന പ്രോഗ്രാമിലെ പാട്ടുകൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. ഈ പാട്ടുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 മണിക്കൂറിനടുത്താകും, അല്ലെ? 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ അറിഞ്ഞത് ഇല്ല, ഇത്രയും പാട്ടുകൾ മാത്രമല്ല എവിടെയോ, അതായത് ചിത്ര ചേച്ചി പാടിയത് എവിടേക്കോ ഉള്ളൊരു പാട്ടുകൾ മാത്രമാണ് ഇതെന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസിൽ നിങ്ങളുടെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ തുടർന്നുള്ള സമയത്തൊക്കെ പാട്ടുകൾ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളായിട്ടുള്ള റഷീദ ചോദിച്ചിരിക്കുകയാണ്, തങ്കത്തോണി എന്ന ഗാനം ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രാമീണതയെല്ലാം നിറഞ്ഞിട്ട് ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അതിൻ്റെ വിഷ്വൽസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വിഷ്വൽസിന് കുറച്ചും കൂടി ഇമ്പമാകാൻ വേണ്ടിയിട്ട് ചിത്ര ചേച്ചിയുടെ ആ ഒരു ശബ്ദ സാന്നിധ്യമാണ്. അപ്പോൾ ആ പാട്ട് നമ്മുടെ റഷീദ ചോദിച്ചിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ചിത്ര പൗർണമിയിൽ അവസാനമായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരിലേക്ക് പറയുമ്പോൾ, ചിത്ര ചേച്ചി എന്ന് പറയുന്നത് തലമുറകളും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടവും മറക്കാൻ സാധിക്കാത്തൊരു പേരാണ് അല്ലേ. എത്രയൊക്കെ നമ്മൾ പാട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും അതിലൊക്കെ ഇങ്ങനെ അത്രയും മെൽറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സാന്നിധ്യമായിട്ട് തന്നെ നിലനിൽക്കുന്ന മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം ചിത്ര ചേച്ചി, നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്ര ചേച്ചിയാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ അത്രയും സ്നേഹത്തോട് കൂടിയിട്ടുള്ളൊരു സമർപ്പണമായിരുന്നു. മാക്സിമം പാട്ടുകൾ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ, എവിടേക്കോ ഉള്ള പാട്ടുകൾ എന്നാണ്. പല ഭാഷകളിലായിട്ടല്ലേ, പല ഭാഷകൾ, പല മനുഷ്യന്മാർ, പല വികാരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ലെജൻഡ് തന്നെയാണ് ചിത്ര ചേച്ചി എന്ന് പറയുന്നത്.
0: ഇന്ന് അത് 63 വയസ്സിലേക്ക് നിൽക്കുകയാണ്.
1: അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രിബ്യൂട്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നത്. മാക്സിമം നിങ്ങൾ ഈ ഒരു ദിവസം ആഘോഷിക്കുക അല്ലേ, ചിത്ര ചേച്ചിയുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുകളിലൂടെ. നിങ്ങൾക്ക് സന്തോഷം വരുമ്പോഴും ഒന്ന് പ്രണയിക്കാൻ തോന്നുമ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ കൂടെയുള്ള ശബ്ദമാണ് അല്ലേ. നമുക്ക് മറക്കാൻ സാധിക്കാത്ത ശബ്ദ സാന്നിധ്യം തന്നെയാണ് KS ചിത്ര എന്ന പേര്. ഒരിക്കലും മലയാള സിനിമയ്ക്ക്, മലയാള സംഗീത ശാഖയ്ക്ക് മറക്കാൻ സാധിക്കാത്ത ആ

0: ഒരു നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ചിത്ര ചേച്ചി ഒരു ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്നിട്ടുള്ള ഒരു വിഷ് നമ്മൾ നേരെയാണ് ഈ ഒരു വാനം പാടിക്ക് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആ മനോഹരമായ തങ്കത്തോണി എന്ന ഗാനത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ലൈവ് ജേണി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോട് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിരയും എന്നോടൊപ്പം
1: പാർവതിയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. പത്മഭൂഷൺ നേടിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശന്, SN ട്രസ്റ്റും കൊല്ലം ജില്ലയിലെ SNDP യോഗം യൂണിയനുകളും ചേർന്ന് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകി. ചടങ്ങിൽ RDC നേതൃത്വം, പോഷക സംഘടനകൾ, ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർ വെള്ളാപ്പള്ളിയെ വരവേറ്റു. സ്വാഗത സംഘം കൺവീനർ മോഹൻ ശങ്കർ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ജി ജയദേവൻ, ജോയിന്റ് സെക്രട്ടറി എ സോമരാജൻ എന്നിവർ പ്രസംഗിച്ചു. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ, BB ഗോപകുമാർ MLA, കോഓർഡിനേറ്റർ PV രജിമോൻ എന്നിവർക്ക് പുറമെ കൊല്ലം, ചാത്തന്നൂർ, ചവറ, കടയ്ക്കൽ, കൊട്ടാരക്കര, കുന്നത്തൂർ, പത്തനാപുരം, കരുനാഗപ്പള്ളി, കുണ്ടറ, പുനലൂർ എന്നീ യൂണിയൻ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വേദിയിലുണ്ടായിരുന്നു. കൊട്ടിയമുഖത്തല, കുണ്ടറ, മുട്ടയ്ക്കാവ് എന്നീ ഭാഗങ്ങളിലെ റോഡുകൾ സമാഗമിക്കുന്ന സ്ഥലമായ കണ്ണനല്ലൂരിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനെ കുറിച്ച് വിലയിരുത്താൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എത്തി. ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കാത്ത തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കരാറുകാർക്കും തൊഴിലാളികൾക്കും അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശം. റോഡിന് കുറുകെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ രാത്രി മാത്രം നടത്താനും ധാരണയായി. ടൗൺ വികസനത്തിന്റെ ഭാഗമായി പകൽ റോഡിന് കുറുകെ കുഴിയെടുത്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗതാഗത കുരുക്കിനിടയായത്. ഭിന്നശേഷിക്കാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പുതിയ തൊഴിലിടങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പേരന്റ്സ് അസോസിയേഷൻ ഓഫ് ഡിഫറന്റ് എബിലിറ്റീസ് ഗ്രൂപ്പ് കേരള SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ആദരവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.

0: ചടങ്ങിൽ പതാക കേരള സംസ്ഥാന പ്രസിഡന്റ് വരവിള നവാസ് അധ്യക്ഷത വഹിച്ചു. വിഷ്ണുമോഹൻ MLA, മേയർ AK ഹഫീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ഗാന്ധിഭവൻ ചെയർമാൻ പുനലൂർ സോമരാജൻ, ട്രാവൻകൂർ മെഡിസിറ്റി മെഡിക്കൽ കോളേജ് ചെയർമാൻ അബ്ദുൾ സലാം വെഞ്ഞാറുമൂട്, ജമാലിയ ട്രസ്റ്റ് ചെയർമാൻ വിഷ്ണു സുനിൽ പന്തളം, ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ, ജില്ലാ സെക്രട്ടറി സിയാദ് ഏഴംകുളം എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കർഷക ദിനത്തോടനുബന്ധിച്ച് മികച്ച കർഷകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി മികച്ച രീതിയിൽ ചെയ്ത ഗ്രൂപ്പ് ചെമ്മീൻ കർഷകൻ, നെൽ കർഷകൻ, മുതിർന്ന കർഷകൻ, വനിതാ കർഷക, കേര കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, ക്ഷീര കർഷകൻ, പഴം പച്ചക്കറി കർഷകൻ, SC കർഷകൻ, സമ്മിശ്ര കർഷകൻ, ജൈവ കർഷകൻ, കർഷക തൊഴിലാളി എന്നീ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി July 31. എഴുത്തുകാരൻ ഇളവൂർ ശശിയുടെ കാക്കോലി എന്ന പുസ്തക പരിചയം കേരളപുരം പബ്ലിക് ലൈബ്രറിയിൽ നടത്തി. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ബൈജു ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് C സന്തോഷ് അധ്യക്ഷനായി. അജീഷ് മാധവൻ പുസ്തകം പരിചയപ്പെടുത്തി. ചടങ്ങിൽ N ഷാനു, ഇളവൂർ ശശി, വിനോദ് കുമാർ, സുതീഷ് കുമാർ, സിന്ധു, അരുൺ K, R ലാലു, V സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പുനലൂർ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ കൂറ്റമരം വീണു തകർന്നു. സ്റ്റേഷന്റെ പിൻഭാഗത്തെ ഡോഗ് സ്കോട്ട് കെട്ടിടത്തിന്റെ സമീപത്തുനിന്ന് ചുവട് ദ്രവിച്ച വാഗമരമാണ് കഴിഞ്ഞ ദിവസം കടപുഴകിയത്. ഈ സമയം പ്രദേശത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി ഡോക്ടർ KS ആഷയെ നിയമിച്ചു. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനസ്തീഷോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഡോക്ടർ ആഷ. കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി കൂടിയായ ആഷ ബുധനാഴ്ച ചുമതലയേൽക്കും. ബയോമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് കെ ജോയിയെ ജനറൽ വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ടായും അനസ്തീഷോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മാത്യു വി മാമൻ കാഷ്വാലിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ടായും നിയമിച്ചു. കാലാവസ്ഥ മുന്നറിയിപ്പ്. കേരളത്തിൽ August 1 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും 29 പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും മഞ്ഞ അലർട്ട്. 30 പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music. An initiative of Pain and Palliative Care Trust, Kollam.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
7: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388813971, അല്ലെങ്കിൽ 81212168.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
7: ചരിത്രത്തിൽ ഇന്ന് July 27. ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചതും, ഹരിയാനയിലെ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മയക്കുമരുന്നിലെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ചതും, നഗരങ്ങളിലെ കാലാവസ്ഥ പ്രവചനം സാധ്യമാക്കുന്നതിനായി മൌസം മൊബൈൽ ആപ്പ് പുറത്തിറക്കിയതുമൊക്കെ ഒരു July 27. July 27 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 27. ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമദിനമാണ് ഇന്ന്. 2015 July 27 അദ്ദേഹം അന്തരിച്ചത്. September 2020 ഇന്നേ ദിവസമായിരുന്നു റഫാലിൻ യുദ്ധവിമാനങ്ങളുടെ ആദ്യ സംഘം ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. 2016 ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള കരാർ പ്രകാരം 36 ഇരട്ട എഞ്ചിൻ വിമാനങ്ങളാണ് ഇന്ത്യ ദസാൾട്ടിൽ നിന്ന് വാങ്ങിയത്. July 8 ഇന്നേ ദിവസമായിരുന്നു ഹരിയാനയിലെ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മയക്കുമരുന്നിലെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി

0: ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. നഗരങ്ങളിലെ കാലാവസ്ഥ പ്രവചനം സാധ്യമാക്കുന്ന മൗസം മൊബൈൽ ആപ്പ് ഭൂമിശാസ്ത്ര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ പുറത്തിറക്കിയത് 2020 ജൂലൈ 27 2002 എന്നീ ദിവസമായിരുന്നു കുമരകം കായലിൽ 29 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ടപകടം നടന്നത്. ടൊറന്റോ സർവകലാശാലയിൽ ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്സറും ഇൻസുലിൻ കണ്ടുപിടിച്ചത് 1921 ജൂലൈ 27 ദാദാഭായ് നവറോജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യ കമ്മിറ്റി സ്ഥാപിതമായത് 1889 ജൂലൈ 27. ജൂലൈ 27 CRPF സ്ഥാപിതമായത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.

0: പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യസാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
0: ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി T.Siddiq നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ V. മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ലോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ V. മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി BJPക്കെതിരെ ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA.

0: കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
0: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
2: കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 എലിപ്പാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപ്പാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. വളരെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും അതിനോട് ചേർന്ന് കായലിന്റെയോ നദികളുടെയോ വശങ്ങളിലാണ് കണ്ടൽ ചെടികൾ കാണുക. ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. പ്രകൃതിയുടെ ലോല സന്തുലനം നിലനിർത്തുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലോക കണ്ടൽക്കാട് ദിനം July 26 ആണ്. ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേരുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിനാൽ സമുദ്രജലത്തിലെയും ശുദ്ധജലത്തിലെയും ചില മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ആവാസ കേന്ദ്രവും പ്രജനന സങ്കേതവുമാണ് കണ്ടൽക്കാടുകൾ. കടലിലെ ചില മത്സ്യങ്ങൾ അനേക ദൂരം താണ്ടി കണ്ടൽക്കാടുകളിലെത്തി പ്രജനനം നടത്തുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ ഏറെ സഹായകമായ കണ്ടൽ ചെടികൾ കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളെയും കരയെയും ബാധിക്കാതെ.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൗരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭ. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു ആരോപിച്ചു.
2: और अपोजिशन के भी कई मेंबर्स ने अमेंडमेंट दिए हैं, वो भी तैयारी करके आए हैं. बहुत ही महत्वपूर्ण बच्चों के लिए, युवाओं के लिए, छात्रों का जिंदगी के लिए ये महत्वपूर्ण बिल है. सब बोलने वाले वक्ता भी तैयार हैं, फिर भी जानबूझ करके कांग्रेस पार्टी और उसके कुछ साथी जानबूझ करके आज इतना महत्वपूर्ण बिल पर चर्चा होने नहीं दे रहे हैं. मैं बहुत दुखी मन के साथ कह रहा हूँ. पहले दिन तो वो कह रहे थे कि चर्चा करना चाहिए, एग्जाम का मामला है, बच्चों का मामला है. अब जब
1: വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIRകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം

0: പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് September 10 മാറ്റിവെച്ചു. ഒമാർ ഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസിഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ ആപലപിച്ചു. സമുദ്രസഞ്ചാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. August 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
2: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടുപോയ 42 പേരെ വ്യോമസേന ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്.

0: ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1-ാം തീയതി തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 776 പോയിന്റ് ഉയർന്ന 76,835 നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും LOC സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാസേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷ സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

കാതുകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: This is Radio Santhanam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മഴ പോലെ ഹൃദയത്തിൽ പെയ്തിറങ്ങുന്ന ഒരു രാഗമാണ് മേഘമൽഹാർ. വാക്കുകൾക്ക് അതീതമായി മറ്റൊരാളോട് തോന്നുന്ന പ്രണയമില്ലേ, ചിലപ്പോൾ അതുപോലെ. കാതിനിമ്പവും ഹൃദയത്തിന് സുഖവും നൽകുന്ന ഒരുപിടി ഗാനങ്ങളുമായി മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നും ശബ്ദ സാന്നിധ്യമായി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി കലാകാരന്മാരുണ്ട്. അത്തരത്തിൽ ഒട്ടേറെ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങൾ ഇന്നത്തെ മേഘമൽഹാറിൽ നമുക്ക് ആസ്വദിക്കാം.

ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക വാണിയമ്മയുടെ ഗാനങ്ങളുമായാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. മികച്ച അരങ്ങേറ്റം തന്നെയായിരുന്നു വാണിയമ്മയ്ക്ക് ഹിന്ദിയിൽ ലഭിച്ചത്. ഋഷികേഷ് മുഖർജിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗുഡ്ഡി എന്ന ചിത്രത്തിനായി വസന്ത് ദേശായി ചിട്ടപ്പെടുത്തിയ ബോലേരെ പപീഹര എന്ന ഗാനത്തിന് ലഭിച്ച അംഗീകാരം അത്രമാത്രമായിരുന്നു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമാ മേഖലയിലെ നിരവധി ഗാനങ്ങളും വാണിയമ്മ പാടിയിട്ടുണ്ട്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിത്യഹരിത ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. 1950 നവംബർ 30 തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ജനനം. കലൈവാണി എന്നതാണ് യഥാർത്ഥ നാമം. അമ്മയിൽ നിന്ന് സംഗീതം പഠിച്ച വാണിയമ്മ 8 വയസ്സിൽ ആകാശവാണി മദ്രാസ് സ്റ്റേഷനിൽ പാടി തുടങ്ങി. പഠനത്തിലും കലാപരമായ പ്രവർത്തനങ്ങളിലും മിടുക്കിയായിരുന്ന വാണിയമ്മ സംഗീതത്തിന് വേണ്ടി തന്റെ ബാങ്ക് ഉദ്യോഗം രാജിവെക്കുകയുണ്ടായി.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വളരെ സ്നേഹപൂർവം ആധുനിക ഇന്ത്യയുടെ മീര എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എത്ര പ്രയാസകരമായ

രചനയുമായും എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് വാണിയമ്മയ്ക്കുണ്ടായിരുന്നു. 1970 മുതൽ 1990 വരെ ഇന്ത്യയിലുടനീളമുള്ള നിരവധി സംഗീത സംവിധായകരുടെ ഇഷ്ടഗായിക കൂടിയായിരുന്നു വാണിയമ്മ. വാണിയമ്മയുടെ ഗ്രഹണശക്തിയും സ്വരങ്ങളും എഴുതാനുള്ള കഴിവും കണ്ട് എം എസ് വിശ്വനാഥൻ ബ്ലോട്ടിംഗ് പേപ്പർ എന്നാണ് വാണി ജയറാമിനെ വിശേഷിപ്പിച്ചത്.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കന്നഡ, തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, മറാത്തി, ഒഡിയ, സംസ്കൃതം, തുളു, കാശ്മീരി തുടങ്ങി 19 ഭാഷകളിലായി 10,000-ൽ ഗാനങ്ങൾ വാണിയമ്മ ആലപിച്ചിട്ടുണ്ട്. സംഗീതത്തിൽ വാണിയമ്മയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഭർത്താവ് ജയറാം തന്നെയായിരുന്നു. സംഗീതത്തിലെ തന്റെ ഭാര്യയുടെ ജ്ഞാനം മനസ്സിലാക്കിയ അദ്ദേഹം വാണിയമ്മയെ ഉസ്താദ് അബ്ദുൾ റഹ്മാൻ ഖാന് കീഴിൽ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം അഭ്യസിപ്പിച്ചു. വാണി എന്ന പാട്ടുകാരിയെ പൂർണ്ണമാക്കിയത് അദ്ദേഹമാണെന്നും വാണിയമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.

ജീവിത ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് നാം ഇങ്ങനെ മേഘമൽഹാറിലൂടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. മലയാളിക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ് വാണി ജയറാം. 1973 സ്വപ്നം എന്ന ചിത്രത്തിലൂടെ സലീൽ ചൗധരിയാണ് വാണിയമ്മയെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നത്. ഈ ചിത്രത്തിലെ സൗരയുധത്തിൽ വിടർന്നൊരു കല്യാണ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. ഏതോ ജന്മ കൽപ്പനയിൽ നാദാപുരം പള്ളിയിലെ ഓലഞ്ഞാലിക്കുരുവി, മാനത്തെ മാരിക്കുറുമ്പെ തുടങ്ങി എത്രയെത്ര ഗാനങ്ങളാണ് വാണിയമ്മയുടെ ശബ്ദത്തിൽ നാം ആസ്വദിച്ചത്.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 2023 ഈ അനുഗ്രഹീത ഗായിക നമ്മെ വിട്ടു പിരിഞ്ഞത്. സംഗീത പീഠ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കലാകാരി കൂടിയായിരുന്നു വാണിയമ്മ. മികച്ച വനിതാ പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 3 തവണ ലഭിച്ചു. കൂടാതെ നിരവധി സംസ്ഥാന അവാർഡുകളും വാണിയമ്മയെ തേടിയെത്തി. കർണാടക, ഹിന്ദുസ്ഥാനി, തുമ്പി, ഗസൽ, ഭജൻ തുടങ്ങി വിവിധ സംഗീത രൂപങ്ങളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന വാണിയമ്മ പാട്ടിനു പുറമെ ഗാനരചയിതാവ്, ചിത്രകാരി, സംഗീത സംവിധായിക തുടങ്ങിയ മേഖലകളിലും മികവ് പുലർത്തിയിരുന്നു. ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം, ഇതേ സമയം. പ്രിയ ശ്രോതാക്കളോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചുകൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് തക്കുടു. അച്ഛൻ്റെയും അമ്മയുടെയും പുന്നാരക്കുട്ടനാണ് തക്കുടു. കുഞ്ഞിക്കണ്ണുകളും കള്ളച്ചീരിയും ഉള്ള തക്കുടു നല്ല മിടുക്കനാണ്. ഒരു ദിവസം തക്കുടുവും കൂട്ടുകാരും അച്ഛനമ്മമാർക്കൊപ്പം കടൽ തീരത്ത് പോയി. കടലിൽ കാൽ നനച്ചും പുറകോട്ട് ഓടിയും അവർ തീരത്ത് കളിച്ചു രസിച്ചു. തിരയിൽ കളിയത് രസമാണേ, കൂട്ടിന് കൂട്ടർ പലരുണ്ടേ, തണുത്ത കാറ്റും വരവുണ്ടേ, ആകെ കുളിരായി ചിരിയുണ്ടേ. കളിക്കിടെയാണ് അവർ ബലൂൺ വിൽക്കുന്ന

ഒരു കുട്ടിയെ കണ്ടത്. തക്കുടുവിന്റെ പ്രായമേ അവനുള്ളൂ. തക്കുടു അവനെ സൂക്ഷിച്ചു നോക്കി. ആകെ വാടിത്തളർന്ന മുഖമാണ് അവന്. ബലൂണും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ആളുകൾ വേണ്ട വേണ്ട എന്ന് പറയുന്നുമുണ്ട്. തക്കുടുവിന് സങ്കടമായി. പെട്ടെന്ന് അവനൊരു ഉപായം തോന്നി. അവൻ ചങ്ങാതിമാരോട് പറഞ്ഞു, നമുക്കിനി ബലൂൺ കൊണ്ട് കളിച്ചാലോ? എല്ലാവരുടെ കയ്യിലും ഓരോ ബലൂൺ വേണം, തക്കുടു പറഞ്ഞു. അതിന് ബലൂൺ എവിടെ? ഒരു സുഹൃത്ത് ചോദിച്ചു. തക്കുടു ബലൂൺ വിൽക്കുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു. ഉടനെ കുട്ടികളെല്ലാം അച്ഛനമ്മമാരോട് പറഞ്ഞ് ഓരോ ബലൂൺ വീതം വാങ്ങി. നിമിഷ നേരം കൊണ്ട് ആ കുട്ടിയുടെ കയ്യിലെ ബലൂൺ മുഴുവനും തീർന്നു. അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അത് കണ്ട് തക്കുടുവിനും സന്തോഷമായി. മിടുക്കനാണേ തക്കുടുമോൻ, നല്ലവനാണേ തക്കുടുമോൻ. മണ്ണിൽ നന്മകൾ ചെയ്യണം, നല്ലൊരു കുഞ്ഞായി മാറേണം. തക്കുടുവിനെ കാട്ടി ആകാശം പാട്ടുപാടി. ഒരു തണുത്ത കാറ്റ് തക്കുടുവിനെ തഴുകി കടന്നു പോയി. അവർ വീണ്ടും പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടു. കൂട്ടുകാരെ, ഈ കഥ ഇന്നിവിടെ തീരുന്നു. നാളെ മറ്റൊരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.

0: ബെഡ്ടൈം സ്റ്റോറീസ് അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: தாய்க்கெலவி.
1: ஏன் கோச்சிட்டு போதியா?

0: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. വിജയത്തിന്റെ ആർപ്പുവിളികളും പരാജയത്തിന്റെ നിശബ്ദ കണ്ണീരും ഒരേ മൈതാനത്ത് കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവം ഫിഫ വേൾഡ് കപ്പ്. ഏതാനും ആഴ്ചകൾ ലോകത്തെ ഒരേ ഒരു വികാരത്തിൽ കൂട്ടിയിണക്കിയ ഈ ഫുട്ബോൾ ഉത്സവം അവസാനിച്ചപ്പോൾ ബാക്കിയാകുന്നത് അനേകം ഓർമ്മകളും പുതിയ റെക്കോർഡുകളും വരും കാലം വരെ പറയപ്പെടുന്ന ചില വിസ്മയ നിമിഷങ്ങളുമാണ്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ആ മനോഹര നിമിഷങ്ങളിലേക്കും റെക്കോർഡുകളിലേക്കും നമുക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാം. 2026 ഈ ലോകകപ്പ് പല കാരണങ്ങളാൽ ചരിത്രത്തിൽ ഇടം നേടി. ആദ്യമായി 48 ടീമുകൾ പങ്കെടുത്ത ലോകകപ്പ് 3 രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, മെക്സിക്കോ സംയുക്തമായി വേദിയായ അപൂർവ ടൂർണമെന്റ്. കൂടുതൽ ടീമുകൾ, കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ ആരാധകർ. ലോക ഫുട്ബോളിന്റെ ആഘോഷം മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലമായി. ഗ്രൂപ്പ് ഘട്ടം മുതൽ തന്നെ അപ്രതീക്ഷിത വിജയങ്ങളും കടുത്ത പോരാട്ടങ്ങളും ലോകകപ്പിനെ ആവേശമാക്കി. അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ ടീമുകൾ പലപ്പോഴും ശക്തരായ എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളിയായി. ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന ലോകകപ്പ് എന്ന ചരിത്ര നേട്ടം ഇത്തവണത്തെ ടൂർണമെന്റ് സ്വന്തമാക്കി. ഫൈനലിന് മുമ്പ് വരെ 301 ഗോളുകളാണ് ഈ ടൂർണമെന്റിൽ വല നിറച്ചത്. ഖത്തർ ലോകകപ്പിലെ 172 ഗോൾ റെക്കോർഡാണ് പഴങ്കഥയായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി. ഇത്തവണത്തെ ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയത്. ഫുട്ബോളിൽ അസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ നേടാനുള്ള അവസരം സൃഷ്ടിച്ച താരത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ്. അതായത് ഗോൾ നേടിയ താരം അവസാനമായി പന്ത് സ്വീകരിച്ചത് ആരിൽ നിന്നാണോ ആ നിർണായക പാസ് നൽകിയ താരത്തിനാണ് അസിസ്റ്റ് ലഭിക്കുക. ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഗോൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതും ഫുട്ബോളിൽ ഒരു വലിയ നേട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ലോകകപ്പോടെ മറ്റൊരു ചരിത്ര നേട്ടവും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന റെക്കോർഡ് ഇനി മെസ്സിയുടെ പേരിലാണ്. 12 അസിസ്റ്റുകളുമായി അദ്ദേഹം ഇതിഹാസ താരം ഡീഗോ മർഡോണയുടെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. ഈ ലോകകപ്പ് മറ്റൊരു അപൂർവ നേട്ടത്തിനും സാക്ഷ്യം വഹിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടൂർണമെന്റിൽ 3 താരങ്ങൾ 7 or more ഗോൾ നേടുന്നത്. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകളുമായി ഗോൾ വേട്ടയിൽ മുന്നിലെത്തിയപ്പോൾ അർജന്റീനയുടെ മെസ്സി 8 ഗോളുകളും നോർവേയുടെ ഏർലിംഗ് ഹാലൻഡ് 7 ഗോളുകളും സ്വന്തമാക്കി. ഇതോടെ ഒരു ലോകകപ്പിൽ 7 or more ഗോളുകൾ നേടിയ താരങ്ങളുടെ വിശിഷ്ടമായ എലൈറ്റ് ക്ലബിൽ ഈ 3 പേരും ഇടം പിടിച്ചു. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോകകപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന റെക്കോർഡ് 1.5 ലക്ഷം പേർ മാത്രമുള്ള കുറസാവോ സ്വന്തമാക്കി. ജർമ്മനിക്കെതിരെ ഗോൾ നേടിയ കുറസാവോ ലോകകപ്പിൽ ഗോൾ നേടുന്ന കുഞ്ഞൻ രാജ്യമെന്ന നേട്ടവുമായാണ് മടങ്ങിയത്. 2026 ഫിഫ വേൾഡ് കപ്പിൽ ചരിത്രം കുറിച്ച് ആഫ്രിക്കൻ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്ത 10 ആഫ്രിക്കൻ ടീമുകളിൽ 9 ടീമുകളും റൗണ്ട് ഓഫ് 32 യോഗ്യത നേടി. ഇത്രയധികം ആഫ്രിക്കൻ ടീമുകൾ നോക്കൌട്ട് ഘട്ടത്തിലെത്തുന്നത് ഇതാദ്യമായാണ്. ലോക ഫുട്ബോളിലെ ആഫ്രിക്കയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ തെളിവായി ഈ നേട്ടം മാറി. അരങ്ങേറ്റ ലോകകപ്പിൽ തന്നെ നോക്കൌട്ട് റൗണ്ടിലെത്തി ചരിത്രമെഴുതിയ ടീമാണ് കാബോ വേർദി. ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പെയിനെയും ഉറൂഗ്വേയും സമനിലയിൽ തളച്ച അവർ സൗദി അറേബ്യക്കെതിരായ സമനിലയോടെ റൗണ്ട് ഓഫ് 32 മുന്നേറി. നോക്കൌട്ട് റൗണ്ടിൽ അർജന്റീനയെ അധിക സമയത്തേക്ക് വലിച്ചിഴച്ചാണ് അവർ കീഴടങ്ങിയത്. ചെറിയ രാജ്യമെങ്കിലും ലോകകപ്പിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി കാബോ വേർദിയുടെ യാത്ര മാറി. ഈ ലോകകപ്പിലെ ഏറ്റവും തിളക്കമുള്ള വ്യക്തിഗത നേട്ടം സ്വന്തമാക്കിയത് ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയാണ്. വെറും 27 വയസ്സിൽ തന്നെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന അപൂർവ റെക്കോർഡ് എംബാപ്പെ സ്വന്തമാക്കി. ഈ ടൂർണമെന്റിൽ മാത്രം 10 ഗോളുകളും 4 അസിസ്റ്റുകളും കുറിച്ച അദ്ദേഹം ആകെ 14 ഗോളുകളിൽ നേരിട്ട് പങ്കാളിയായി. 22 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകൾ എന്ന അതുല്യ നേട്ടം അദ്ദേഹത്തിന്റെ സ്ഥിരതയും മികവും തെളിയിക്കുന്നു. ഈ അസാധാരണ പ്രകടനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ടൂർണമെന്റിലെ മികച്ച ഗോൾ വേട്ടക്കാരനുള്ള 2026 ഗോൾഡൻ ബൂട്ട് എംബാപ്പയെ തേടിയെത്തിയത്. വേഗതയും കൃത്യമായ ഫിനിഷിംഗും നിർണായക മത്സരങ്ങളിലെ പ്രകടനവും കൊണ്ട് ഓരോ ലോകകപ്പിലും സ്വന്തം ഇതിഹാസം രചിക്കുകയാണ് ഈ ഫ്രഞ്ച് സൂപ്പർ താരം. 2026 ഫിഫ വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയറിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് സ്പെയിനിന്റെ മധ്യനിര താരവും ക്യാപ്റ്റനുമായ പെഡ്രി എന്ന പെഡ്രോ ഗൊൺസാലസ് ലോപ്സ് ആണ്. കളിയുടെ വേഗത നിയന്ത്രിക്കുന്നതിലും കൃത്യമായ പാസുകളിലൂടെയും സ്പെയിനിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു പെഡ്രി. ഗോൾ നേടുക മാത്രമല്ല ടീമിന്റെ മുഴുവൻ കളിയും നിയന്ത്രിച്ച അദ്ദേഹത്തിന്റെ മികവിനുള്ള അംഗീകാരമായാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത്. വെറും 22 വയസ്സിൽ തന്നെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായി പെട്രി തന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയ ലോകകപ്പ് ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ അധികമാരും ചർച്ച ചെയ്യാതെ പോയ ഒരു നായകനുണ്ട്. മത്സരം ആവേശകരമായി നീണ്ടുനിന്നതിൽ നിർണായക പങ്കുവഹിച്ച ആ വ്യക്തി മറ്റാരുമല്ല അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. സ്പെയിൻ തുടരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അതിശയിപ്പിക്കുന്ന റിഫ്ലക്സ് സേവുകളിലൂടെ മാർട്ടിനസ് അർജന്റീനയെ വീണ്ടും വീണ്ടും രക്ഷിച്ചുകൊണ്ടേയിരുന്നു. വിരലിന് പരിക്കേറ്റിട്ടും ഒരു നിമിഷം പോലും പിന്മാറാതെ ഗോൾ മുഖത്ത് ഉറച്ചു നിന്ന അദ്ദേഹം ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയ ഗോൾ കീപ്പർമാരിൽ ഒരാളായി മാറി. ഓരോ സേവും അർജന്റീനയുടെ പ്രതീക്ഷയ്ക്ക് പുതിയ ജീവൻ നൽകി. ഒടുവിൽ അധിക സമയത്താണ് സ്പെയിൻ വിജയ ഗോൾ നേടിയത്. അർജന്റീന കിരീടം നഷ്ടപ്പെടുത്തിയെങ്കിലും ഫൈനലിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായി എമിലിയാനോ മാർട്ടിനസ് എന്നും ഓർമ്മിക്കപ്പെടും. പ്രായം വെറും 19, പക്ഷേ കളിക്കളത്തിൽ ആ പക്വത കണ്ടാൽ അത്രയും ചെറിയ പ്രായക്കാരനാണെന്ന് ഒരിക്കലും തോന്നില്ല. സ്പെയിനിന്റെ യുവ പ്രതിരോധ താരം പൌ കുർബാസിയാണ് ഈ ലോകകപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. ഓരോ മത്സരത്തിലും അസാമാന്യമായ ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടെയും പ്രതിരോധ നിരയെ നയിച്ച കുർബാസി സ്പെയിനിന്റെ കിരീടയാത്രയിലെ വിശ്വസ്ത സാന്നിധ്യമായിരുന്നു. എതിരാളിയുടെ ആക്രമണങ്ങൾ കൃത്യസമയത്ത് തടയാനും പ്രശസ്തരായ എതിരാളികളുടെ ഇടയിൽ യാതൊരു പതർച്ചയുമില്ലാതെ കളിച്ച ഈ യുവതാരം സ്പാനിഷ് ഫുട്ബോളിന്റെ ഭാവി എത്ര സുരക്ഷിതമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഒരു ലോകകപ്പ് കിരീടം നേടാൻ ഗോളുകൾ മാത്രം പോരാ, അതിന് പിന്നിൽ വിശ്വസിക്കാവുന്ന ഒരു ഗോൾ കീപ്പറും വേണം. സ്പെയിനിന്റെ ലോകകപ്പ് കിരീടയാത്രയ്ക്ക് ഏറ്റവും ഉറച്ച കാവലായി നിന്നത് ഗോൾ കീപ്പർ ഉനായി സീമോണായിരുന്നു. ടൂർണമെന്റിലുടനീളം 8 മത്സരങ്ങളിൽ 7 എതിരാളികൾക്ക് ഒരു ഗോൾ പോലും നേടാൻ അവസരം നൽകാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. ആകെ വഴങ്ങിയത് ഒരു ഗോൾ മാത്രം. ഈ അസാധാരണ മികവിനുള്ള അംഗീകാരമായാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ഉനായ് സിമോണെ തേടിയെത്തിയത്. 2010 ഇക്കർ കസിയാസിനു ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ സ്പാനിഷ് ഗോൾ കീപ്പർ കൂടിയാണ് അദ്ദേഹം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി. 2026 ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എന്ന റെക്കോർഡിൽ അർജന്റീനയുടെ ഇതിഹാസം മറഡോണയെ ലയണൽ മെസ്സി ഈ ലോകകപ്പിൽ മറികടന്നു. 12 അസിസ്റ്റാണ് മെസ്സിയുടെ പേരിലുള്ളത്. ഗ്രീക്ക് ഹീറോ ഹെർക്കുലീസ് ഫുട്ബോളിൽ അവതരിച്ചാൽ അത് മെസ്സി അല്ലാതെ മറ്റാരുമാകില്ല. 2026 ലോകകപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും കൈവരിച്ച ഹെർക്കൂലിയൻ ടാസ്ക് കളികളിലൂടെ മെസ്സി അർജന്റീന എന്ന രാജ്യത്തിന് മാത്രമല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ലോക ജനതയ്ക്കാകെ യോദ്ധാവാണ്. പകരക്കാരനില്ലാത്ത ഒരേ ഒരു യോദ്ധാവ്. നിലവിലുള്ള ചാമ്പ്യന്മാരായ അർജന്റീനയെ കീഴടക്കിയ സ്പെയിനിന് ഈ വിജയം ഇരട്ടി മധുരമാണ്. കഴിഞ്ഞ വനിതാ ലോകകപ്പ് ജേതാക്കളായ സ്പെയിൻ പുരുഷ ലോകകപ്പിൽ കൂടി വിജയം ആവർത്തിച്ചതോടെ ഈ രണ്ട് കിരീടവും ഒന്നിച്ച് സ്വന്തമാക്കുന്ന ആദ്യ ടീമെന്ന അപൂർവ ബഹുമതിക്ക് അർഹരായി. ഒളിമ്പിക് ഫുട്ബോൾ കിരീടവും സ്പെയിനിന്റെ പേരിലാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും യോഗ്യത നേടിയ 48 ടീമുകളുടെ ജയ പരാജയങ്ങളും അട്ടിമറികളും പുത്തൻ താരോദയങ്ങളുമടക്കം ആവേശകരവും അവിസ്മരണീയവുമായ ഒട്ടേറെ ഓർമ്മകൾ ഈ ലോകകപ്പ് സമ്മാനിച്ചു. എല്ലാവരുടെയും ഹൃദയം കവർന്നത് കാബോ വേർദെ എന്ന കുഞ്ഞൻ ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രത്തിന്റെ അവിശ്വസനീയ പ്രകടനമാണ്. എന്നാൽ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ടീമുകൾ നിരാശപ്പെടുത്തി. ജപ്പാനും ഓസ്ട്രേലിയയും മാത്രമാണ് നോക്കൌട്ട് യോഗ്യത നേടിയത്. 3 സ്ഥാനത്തേക്കുള്ള പോരാട്ടവും ഇത്തവണ അത്രത്തോളം ആവേശകരമായിരുന്നു. ഗോൾ മഴ പെയ്ത മത്സരത്തിൽ 6-4 എന്ന സ്കോറിന് ഇംഗ്ലണ്ട് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. സെമി ഫൈനലിലെ നിരാശ മറികടന്ന് പോരാട്ട വീര്യത്തോടെ കളിച്ച ഇംഗ്ലണ്ട് അഭിമാനാർഹമായ 3 സ്ഥാനത്തോടെയാണ് മടങ്ങിയത്. നിരവധി വിസ്മയ താരങ്ങളുടെ ഉദയത്തിനും ഈ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചു. സ്വിറ്റ്സർലാൻഡിന്റെ യോഹാൻ മാൻസംബി, മൊറോക്കോയുടെ അയൂബ് ബുവാദി, മെക്സിക്കോയുടെ ഗിൽബോട്ടോ മോറ, ഐവറി കോസ്റ്റിന്റെ ക്രൈസ്റ്റ് ഇനാവോ ഔലായ് തുടങ്ങിയവർ ഭാവിയുടെ പ്രതീക്ഷകളായി. ലോകകപ്പ് എന്നത് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന വേദി കൂടിയാണ്. ഇത്തവണ കേപ് വേർദെ പോലെയുള്ള ഒരു കുഞ്ഞൻ രാജ്യം ലോകത്തെ വിസ്മയിപ്പിച്ചപ്പോൾ ഇന്ത്യക്കാരായ നാം ഒരു ചോദ്യം നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഒരു നാൾ ഇന്ത്യക്കും ഈ വേദിയിലെത്താൻ കഴിയില്ലേ? പ്രതിഭയുള്ള കളിക്കാർ നമുക്കുണ്ട്, വളർന്നു വരുന്ന ഫുട്ബോൾ സംസ്കാരവുമുണ്ട്, പ്രതീക്ഷ കൈവിടാത്ത കോടിക്കണക്കിന് ആരാധകരുമുണ്ട്. ശരിയായ പദ്ധതികളും ദീർഘകാല വീക്ഷണവും തുടർച്ചയായ പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരു നാൾ ലോകകപ്പ് വേദിയിൽ ഇന്ത്യൻ പതാകയും അഭിമാനത്തോടെ പാറുന്ന നിമിഷം നമുക്ക് കാണാനാകും. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകം ഒരുമിച്ച് ആഘോഷിച്ച ഫിഫ വേൾഡ് കപ്പ് 2026 തിരശീല വീണപ്പോൾ പിറന്നത് പുതിയ ചരിത്രവും പുതിയ നായകന്മാരുമാണ്. ഇനി 4 കാത്തിരിപ്പ്. അതുവരെ ഈ ലോകകപ്പിന്റെ ഓർമ്മകൾ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. Radio Santhanam 90.4 FM il ippol kelkam Sundara Sanjaram, Aashayam Avadharanam T Sadashivan, Sangeethika Sahayam Adarsh Ajay.
1: സുന്ദര സഞ്ചാരം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. പ്രകൃതിയുടെ അസുലഭ സമ്മാനമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രയുടെ വിശദാംശങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന 36 ദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ്. സാഹസിക സാഗര വിനോദങ്ങളിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദ പരിപാടികൾ ആസ്വദിക്കുന്നതിനും ആനന്ദം പങ്കിടുന്നതിനും കൂടിയാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. സമാധാനപ്രിയരായ ദ്വീപുകാർ നൽകുന്ന ആദ്യത്തെ മര്യാദ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. കടലാഴങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ദർശന സൗഭാഗ്യം ആസ്വദിക്കുവാൻ കഴിഞ്ഞത് അഭിമാനമായി കരുതുന്നു. സമുദ്രാന്തർ ഭാഗത്ത് കാണാൻ കഴിയുന്ന പവിഴാരാമത്തിൻ്റെ ശോഭയും വർണ്ണ മത്സ്യങ്ങളുടെ സൗന്ദര്യവും കടലാമ ദർശനവും എടുത്തു പറയേണ്ടതാണ്. മലിനീകരണമില്ലാത്ത കടൽത്തീരവും ആകാശവും സമ്മാനിക്കുന്ന ദർശന സുഖം എടുത്തു പറയാതെ പോകാനാകില്ല. മത്സ്യവും നാളികേരവും മാത്രം ലഭ്യമാകുന്ന ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന് ടൂറിസമാണ്. കടൽത്തീരങ്ങളിലെ ഹോം സ്റ്റേകളും കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ ലക്ഷദ്വീപിൽ ആരംഭിച്ചിട്ടുള്ള ദീപശ്രീ പ്രവർത്തനവും അവിടുത്തെ വീട്ടമ്മമാരുടെ പ്രധാന വരുമാന മാർഗമായി വികസിച്ചിരിക്കുന്നു. 4 ദിവസവും ഞങ്ങൾക്കുള്ള ഭക്ഷണം നൽകിയത് ദീപശ്രീ അംഗങ്ങളായിരുന്നു. കിലാഞ്ചി എന്ന രുചികരമായ ദ്വീപ് ഭക്ഷണവും അതിന് കറിയായി നൽകുന്ന പഴങ്കറിയും രുചിയോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. ഐസിട്ട് മരവിച്ച മീൻ വിഭവങ്ങൾ ഭക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് കടലിൽ നിന്ന് അപ്പപ്പോൾ പിടിക്കുന്ന മത്സ്യം കൊണ്ട് നിർമ്മിച്ച വിഭവങ്ങൾ എത്രമേൽ സ്വാദിഷ്ടമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഓർക്കുമ്പോൾ തന്നെ വായിൽ ഒരു ജലോത്സവത്തിനുള്ള ഉമിനീർ നിറയുന്നു. ലക്ഷദ്വീപിലെ ശുചിത്വം ഏറെ ശ്രദ്ധേയമാണ്. കടൽത്തീരത്തോ റോഡ് അരികുകളിലോ വീടുകളുടെ പരിസരത്തോ ചപ്പു ചവറുകളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ കുന്നുകൂടി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. 36 ദ്വീപുകൾ സജീവമാണെങ്കിലും 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസം ഉള്ളൂ എന്ന വസ്തുത ആരെയും അത്ഭുതപ്പെടുത്തും. ആകർഷകമായ തിരമാല കൈകളാൽ ആലിംഗനം ചെയ്യുന്ന വെള്ളമണൽ നിറഞ്ഞ ബീച്ചുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ലഗൂൺ ബീച്ചിലെ സായാഹ്നവും സൂര്യാസ്തമയവും നൽകിയ വിസ്മയ കാഴ്ച പറഞ്ഞിരുന്നു. ബീച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപുകാരനും ദ്വീപ് വികസന സമിതി അംഗവുമായ വ്യക്തി വിവരിച്ചു തന്ന ഇപ്പോഴത്തെ ദ്വീപ് സാഹചര്യങ്ങളും അവിടുത്തെ സവിശേഷമായ ദ്വീപ് പാരമ്പര്യവും നവീകരണത്തിനായി അടച്ചിട്ടിരിക്കുന്ന ചരിത്ര മ്യൂസിയത്തിലെ തിരുശേഷിപ്പുകളെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഒപ്പം ഐതിഹ്യ കഥകളും പറഞ്ഞത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. രാത്രി 8 മണിക്ക് മീൻ കുത്തിപ്പിടിക്കാൻ പോയ സാഹസികതയും ഉപ്പും മുളകും ചേർക്കാതെ കനലിൽ ചുട്ടെടുത്ത അമോറ മത്സ്യം കഴിച്ച കാര്യവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. 10 മണിയോടെ ഹോം സ്റ്റോയി

തിരിച്ചെത്തി ഉറങ്ങാൻ കിടന്ന കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളിലേക്ക് കടക്കാം. പതിവ് പോലെ അടുത്ത ദിവസവും രാവിലെ 5:30 ഉണർന്നു. മടി പിടിച്ച് കുറച്ചു നേരം കൂടി കിടന്നെങ്കിലും രാവിലെ കോറൽ ബീച്ചിൽ നടക്കാൻ പോകണം എന്ന കാര്യം ഓർമ്മയിലെത്തി. 6:00 ആയപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. നേരെ കോറൽ ബീച്ചിലേക്ക് നടന്നു. പട്ടികളൊന്നും ഇല്ലാത്തതിനാൽ പേടി കൂടാതെ നടക്കാൻ കഴിയും. തൊട്ടടുത്തുള്ള പറമ്പിൽ കെട്ടിയിരുന്ന ആടുകളും പശുക്കളും അപ്പോഴേക്കും ഉണർന്നിരുന്നു. ശാന്ത പ്രകൃതികളായ ജീവികൾ ദ്വീപുകാരെ പോലെ തന്നെ സാധുക്കളായിരുന്നു. ഞങ്ങളെ കണ്ട് പേടിച്ചെട്ടെന്നപോലെ ഒരു പൂവൻകോഴി വളരെ വേഗം മുന്നിൽ നടന്ന് ഒരു പുരയിടത്തിലേക്ക് ചാടിക്കയറി. കാട്ടുകോഴിയുടെ ചന്തമായിരുന്നു അതിന്. നേരെ കടൽ തീരത്തുകൂടി കോറൽ ബീച്ചിലേക്ക്. കടൽ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടുകൾ ഒഴികെ കടലിൽ മറ്റൊന്നും കാണാനായില്ല. മന്ദമാരുതൻ്റെ തലോടലേറ്റുകൊണ്ടുള്ള പ്രഭാത നടത്തിൻ്റെ ആവേശം അവിസ്മരണീയം. കടലിൽ നിന്ന് വീശിയ ഇളം തെന്നൽ സമ്മാനിച്ച തണുപ്പിൻ്റെ സുഖം വർണ്ണനാതീതം തന്നെ. കടൽ തീരത്ത് തത്തിക്കളിക്കുന്ന ചില കിളികൾ, തിരക്കൊപ്പം കരയ്ക്കടിയുന്ന പായലും ചെറുപ്രാണികളെയും കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. പുതയുന്ന നനനനത്ത വെള്ളമണലിലൂടെ നടക്കുന്നത് രസകരമാണെങ്കിലും വേഗത കുറവായിരുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കൾ നൽകിയ വിലപ്പെട്ട പ്രോത്സാഹനവും പിന്തുണയും

ആണ് സുന്ദരസഞ്ചാരത്തിൻ്റെ വിജയരഹസ്യം. തുടർന്നും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഞാൻ ടി സദാശിവൻ. അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച് നിലകൊള്ളുന്ന ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ പങ്കിട്ടുവരുന്നത്. 10 ദ്വീപുകളിൽ മാത്രം ആൾ താമസമുള്ള ഈ ദ്വീപസമൂഹം ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. സാഗര സാഹസിക വിനോദങ്ങൾക്ക് പേരുകേട്ട ലക്ഷദ്വീപിൽ നടത്തിയ ഗ്ലാസ് ബോട്ട് യാത്രയുടെയും സ്കൂബ ഡൈവിങ്ങിൻ്റെയും സ്നോർക്കലിൻ്റെയും കയാക്കിങ്ങിൻ്റെയും സാഹസികത നിറഞ്ഞ അനുഭവവും പങ്കിട്ടിരുന്നു. രാത്രി വൈകി നടത്തിയ മീൻ കുത്തിപ്പിടിക്കലിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. പ്രഭാതത്തിൽ കോറൽ ബീച്ചിലേക്ക് നടന്നപ്പോൾ ലഭിച്ച സമാനതകളില്ലാത്ത ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിട്ടാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കോറൽ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. നടന്ന് കോറൽ ബീച്ച് എന്ന ബോർഡിന് അടുത്തെത്തി. അവിടെ കയാക്കിംഗ് അടക്കമുള്ള സാഗര വിനോദങ്ങൾ നടത്തുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായ ബോർഡും അവയ്ക്ക് താഴെ കമഴ്ത്തി വച്ചിരിക്കുന്ന വള്ളങ്ങളും കാണാൻ കഴിഞ്ഞു. അടുത്ത് തന്നെ ബോട്ടുകൾ കടുക്കാൻ പാകത്തിൽ ഒരു ജെട്ടി കാണാൻ കഴിഞ്ഞു. പതിയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. നടപ്പാതയിൽ തന്നെ സ്കൂബ ഡൈവിങ്ങിനുള്ള ഓക്സിജൻ ടാങ്ക് അടക്കമുള്ള ഉപകരണങ്ങൾ അടുക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ ഒരു ദ്വീപ് നിവാസി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ജെട്ടിയിൽ നിന്നുള്ള സാഗര ദർശനം മനോഹരമായിരുന്നു. ഉദിച്ചുയർന്ന സൂര്യപ്രഭയിൽ ആകാശം നീല നിറം പൂണ്ട് തെളിഞ്ഞു നിന്നിരുന്നു. പേരിന് പോലും ഒരു മേഘം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശ നീലിമയാകെ ആവാഹിച്ചെടുത്ത് കടലൊരു മോഹിനിയായി മാറിയിരുന്നു. കാഴ്ചയുടെ വസന്ത സമ്മാനിക്കുന്ന പ്രഭാതം, ജെട്ടിയിലെ തെളിവെള്ളത്തിൽ നീന്തി തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ, ഒരു ഭാഗത്ത് കടലും ആകാശവും സമ്മാനിക്കുന്ന നിറക്കൂട്ട്, മന്നാലിനൻ സമ്മാനിക്കുന്ന സുഗതമായ തണുപ്പ്, കരയിലാകെ പ്രകാശം പരത്തുന്ന വെള്ളമണൽ, കുറച്ച് ദൂരെയായി ഒരു കടൽപ്പാലം. അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതിനാൽ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. രാവിലത്തെ വിമാനത്തിൽ തിരികെ നാട്ടിലേക്ക് പോകേണ്ടതിനാലും നടത്തം അരമണിക്കൂർ പിന്നിട്ടതിനാലും ഞങ്ങൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. തെങ്ങോലകൾ മർമരം പൊഴിച്ച് ഞങ്ങൾക്ക് യാത്രാമംഗളം ചൊല്ലുന്നത് പോലെ അനുഭവപ്പെട്ടു. വിരസത സമ്മാനിക്കാത്ത ലക്ഷദ്വീപ് തീരത്തിൻ്റെയും കടലിൻ്റെയും ചാരുത നുകർന്ന് നുകർന്ന് വീണ്ടും താമസ സ്ഥലത്തേക്ക്. നേരം പുലർന്നതോടെ വാഹനങ്ങൾ റോഡുകൾ കീഴടക്കി ഓടിത്തുടങ്ങിയിരുന്നു. പാലും പച്ചക്കറികളും നിറച്ച പാത്രങ്ങളുമായി ചില സ്കൂട്ടറുകൾ ഓടിച്ചു പോയിരുന്നത് വനിതകളായിരുന്നു. ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തുമ്പോൾ പതിവ് പോലെ പ്രാതലുമായി ദീപശ്രീ പ്രവർത്തകർ എത്തിയിരുന്നു. പതിവിന് വിപരീതമായി കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു ദീപശ്രീ പ്രവർത്തകയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളെ പരിചയപ്പെടുകയും വിശേഷങ്ങൾ ആരായുകയും ചെയ്ത ശേഷം അവർ കൊണ്ടുവന്ന ബാഗ് തുറന്ന് കലാമേന്മയുള്ള കരകൗശല വസ്തുക്കൾ മേശപ്പുറത്ത് നിരത്തി വയ്ക്കാൻ തുടങ്ങി. മേശപ്പുറം കൗതുക വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് കന്യാകുമാരിയിലെ വിൽപ്പനശാലകളാണ് ഓർമ്മയിലെത്തിയത്. അവിടെ ധാരാളം കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ച കടകളാണെങ്കിൽ ഇവിടെ ഒരു മേശപ്പുറത്ത് മാത്രം നിരത്തി വച്ച വസ്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രപ്പളുങ്ക് മണിമാലകളോ വൈവിധ്യമാർന്ന കല്ലുമാലകളോ ആയിരുന്നില്ല മേശപ്പുറത്തുണ്ടായിരുന്നത്. എന്നാൽ ആരെയും ആകർഷിക്കുവാൻ കഴിയും വിധത്തിലുള്ള കടൽ കക്കുകളുടെയും ശംഖുകളുടെയും ചിപ്പികളുടെയും ചെറുകല്ലുകളുടെയും ഒരു വിസ്മയ ലോകമായിരുന്നു അവിടെ കാണാനായത്. കടൽ ചിപ്പികൾ കൊണ്ട് നിർമ്മിച്ച ബ്രേസ്ലെറ്റും ചെറു ശംഖുകൾ ആകർഷകമായി കോർത്ത മാലകളും പേപ്പർ വെയ്റ്റുകളും തുടങ്ങി മോതിരം വളകൾ എന്നിവയടക്കം നമ്മെ അമ്പരപ്പിക്കും വിധമുള്ള ഒരു ശേഖരം തന്നെയായിരുന്നു മേശപ്പുറത്ത് നിരത്തിയിരുന്നത്. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: 104 FM. Stay tuned.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നൽകിയ കറയറ്റ പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കുന്നത്. ഒരു യാത്രയെങ്കിലും നടത്താത്തവർ ചുരുക്കമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8845587875 എന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8845587875. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിവരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കോറൽ ബീച്ചിലെ പ്രഭാത സവാരിയിൽ

കണ്ട മനോഹരമായ സാഗരതീര കാഴ്ചകൾ പറഞ്ഞിരുന്നു. ഒപ്പം സന്ദർശന വേളയിലുടനീളം സ്വാദിഷ്ടമായ ഭക്ഷണം നൽകിയ ദീപശ്രീ പ്രവർത്തകരുടെ സൗമ്യവും ആദരവും നിറഞ്ഞ പെരുമാറ്റവും സൂചിപ്പിച്ചിരുന്നു. കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ദീപശ്രീയിലെ ഒരംഗം എത്തിയതും കടൽ വിഭവങ്ങളായ ശംഖും ചിപ്പിയും കല്ലുകളും കൊണ്ട് നിർമ്മിച്ച മൂല്യവർദ്ധിതവും മനോഹരവുമായ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദീപവിശേഷങ്ങളിലേക്ക് കടക്കാം. കടലിൽ നിന്ന് ശേഖരിച്ച തിളങ്ങുന്നതും നിറശോഭയുള്ളതുമായ ചിപ്പികളും ശംഖുകളും കല്ലുകളും കൊണ്ട് നിർമ്മിച്ച മൂല്യവർദ്ധിത വസ്തുക്കളായിരുന്നു അവയെല്ലാം. ഞങ്ങൾ കുറച്ച് കരകൗശല വസ്തുക്കൾ വാങ്ങി. അത്രമേൽ ആകർഷവും ലക്ഷദ്വീപ് യാത്രയുടെ ഓർമ്മയുടെ സുഗന്ധം പേർന്നവയുമായിരുന്നു. യാത്രയുടെ സുവനീറായി സുഹൃത്തുക്കൾക്ക് ഈ വസ്തുക്കൾ നൽകാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം പകരുന്നതാണ്. വിലയൊരൽപ്പം കൂടുതലായിരുന്നെങ്കിലും ആർഭാടരഹിതവും മനോഹരവുമായിരുന്ന വസ്തുക്കൾ വാങ്ങേണ്ടത് തന്നെയാണ്. ഒരു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന മഹനീയ കർമ്മം കൂടിയായിരുന്നു ആ കച്ചവടം. കച്ചവടം കഴിഞ്ഞതോടെ പ്രഭാത ഭക്ഷണത്തിനായി ഇരുന്നു. ദ്വീപ് യാത്രയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണങ്ങൾ ലഭിച്ച വിവരം നേരത്തെ പറഞ്ഞിരുന്നു. കിലാഞ്ചിയും മധുരക്കറിയും ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം മനസ്സിൽ പതിഞ്ഞിരുന്നു. പതിവ് പോലെ പ്രാതലും രുചികരവും സമൃദ്ധവുമായിരുന്നു. തേങ്ങാച്ചമ്മന്തി വളരെ രുചികരം തന്നെയായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിയാറായപ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ദ്വീപ് ഹൽവ എത്തിയിരുന്നു. ഈന്തപ്പഴവും അരിമാവും ശർക്കരയും ചേർത്ത് നിർമ്മിച്ച് ഉണക്ക വാഴയിലയിൽ ഭദ്രമായി പൊതിഞ്ഞ് നൂലുകൊണ്ട് കെട്ടി ഭദ്രമാക്കിയാണ് ദ്വീപ് ഹൽവ അഥവാ ദ്വീപ് മിഠായി നമുക്ക് ലഭിക്കുന്നത്. ഹോം സ്റ്റേയിലെ ജീവനക്കാരെയും ദീപശ്രീ പ്രവർത്തകരെയും നന്ദിയും സ്നേഹവും അഭിനന്ദനവും അറിയിച്ചു. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ കുട്ടികളടക്കം ചില വനിതകൾ ഞങ്ങളെ യാത്രയയക്കാനും ദ്വീപിലെ യാത്രാവിശേഷങ്ങൾ ആരായാനും എത്തിയിരുന്നു. അവരുമൊത്ത് ഫോട്ടോകൾ എടുക്കുകയും കുറച്ച് സമയം ഓരോ ചായ കുടിച്ചുകൊണ്ട് പാട്ടും കഥ പറച്ചിലുമായി ചെലവിടാൻ കഴിഞ്ഞത് ആഹ്ലാദം പകരുന്നതായിരുന്നു. ദീപശ്രീ അംഗങ്ങൾ വിട പറഞ്ഞതോടെ എല്ലാവരും അവസാന വട്ട പാക്കിംഗ് ജോലിയിലേക്ക് വ്യാപൃതരായി. കൃത്യസമയത്ത് തന്നെ ഞങ്ങളുടെ ഗൈഡ് ഷഹീർ മുഹമ്മദ് എത്തി. അതുവരെയുള്ള സുഖവിവരങ്ങളും യാത്രയുടെ കാര്യങ്ങളും ആരാഞ്ഞു. ഹോം സ്റ്റേ ജീവനക്കാരോട് വിട പറഞ്ഞ് 4 ദിവസം നീണ്ട ലക്ഷദ്വീപ് യാത്രയുടെ അസുലഭ നിമിഷങ്ങളുടെ ഓർമ്മച്ചെപ്പുമായി നേരെ ഇന്നോവയിൽ കയറി അഗത്തി വിമാനത്താവളത്തിലേക്ക്. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിമാനത്താവള യാത്രയും ഗംഭീരമായിരുന്നു. റോഡിന് വശത്തുള്ള സാഗരഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ പിന്നോട്ടോടി മറയുന്ന തെങ്ങിൻ തോപ്പുകൾ, ഇടയ്ക്കിടെ ഞങ്ങളെ കടന്നു പോകുന്ന ചെറിയ ചെറിയ വാഹനങ്ങൾ, ആകെ ശാന്തതയുടെ നാടാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയെങ്കിലും വിമാനം എയർപോർട്ടിൽ എത്തിയിരുന്നില്ല. തലേ ദിവസത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ കൊടിത്തോരണങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് വിമാനത്താവളവും പരിസരവും വർണ്ണാഭമായിരുന്നു. വളരെ താമസിയാതെ തന്നെ ഞങ്ങൾ പരിശോധനകൾ പൂർത്തിയാക്കി വിമാനത്തിലേക്കുള്ള ഊഴവും കാത്ത് ഇരിപ്പായി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ചെറിയ ഒരു വിഷമം എല്ലാവരിലും കാണാനുണ്ടായിരുന്നു. വിമാനത്തിൽ കയറാനുള്ള അറിയിപ്പ് വന്നതോടെ എല്ലാവരും ഉത്സാഹഭരിതരായി. കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന ചെറു വഴിയിലൂടെ സാവകാശം ഞങ്ങൾ വിമാനത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ ലഗേജുകളുമായി എയർപോർട്ട് അതോറിറ്റിയുടെ വണ്ടിയും എത്തിയിരുന്നു. 4 ദിവസ യാത്രയുടെ പരിസമാപ്തി പോലെ എല്ലാവരും വിമാനത്തിൽ കയറി. കൃത്യസമയത്ത് തന്നെ വിമാനം പറന്നുയർന്ന് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളെയും കാത്ത് അപ്പോഴേക്കും ഡ്രൈവർ എത്തിയിരുന്നു. ഞങ്ങൾ നേരെ കൊല്ലത്തേക്ക്. ലക്ഷദ്വീപ് വിശേഷങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റു ചില സന്ദർശനങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. അതുവരെ വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

0: ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മഴ പോലെ ഹൃദയത്തിൽ പെയ്തിറങ്ങുന്ന ഒരു രാഗമാണ് മേഘമൽഹാർ. വാക്കുകൾക്ക് അതീതമായി മറ്റൊരാളോട് തോന്നുന്ന പ്രണയമില്ലേ, ചിലപ്പോൾ അതുപോലെ. കാതിനിമ്പവും ഹൃദയത്തിന് സുഖവും നൽകുന്ന ഒരു പിടി ഗാനങ്ങളുമായി മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നും ശബ്ദ സാന്നിധ്യമായി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി കലാകാരന്മാരുണ്ട്. അത്തരത്തിൽ ഒട്ടേറെ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങൾ ഇന്നത്തെ മേഘമൽഹാറിൽ നമുക്ക് ആസ്വദിക്കാം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായിക വാണിയമ്മയുടെ ഗാനങ്ങളുമായാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. മികച്ച അരങ്ങേറ്റം തന്നെയായിരുന്നു വാണിയമ്മയ്ക്ക് ഹിന്ദിയിൽ ലഭിച്ചത്. ഋഷികേഷ് മുഖർജിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗുഡ്ഡി എന്ന ചിത്രത്തിനായി വസന്ത് ദേശായി ചിട്ടപ്പെടുത്തിയ ബോലേരെ പപീഹര എന്ന ഗാനത്തിന് ലഭിച്ച അംഗീകാരം അത്രമാത്രമായിരുന്നു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമാ മേഖലയിലെ നിരവധി ഗാനങ്ങളും വാണിയമ്മ പാടിയിട്ടുണ്ട്.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിത്യഹരിത ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. 1950 നവംബർ 30 തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ജനനം. കലൈവാണി എന്നതാണ് യഥാർത്ഥ നാമം. അമ്മയിൽ നിന്ന് സംഗീതം പഠിച്ച വാണിയമ്മ 8 വയസ്സിൽ ആകാശവാണി മദ്രാസ് സ്റ്റേഷനിൽ പാടി തുടങ്ങി. പഠനത്തിലും കലാപരമായ പ്രവർത്തനങ്ങളിലും മിടുക്കിയായിരുന്ന വാണിയമ്മ സംഗീതത്തിനു വേണ്ടി തന്റെ ബാങ്ക് ഉദ്യോഗം രാജിവെക്കുകയുണ്ടായി.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വളരെ സ്നേഹപൂർവം ആധുനിക ഇന്ത്യയുടെ മീര എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എത്ര പ്രയാസകരമായ രചനയുമായും എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് വാണിയമ്മയ്ക്കുണ്ടായിരുന്നു. 1970 മുതൽ 1990 വരെ ഇന്ത്യയിലുടനീളമുള്ള നിരവധി സംഗീത സംവിധായകരുടെ ഇഷ്ട ഗായിക കൂടിയായിരുന്നു വാണിയമ്മ. വാണിയമ്മയുടെ ഗ്രഹണശക്തിയും സ്വരങ്ങളും എഴുതാനുള്ള കഴിവും കണ്ട് MS വിശ്വനാഥൻ ബ്ലോട്ടിംഗ് പേപ്പർ എന്നാണ് വാണി ജയറാമിനെ വിശേഷിപ്പിച്ചത്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 എഫ് മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 എഫ് മേഘമൽഹാറിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കന്നഡ, തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, മറാത്തി, ഒഡിയ, സംസ്കൃതം, തുളു, കാശ്മീരി തുടങ്ങി 19 ഭാഷകളിലായി 10,000-ൽ ഗാനങ്ങൾ വാണിയമ്മ ആലപിച്ചിട്ടുണ്ട്. സംഗീതത്തിൽ വാണിയമ്മയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഭർത്താവ് ജയറാം തന്നെയായിരുന്നു. സംഗീതത്തിലെ തന്റെ ഭാര്യയുടെ ജ്ഞാനം മനസ്സിലാക്കിയ അദ്ദേഹം വാണിയമ്മയെ ഉസ്താദ് അബ്ദുൾ റഹ്മാൻ ഖാനു കീഴിൽ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം അഭ്യസിപ്പിച്ചു. വാണി എന്ന പാട്ടുകാരിയെ പൂർണ്ണമാക്കിയത് അദ്ദേഹമാണെന്നും വാണിയമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിത്യഹരിത ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് നാം ഇങ്ങനെ മേഘമൽഹാറിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളിക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ് വാണി ജയറാം. 1973 സ്വപ്നം എന്ന ചിത്രത്തിലൂടെ സരീൽ ചൗധരിയാണ് വാണിയമ്മയെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നത്. ഈ ചിത്രത്തിലെ സൗരയുധത്തിൽ വിടർന്നൊരു കല്യാണ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. ഏതോ ജന്മ കൽപ്പനയിൽ നാദാപുരം പള്ളിയിലെ ഓലഞ്ഞാലിക്കുരുവി മാനത്തെ മാരിക്കുറുമ്പെ തുടങ്ങി എത്രയെത്ര ഗാനങ്ങളാണ് വാണിയമ്മയുടെ ശബ്ദത്തിൽ നാം ആസ്വദിച്ചത്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ മേഘ മൽഹാറിന്റെ സഞ്ചാരം. 2023 ഈ അനുഗ്രഹീത ഗായിക നമ്മെ വിട്ടുപിരിഞ്ഞത്. സംഗീത പീഠ സമ്മാൻ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കലാകാരി കൂടിയായിരുന്നു വാണിയമ്മ. മികച്ച വനിതാ പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 3 തവണ ലഭിച്ചു. കൂടാതെ നിരവധി സംസ്ഥാന അവാർഡുകളും വാണിയമ്മയെ തേടിയെത്തി. കർണാടക, ഹിന്ദുസ്ഥാനി, തുമ്പി, ഗസൽ, ഭജൻ തുടങ്ങി വിവിധ സംഗീത രൂപങ്ങളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന വാണിയമ്മ പാട്ടിനു പുറമെ ഗാനരചയിതാവ്, ചിത്രകാരി, സംഗീത സംവിധായിക തുടങ്ങിയ മേഖലകളിലും മികവ് പുലർത്തിയിരുന്നു. ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. പ്രിയ ശ്രോതാക്കളോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.

0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിൽ അഞ്ചാം പനി കേസുകൾ അതിവേഗം ഉയരുന്നു. 2026 ഇതുവരെ 2318 കേസുകൾ സ്ഥിരീകരിച്ചതായി CDC വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ ആകെ കണക്കുകളേക്കാൾ കൂടുതലാണിത്. 1991 ശേഷം US രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന രോഗബാധ നിരക്കാണിത്. അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനത്താവളമായി ഡാളസ് ഫോർട്ട് വർത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം തിരഞ്ഞെടുക്കപ്പെട്ടതായി പുതിയ പഠനം. സാൻ അന്റോണിയോ ആസ്ഥാനമായുള്ള ജോർജ് സാലിനസ് ഇഞ്ചുറി ലോയേഴ്സ് നടത്തിയ പഠനത്തിന്റെ ഫലമാണ് ട്രാവൽ പ്ലസ് ലെഷർ പ്രസിദ്ധീകരിച്ചത്. കാനഡയിൽ ഒന്റാറിയോയിൽ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടകളിലൊന്നിൽ 21 പേർക്കെതിരെ പോലീസ് കുറ്റം ചുമത്തി. പ്രോജക്ട് ബേ എന്ന പേരിൽ നടന്ന സംയുക്ത അന്വേഷണത്തിൽ ഏകദേശം 1.7 ടൺ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇവയുടെ മൂല്യം 139 മില്യൺ കനേഡിയൻ ഡോളറിലേറെ വരുമെന്ന് അധികൃതർ അറിയിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവിലയിലുണ്ടായ വൻ വർധനവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കാരണം പ്രമുഖ വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവച്ച് പാപ്പരത്തത്തിലേക്ക്. അമേരിക്കയിലെ പ്രമുഖ ബജറ്റ് വിമാന കമ്പനിയായ സ്പിരിറ്റ് എയർലൈൻസ് മെയ് മാസം മുതൽ സർവീസുകൾ പൂർണ്ണമായി അവസാനിപ്പിച്ചതിന് പിന്നാലെ സ്വിറ്റ്സർലാൻഡിലെ പ്രമുഖ ചാർട്ടർ വിമാന കമ്പനിയായ എയർ മൗണ്ടനും പൂട്ടി. മധ്യപൂർവ ഏഷ്യയിലുണ്ടായ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ വിമാന ഇന്ധന വിലയിലുണ്ടായ വൻ വർധനവാണ് വ്യോമയാന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയത്. ബാരലിന് $85 ഇന്ധന വില ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 150 മുതൽ $200 വരെയായി ഉയർന്നു. ഇത് ചെറിയ ലാഭവിഹിതത്തിൽ പ്രവർത്തിച്ചിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

ഇതിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ

ഭൂഭാഗശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.